0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഹായ്, ഹലോ, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ കെയർ. ഹോം 92.2 FM എല്ലാ ലിസ്ണേഴ്സിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ഷോ നമുക്ക് ഇവിടെ ആരംഭിക്കാം. രാവിലെ തന്നെ വേക്കപ്പ് കോൾ വിത്ത് ജയ വിത്ത് ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. നമ്മുടെ ചിന്തകളുടെ സന്താനം ആരെന്നറിയാമോ? ഹൂ ഇസ് ദ ബേബി ഓഫ് അവർ തോട്ട്സ്? അതാണ് ഇന്നത്തെ ചോദ്യം. ആരാണ് നമ്മുടെ ചിന്തകളുടെ സന്താനം? നമ്മുടെ ചിന്തകളുടെ സന്താനം നാം തന്നെയാണ്. നാം എങ്ങനെ ചിന്തിക്കുന്നു അത് ശ്രദ്ധിച്ച് ചിന്തിക്കുക. നാം വളരെ കെയർഫുള്ളായിട്ടാണ് ചിന്തകൾ കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മെ വാർത്തെടുക്കുന്നതിൽ നാം ഒരുപക്ഷെ നല്ലൊരു വിജയശതമാനം കണ്ടെത്തിയേക്കാം. അതായത്, നമ്മുടെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും സൂക്ഷ്മ നിരീക്ഷണത്തോടെയും നമ്മുടെ ചിന്തകളെ കൊണ്ടുപോയാൽ നമ്മുടെ വാല്യൂ തന്നെ കൂട്ടിയെടുക്കാൻ പറ്റും. വാക്കുകൾ ഒരു പക്ഷേ അപ്രധാനങ്ങളാകുന്ന അവസരങ്ങളിൽ പോലും നമ്മുടെ ചിന്തകൾ എപ്പോഴും ജീവസുറ്റതായിരിക്കും. അവ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ദൂരം നമുക്കൊപ്പം സഞ്ചരിക്കും. നമ്മുടെ ഓരോ ചിന്തയിലും നമ്മുടെ സ്വഭാവത്തിന്റെ നിറം കലർന്നിരിക്കും. ശരിയല്ലേ? അപ്പോ തോട്ട്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. നാം എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് മാത്രമേ അറിയൂ. എത്രത്തോളം നമ്മൾ അഭിനയിച്ചാലും എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചാലും എത്രത്തോളം ഫേക്കാണോ എത്രത്തോളം നാച്ചുറൽ ആണോ ജെനുവിനാണോ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം നമ്മുടെ ചിന്ത അത് മാത്രമാണ് നാം. സോ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് വർദ്ധിപ്പിച്ചു നോക്കൂ. കാരണം സ്നേഹം എന്ന് പറയുന്നത്, ചിന്ത എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ സ്വന്തമാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു, സ്വന്തമാക്കാൻ കാണിക്കുന്ന ആ ഒരു വ്യഗ്രതയുണ്ടല്ലോ, ഒരു ആവേശമുണ്ടല്ലോ. അത് മേ ബി സം മെറ്റീരിയലിസ്റ്റിക് പ്രോഡക്റ്റ് ആവാം, വ്യക്തികളുടെ സ്നേഹം തിരിച്ചു കിട്ടാനാവാം. ആ കാണിക്കുന്ന ആവേശത്തെക്കാൾ നമുക്ക് വേണ്ട ഒരു ചിന്ത എന്താണെന്നോ, അത് നഷ്ടപ്പെടാതിരിക്കാൻ കാണിക്കുന്ന ശ്രദ്ധ, അതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ അടയാളം. Here we start today's wake up call with Jaya, brought to you by Green Farm Superfoods.
2: Wake up call with Jaya, brought to you by Green Farm Healthy by Nature Pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കഴിഞ്ഞ ദിവസം അധ്യാപക ദിനത്തിൽ ഒരുപാടധികം മെസ്സേജുകൾ വായിക്കാനിടയായി. അതിൽ ഒന്ന് രണ്ടെണ്ണം അത് മനസ്സിൽ കാണാപാഠം പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായെന്ന് തോന്നും. നമ്മുടെ ഒരു ലൈഫ് ലോങ് ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മുടെ ടീനേജ്, നമ്മുടെ അഡോളസൻസ് ഏജ്, ഈവൻ നമ്മുടെ കൗമാരം, ഒരു യൗവനകാലം വരെ, കോളേജുകളിലെത്തുമ്പോൾ, യൂണിവേഴ്സിറ്റികളിലെത്തുമ്പോൾ വരെ അധ്യാപകർ നമുക്കൊപ്പം ഉണ്ടാകും. അതിൽ ഒന്നോ രണ്ടോ പേരുടെ പേരുകളും അവരുടെ മുഖവും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നാം ലോകത്ത് എവിടെ പോയാലും ഏത് തരം ജോലി ചെയ്താലും ചില അധ്യാപകർ നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് ഒന്ന് ഒരു റീവൈൻഡ് ചെയ്ത് നോക്കൂ. ആ, എനിക്ക് ഈ ടീച്ചറിനെ മറക്കാൻ പറ്റില്ല, ആ ടീച്ചറായിരുന്നു എൻ്റെ ആദ്യത്തെ ടീച്ചർ എന്നിങ്ങനെ ഒരു തോട്ട് നിങ്ങൾക്ക് വന്നിരിക്കാം ആ ഒരു ദിവസം. കാരണം ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിരുന്നു. പൊതുവെ പറയുന്നത് ഈ ഗുരുക്കന്മാരെല്ലാം പ്രത്യേക സ്വഭാവക്കാരാണെന്നൊക്കെ പറയുന്നുണ്ടോ എങ്കിലും രണ്ട് തരത്തിൽ നമുക്ക് അവരെ ഡിവൈഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് അധ്യാപകരെ ഡിവൈഡ് ചെയ്യാമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ട് തരം ഗുരുക്കന്മാരെ ഈ ഭൂമിയിലുള്ളൂ. ഒന്നെന്താണെന്നോ, കുട്ടികളുടെ ആ ഒരു സ്മാർട്ട്നെസ്, അവരുടെ പ്രൊഫൈൽ, അവരുടെ എഡ്യൂക്കേഷൻ മാർക്സ്, ഇതെല്ലാം ഇതിലൊക്കെ അഭിമാനിച്ച് ഇത് എൻ്റെ കുട്ടിയാണ്, ഇത് ഞാൻ വാർത്തെടുത്ത കുട്ടിയാണ് എന്നിങ്ങനെ ഒരു അല്പം മേനി പറഞ്ഞ് നടക്കുന്ന ഒരു ഗുരുക്കന്മാർ ഒരു സെറ്റ് ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു മേന്മ പറയുന്ന തരം അധ്യാപകർ ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ചു പേരെങ്കിലും ഉണ്ടായേക്കാം. എന്നാൽ രണ്ടാമത്തെ തരം അധ്യാപകരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തരം അധ്യാപകർ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവാം. അവർ നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികൾ സ്റ്റുഡൻസ്, അവർ പല സന്ദർഭങ്ങളിൽ തോറ്റുപോയേക്കാം, അപമാനിതരായേക്കാം. ഒരു ക്ലാസ് റൂമിൽ ഈ പറഞ്ഞ പോലെ കളിയാക്കലുകൾ കണ്ട് സഹിച്ച് തല കൊമ്പിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ അവരെക്കാൾ ദുഃഖത്തോടെ, അവരെക്കാൾ അപമാനിതരായി നിന്നുകൊണ്ട് ആ കുട്ടിക്ക് ആത്മവിശ്വാസം പകർന്നുകൊടുത്ത് ജീവിതത്തിൽ അവനെ ഒരു വിജയപാതയിലേക്ക് കയറ്റി നടത്താൻ സാധിച്ചുവെങ്കിൽ അതാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരെ ഡിവൈഡ് ചെയ്യുക. ഒന്ന്, വളരെ ഈസിയായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പാഠപുസ്തകങ്ങളുടെ മാർക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുന്നവർ. മറ്റൊന്ന്, നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാർക്ക് എന്നതിനേക്കാൾ ഉപരിയായി ആ ഒരു കുട്ടി, ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള വളർച്ച, അവൻ വലുതാവുമ്പോൾ ഒരു മാണിക്യമായി മാറണം എന്ന് വിചാരിക്കുന്ന അധ്യാപകർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളിൽ ഒരുപാട് പേര് കുറെ മുമ്പേ രക്ഷപ്പെട്ടു പോയനെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എല്ലാ ദിവസവും നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ ആരംഭിക്കാം. ക്ഷമയോടുകൂടി ഓരോ ദിവസവും നമുക്ക് അവസാനിപ്പിക്കാം. ജീവിതത്തിലെ സന്തോഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരൊറ്റ സ്ഥലത്ത് നിന്നാണ്. അതെവിടെയാണ്? നമ്മുടെ ഹൃദയത്തിൽ നിന്നും. കാരണം വിദ്യാഭ്യാസം എന്നത് അത് വെറുതെ എഴുതുക, വായിക്കുക, പഠിക്കുക, മാർക്ക് നേടുക എന്നുള്ളത് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെ ശരിയാണ്, ഒരു പഠിച്ച് മുന്നോട്ട് പോയി ഒരു ജോലി സമ്പാദിക്കുക, പണം സമ്പാദിക്കുക, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ബാക്കി കാര്യങ്ങൾ, ഒരു കാറ് വാങ്ങുക, വീട് വാങ്ങുക, ഇതിലൊക്കെ നമ്മൾ വിജയം കണ്ടെത്തും, ഒരു ഹാപ്പിനെസ് കണ്ടെത്തും. പക്ഷേ ദ പവർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് അതിനും മുകളിലാണ്. അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ നമ്മൾ ഇനിയും കണ്ടെത്താനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പറയും സാധാരണ ഡിഗ്രി എന്ന് പറയുന്നത് ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ. നമ്മളുടെ ക്യാരക്ടറാണ്, നമ്മുടെ ബിഹേവിയറാണ് യഥാർത്ഥത്തിൽ ഡിഗ്രി. കഴിഞ്ഞ ദിവസം സുധാമൂർത്തി അവർ പറഞ്ഞൊരു വാചകം, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അവർ പറയുന്നത് വിദ്യാഭ്യാസം, എന്താണ് വിദ്യാഭ്യാസം? പലർക്കും പല ഡെഫിനിഷൻസ് തരാനുണ്ടാകും. പക്ഷെ അവർ പറഞ്ഞത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗെറ്റിംഗ് എ ഡിഗ്രി, ഇറ്റ് ഈസ് അബൌട്ട് ലേണിംഗ് ഹൗ ടു ലിവ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ ഉതകുന്നു, ആ ഒരർത്ഥം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാകണം.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഉള്ള സ്നേഹം ഇല്ല എന്ന് കാണിക്കാൻ എളുപ്പമാണല്ലേ, അപ്പൊ ഇല്ലാത്ത സ്നേഹമോ? ഇല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് കാണിക്കാനും എളുപ്പമാണെന്ന് അഭിനയിച്ചാൽ മതി. എന്നാൽ ഉള്ള സ്നേഹം ഉള്ളതുപോലെ കാണിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പെരുമാറേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വലിയൊരു സന്തോഷമുള്ള വാർത്ത വായിക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും ചുറ്റും കാണുന്നതെല്ലാം ഇപ്പോൾ വളരെ യങ് ആയിട്ടുള്ളവർ തന്നെ ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞും പങ്കാളിയോട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് കേസസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. ഈ ഡിവോഴ്സ് ചെയ്ത് പോയവരെ ആരും പിന്നെ നമ്മൾ കണ്ടിട്ടില്ല, അവരുടെ ന്യൂസ് നമുക്കറിയില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഡിവോഴ്സ് ചെയ്ത് പോയ രണ്ടു പേർ വീണ്ടും ചേരുന്നു എന്ന് കാണുന്നത് ഒരു മാതൃകയായിട്ട് എനിക്ക് തോന്നി. ആഫ്റ്റർ 20 years ഓഫ് ഡിവോഴ്സ് നമ്മുടെ സംവിധായകൻ പ്രിയദർശനും ലിസിയും ഒന്നിച്ചു ചേർന്ന വാർത്ത വളരെ കൗതുകകരമായി. ഇവ നമ്മുടെ തലമുറയ്ക്കൊരു മെസ്സേജ് കൂടിയാണ്. അതായത് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന പാതയിൽ ശരിയാണ്, ഞാൻ എൻ്റെ കയ്യിലും തെറ്റുകളും പാളിച്ചകളും ഉണ്ടായിരുന്നു, ഒന്ന് തിരിഞ്ഞു നടക്കാം എന്ന് തോന്നുന്നൊരു മൊമെൻറ്റ് ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും അല്ലേ. അതിൽ മക്കളുടെ പങ്ക് ഒരുപാടാണ്. അതിൽ അവരുടെ കുട്ടികളുടെ കാര്യവും അവർ പറയുന്നുണ്ട്. ശരിയാണ്, അവർ ലിസി ആഗ്രഹിച്ച പോലെ ഒരു ഭർത്താവ്, വലിയൊരു സംവിധായകൻ എന്നതിനേക്കാളും എൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, എൻ്റെ ഒപ്പം ഇരുന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറയാൻ, ആ സ്നേഹം പങ്കിടാനൊക്കെ ഉള്ളൊരു ആളുടെ ഒരു വോംത്ത് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ആ തിരക്കുള്ള സമയങ്ങളിൽ. സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് നമുക്ക് മലയാളികൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഒരു സമയം കൂടിയാണ്. അദ്ദേഹം അതേപ്പറ്റി ഓർത്തുപോലും ഉണ്ടാവില്ല. അപ്പോൾ ആ സിനിമയുടെ തിരക്കുകളിൽ ഇതുപോലെയുള്ള ഒരു ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ മറന്നുപോയിട്ടുണ്ടാവും. അത് പിന്നീട് ചെറിയ ചെറിയ പിണക്കങ്ങളായി, കരച്ചിലായി, പിന്നി വഴക്കായി, പൊട്ടിത്തെറിയായി അവസാനം കോടതി വരെ എത്തി. ആ ഒരു ചരിത്രമാണ്, അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. പക്ഷേ അവരെ പിന്തിരിഞ്ഞ് ചിന്തിപ്പിച്ച ആ ഒരു മുഹൂർത്തം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ്. അത്തരം ചില നല്ല കഥകളും കൂടെ നമ്മുടെ തലമുറയ്ക്ക് കൈമാറേണ്ടതുണ്ട്. എന്തായാലും വാശിയും ഈഗോയും അതെപ്പോഴും തോൽക്കാനുള്ളത് തന്നെയാണ്. അത് തോൽക്കുന്നിടത്ത് മാത്രമാണ് നമ്മൾ വിജയിക്കുന്നത്. അവിടെ സ്നേഹം ജയിക്കും എന്നുള്ളത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ്. അത്തരം ചില നല്ല കഥകളും കൂടെ നമ്മുടെ തലമുറയ്ക്ക് കൈമാറേണ്ടതുണ്ട്. എന്തായാലും വാശിയും ഈഗോയും അതെപ്പോഴും തോൽക്കാനുള്ളത് തന്നെയാണ്. അത് തോൽ

0: നോ വൺ ഇസ് പെർഫെക്റ്റ്, അതൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് സാധ്യം. നമ്മൾ മാത്രം, നമ്മൾ പെർഫെക്റ്റ് അല്ല, പങ്കാളിയും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും സംഭവിച്ചേക്കാം തെറ്റുകൾ, എല്ലാവർക്കും വീഴ്ചകൾ പറ്റിയേക്കാം. ജീവിതത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ചില ചാപ്റ്റേഴ്സ് നമ്മുടെ ലൈഫ് ലെസൺസിൽ ഉണ്ടായേക്കാം. അത് നിങ്ങളെ നിർവചിക്കുന്നത് കഴിഞ്ഞു പോയ തെറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കരുത്. ആ തെറ്റുകൾക്ക് ശേഷം നിങ്ങൾ എങ്ങനെ അതിനെ എടുക്കുന്നു, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു വീണ്ടും ജീവിതത്തിലേക്ക് കരകയറാനുള്ള ആ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ നന്മയുണ്ടെങ്കിൽ പോലും പല തെറ്റുകളും നമ്മൾ മറന്നുപോയേക്കാം. ഓരോ വീഴ്ചയും ഒരു പാഠമായി എടുക്കുക. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ക്ഷമിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും ഒരു മനസാന്നിധ്യം കൊണ്ടുവരിക. ഒരു തെറ്റ് നിങ്ങളുടെ കഴിവുകളെ ഒരിക്കലും ഇല്ലാതാക്കില്ല. ഒരു തിരിച്ചടി എന്നത് ഭാവിയെ തീരുമാനിക്കുന്ന ഒരു ആസ്പെക്റ്റ് പോലുമല്ല. നമ്മുടെ അടുത്ത തീരുമാനം, അടുത്ത ശീലം, വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലൊരു നാളേക്കായി, ഇന്ന് നമ്മൾ എങ്ങനെയാണോ അതിനേക്കാൾ മനോഹരമായൊരു നാളിലേക്ക് എന്നും ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് ആരംഭിക്കാം. കാരണം അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തിരിച്ചറിവുകളാണ് നമ്മുടെ നാളെ രൂപപ്പെടുത്തുന്നത്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സൗദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂദി ആക്രമണം, 3 മരണം. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ഇന്ത്യയിൽ കരുദിനം ആചരിക്കാൻ കോൺഗ്രസ് ആഹ്വാനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. രാവിലെ നേതാക്കൾ കൂടിയാലോചന നടത്തി സമര രീതി തീരുമാനിക്കും. ഇന്നലെ പങ്കെടുക്കാതിരുന്ന സമാജ്വാദി പാർട്ടിയും ഇന്ന് സമരത്തിനെത്തും. ഇന്നലെ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരായ ഡൽഹി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കോൺഗ്രസ് കരുദിനമായി ആചരിക്കുന്നത്. ബിജെപി സർക്കാർ എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും പ്രിയങ്കയും രാഹുലും ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടുവെന്നും കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവിനും ജനപ്രതിനിധികൾക്കും നേരെയുള്ള ആക്രമണം ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം കറുത്ത ദിനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് മണ്ഡലങ്ങളിൽ ഇന്ന് വൻപിച്ച പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ നിർദ്ദേശം. ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പോരാട്ടം അവിശ്രമം തുടരുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം നടത്തിയ പ്രതിഷേധത്തിൽ കസ്റ്റഡിയിലെടുത്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും വിട്ടയച്ചു. ഭരണഘടന കയ്യിൽ പിടിച്ചാണ് പ്രിയങ്ക ഉൾപ്പെടെയുള്ള വനിതാ എം പിമാർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചത്. ഡൽഹി പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന പ്രിയങ്ക, ജന്തർ മന്ദറിലേക്കുള്ള എം പിമാരുടെ യാത്ര പോലീസ് തടഞ്ഞതോടെയാണ് സമരം പ്രക്ഷുബ്ധമായത്. മുഖ്യമന്ത്രി വി ഡി സതീശനും സമരമുഖത്ത് എത്തി. രാഷ്ട്രപതിയെ കാണാൻ പ്രതിപക്ഷ സംഘത്തിന് അനുമതി നൽകിയേക്കുമെന്ന റിപ്പോർട്ട്. 10 നേതാക്കളെ കാണാൻ നാളെ രാഷ്ട്രപതി ഭവൻ അനുമതി നൽകിയേക്കുമെന്നാണ് വിവരം. 15 നേതാക്കളുടെ സംഘത്തിന് അനുമതി വേണമെന്നാണ് ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടത്. രാഷ്ട്രപതി ഭവൻ നിർദ്ദേശം ഇന്ന് ചർച്ച ചെയ്യുമെന്ന് കോൺഗ്രസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ബംഗളൂരുവിൽ CJP നേതൃത്വത്തിൽ പ്രതിഷേധം. ബംഗളൂരു ഫ്രീഡം പാർക്കിലാണ് കർണാടകയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അന്യായമായി നീക്കം ചെയ്യപ്പെട്ടവർക്ക് ഐക്യദാർഢ്യവുമായി പ്രതിഷേധം. ചപ്പൽ പ്രൊട്ടസ്റ്റ് എന്ന് പേരിട്ട പ്രതിഷേധത്തിൽ അഭിനേതാവും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് അടക്കം പങ്കെടുക്കുന്നുണ്ട്. മോദി വിമർശകനായ യൂട്യൂബർ ധ്രുവ് റാഠിയും പ്രതിഷേധ മാർച്ചിലെ മുൻനിരയിൽ ഉണ്ടാകും. CJP പ്രതിഷേധം പ്രതിരോധിക്കാൻ നടപടികൾ കടുപ്പിച്ച ഡൽഹി പോലീസ്. അതിർത്തിയിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കാൻ നീക്കം. ജന്തർ മന്ദർ ഭാഗത്തേക്കുള്ള റോഡുകളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനും നീക്കം നടക്കുന്നുണ്ട്. പ്രതിഷേധക്കാർ കൂട്ടമായി എത്തുന്നത് നിരീക്ഷിക്കും. 10 CJP നേതൃത്വത്തിലുള്ള പ്രതിഷേധം ജന്തർ മന്ദറിൽ സംഘടിപ്പിക്കുന്നത്. സൌദിയിലെ 2 വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ഹൂദി ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു, 38 പേർക്ക് പരിക്കേറ്റു. അബഹ, റിയാദ്, കിംഗ് ഖാലിദ് വിമാനത്താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നതെന്ന് GCA സ്ഥിരീകരിച്ചു. മൊറോക്കോ, അൾജീരിയ, സുഡാൻ സ്വദേശികളാണ് മരിച്ചത്. യമനിൽ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ സൌദി സഖ്യസേന നടത്തിയ ആക്രമണത്തിൽ 88 സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂദികൾ നടത്തിയ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചു. പ്രശസ്ത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഗോവയിലെ വീട്ടിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. 3 തവണ ദേശീയ പുരസ്കാരം നേടിയ ചലച്ചിത്രകാരനാണ് നാനാ പടേക്കർ. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഹിന്ദി, മറാഠി സിനിമകളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ താരമായിരുന്നു നാനാ പടേക്കർ. 10 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ പരിന്ത, ക്രാന്തിവീർ, വെൽക്കം തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുക്കാത്ത ആർ സുഗതന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്ന പരാതിയിൽ കേസെടുത്ത പോലീസ്. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. മേയർ വി രാജേഷ്, ആർ സുഗതൻ, കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് FIR ഉള്ളത്. കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ സുഗതന്റെ വ്യാജൊപ്പിട്ടു. മേയറും സുഗതനും കോർപ്പറേഷൻ സെക്രട്ടറിയും ചേർന്ന് ഗൂഢാലോചന നടത്തി. പ്രതികൾ വ്യാജരേഖ ചമച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് FIR ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. യുവയിൽ പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ നൽകുന്ന രീതിയിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ മാറ്റത്തിന് രാജ്യം ഒരുങ്ങുന്നതായി യുവൈ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. അടുത്ത മാസം നടക്കുന്ന ചടങ്ങിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം വരും. BCG സർവേ അനുസരിച്ച് സർക്കാർ ഡിജിറ്റൽ സേവനങ്ങളിലെ ഉപഭോക്തൃ സംതൃപ്തിയിൽ യുവൈ ലോകത്തൊന്നാമതെന്നും 75% ആളുകളും സ്വകാര്യ മേഖലയേക്കാൾ മികച്ചതായി സർക്കാർ സേവനങ്ങളെ വിലയിരുത്തുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിശദവാർത്ത 8 മണിക്ക്.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Good morning, welcome back. Home 92.2 FM. Swagat a brand new day. Angane oru Thursday aayikkana October 8, 2026. 7 mani kazhinju 11 minute vechittu weekendilekkode kaalu vechu vechilla ennu paranjirikkunnu. Very good morning, Minipatma. Namaskaram.
2: Very good morning. Oru kaaryathil maathram ive kaalu vekku iruvellathil pinne kaalu vechittu yathrayum nammal parannu pole choodinte kaaryathil innu raavile nammal kuzhappillathe
1: veriyaanu pogillarunnu
2: pogilla
1: adund nerthe
2: idu serikkum innale endayirunnu vaahanangalude kootteedi aalukal office lethan vaiyunu.
1: ഇന്നലത്തെ ട്രാഫിക് അത് പക്ഷെ ഇന്ന് വലിയ ട്രാഫിക് സിറ്റുവേഷൻ ഒന്നും റോഡിലില്ല. വളരെ ശാന്തമായിട്ട് എനിക്ക് തോന്നുന്നു ഫോഗ് പേടിച്ച ആൾക്കാർ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ
2: എത്തിയിട്ടുണ്ട്. എന്തായാലും വാർത്തകളുടെ ലോകത്തേക്ക് പോകുമ്പോ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇന്നലെയൊക്കെ പ്രതിഷേധം കണ്ടില്ലേ, രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും വലിച്ചഴിച്ച് അവർ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ സമരത്തിലേക്ക് എത്തുന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും കേരളത്തിലെ ഇടത് എം പിമാർ അടക്കമുള്ളവർ അറസ്റ്റ് വരിക്കുന്നത് ആകെ നമ്മുടെ എത്ര മണിക്കൂറുകൾ നീണ്ട സമരം ഇന്നലെ തുടങ്ങി മിനിഞ്ഞാന്നിപ്പോ രണ്ടാമത്തെ ദിവസം, ഇത് മൂന്നാമത്തെ ദിവസം. ഇന്ന് ഇന്ത്യയിൽ കരിദിനം ആചരിക്കുകയാണ് കോൺഗ്രസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണം, നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കണം, ഈ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇതുവരെ ബി ജെ പി നേതൃത്വം ഒരക്ഷരം ഈ കാര്യത്തിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. നാളെ ഒരു പക്ഷേ ഈ ഇന്ത്യ സഖ്യത്തെ രാഷ്ട്രപതി കണ്ടേക്കുമെന്ന് രാഷ്ട്രപതിക്ക് അവരൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, മുഖ്യ പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങളെ കേൾക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ സഖ്യ നേതാക്കളൊക്കെ ചിലപ്പോൾ നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടേക്കും. അങ്ങനെ ഈ സമരം ഒരു പക്ഷേ രാഷ്ട്രപതി കൂടി കേൾക്കുന്നതോടുകൂടി സമാധാനപരമായിട്ട് തീരാനോ ഒരു ഉറപ്പ് ലഭിക്കാനോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോയാലേ ഈ സമരം. മാത്രമല്ല ഇന്ന് ബംഗളൂരു ഫ്രീഡം പാർക്കിൽ വലിയൊരു സമരം നടക്കാൻ പോവാണ് സി ജെ പിയുടെ നേതൃത്വത്തിൽ. കാരണം അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിന് ഒരുപാട് പേരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രകാശ് രാജ് കഴിഞ്ഞ ദിവസം, ധ്രുവ് റാഠി, അതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ, ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു അവരാണ് നയിക്കുന്നത്. എല്ലാവരും ഉണ്ട്, ആം ആദ്മി പാർട്ടി ഉണ്ട്, സി ജെ പി ഉണ്ട്, ധ്രുവ് റാഠി ഉണ്ട്, നമുക്കറിയാം മോദി വിമർശകനാണ് ധ്രുവ് റാഠി, എല്ലാവരും അടങ്ങുന്ന പ്രകാശ് രാജ് ഇന്ത്യയിലെ സർക്കാരിനെ തന്നെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ആക്ടിവിസ്റ്റ് ആണ്. ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം ബംഗളൂരുവിലും ഇന്ന് നടക്കാൻ വേണ്ടി പോകും.
1: രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ നമുക്ക് എനിക്കെതിരെ 100 FIR കൾ
2: ഓരോന്നും
1: എനിക്ക് കിട്ടുന്ന മെഡലുകളാണ് എന്ന് പറയുന്നത് ചരിത്രത്തെ കുറിച്ച് വെക്കേണ്ട ചില വരികളൊക്കെ പോലെയാണ് നമുക്ക് തോന്നുന്നത്.
2: ചില ചിത്രങ്ങളൊക്കെ നമ്മൾ പ്രിയങ്കയും രാഹുലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സമ്പന്നതയിൽ പട്ടുമെത്തയിൽ ജീവിച്ചവരാണ്, അവർ തെരുവിലിറങ്ങിയിട്ടില്ല, അവർ ആൾക്കാരുടെ വിഷമങ്ങൾ അറിഞ്ഞില്ല. പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇന്നലെ ചെയ്തതും മിനിഞ്ഞാന്ന് ചെയ്തതുമായിട്ടുള്ള അവരുടെ ആ ധീരത പറയുമ്പോൾ രണ്ടാമത്തെ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ തന്നെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. തെരുവുകളിൽ ഇന്ത്യയുടെ ആ ഒരു ഭരണഘടന നെഞ്ചോടടുക്കി പിടിച്ച് പോലീസ് ബസിന്റെ സൈഡിൽ തൂങ്ങിപ്പിടിച്ച് അതിസാഹസികമായിട്ട് അത് ജനങ്ങളെ കാണിച്ച് ഈ രാജ്യത്തിനൊപ്പം നിൽക്കണമെന്ന് പറയുന്ന പ്രിയങ്കയുടെ ചിത്രമൊക്കെ വലിയ രീതിയിൽ
1: വൈറലായിക്കൊണ്ടിരിക്കുന്നത് പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല. അവർ പറഞ്ഞത് കേരള CM നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ പുറകിന്ന് അത്രയും എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചത്തോടെ ഒറ്റ ഐഡിയോളജിയിൽ തന്നെ മൂവ് ചെയ്യുന്നത്
2: കാണുമ്പോൾ ഒരു അത്ഭുതവും ആശ്വാസവും ചിലർക്ക് സമാധാനവും ചിലർക്ക് പ്രതീക്ഷയും നൽകുന്ന ചില വിഷ്വൽസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ ഇടത് എം പിമാരും കേരളത്തിന്റെ വലത് എം പിമാരും ഒന്നിച്ചൊരു റോട്ടിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. ഷാഫി പറമ്പിൽ കുടിക്കുന്ന വെള്ളം ആര് കൊടുക്കുന്ന ഏ റഹീം കൊടുക്കുന്ന
1: ജോൺ പ്രട്ടാസ് അപ്പൊ ആദ്യത്തെ വിഷ്വൽ കാണുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണോ
2: അത് ആ ഒറ്റ കെട്ടായിട്ട് ഇന്ത്യ സഖ്യം ഒരു ഇതിന്റെ കീഴിൽ ഒരു ഒരൊറ്റ ആശയത്തിന്റെ കീഴിൽ ഒരൊറ്റ ലക്ഷ്യത്തിന്റെ മേലിൽ എല്ലാവരും അണിനിരക്കുന്നു എന്ന് പറയുമ്പോൾ പുത്തൻ പ്രതീക്ഷയാണ് രാജ്യത്തെ സംബന്ധിച്ച്. ഇപ്പൊ കേൾക്കുന്നവർ നമ്മളിത് ബി ജെ പി വിരുദ്ധ പ്രസ്താവനയല്ല പറയുന്നത്, ഇന്ത്യ സഖ്യത്തിന്റെ ഒരു സമരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിന്റെ കീഴിൽ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കേരളത്തിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ, CPMഉം അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് മത്സരം. ഇപ്പൊ വി ഡി സതീശൻ സർക്കാർ ഭരിക്കുന്നു, പക്ഷേ ഡൽഹിയിൽ എത്തിയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ആവശ്യത്തിന്റെ സമരത്തിന് നിൽക്കുമ്പോൾ വി ഡി സതീശന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ജോൺ വെട്ടാസ് ആണ്, തൊട്ടപ്പുറത്ത് എ റഹീം നിൽക്കുന്നുണ്ട്, ശിവദാസൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര്, ഷാഫി പറമ്പിലിന് മർദ്ദനമേൽക്കുന്നു, ഹൈബി ഈഡൻ MP, അങ്ങനെ നിരന്തരം ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ എല്ലാവരെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നടൂർ പ്രകാശുണ്ട്. അങ്ങനെ കേരളത്തിന്റെ ഒരു പരിച്ഛേദം ഇങ്ങനെ പറിച്ചു നട്ടതുപോലെ ഇപ്പൊ ഡൽഹിയിലുണ്ട്. ഇത് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ഭൂപടത്തിലെ ഒരുവിധം. ഇന്ന് സമാജ്വാദി പാർട്ടിയും ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നൊരു കറുത്ത ദിനമായിട്ട് ഇന്ത്യ ആചരിക്കാൻ വേണ്ടി പോവാണ് ഇന്ത്യ സഖ്യം, കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഇന്നും സമരം പ്രക്ഷുബ്ധമാകും. ജന്തർ മന്ദർ ഇന്നും വലിയൊരു സമരത്തിന് സാക്ഷിയാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്.
1: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഭൂട്ടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ വിശേഷിപ്പിച്ചത് മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന ഭരണരംഗത്ത് 25 വർഷം പൂർത്തിയായി റെഡിയാക്കിയതിന്. അങ്ങനെ ഒരു സംഭവം കൂടെ ഡൽഹിയിൽ നടക്കുന്നുണ്ട്.
2: ഒക്ടോബർ 7-ന് ഭരണരംഗത്ത് അദ്ദേഹം 25 വർഷം അറിയുന്നില്ല. അതായത് ഒക്ടോബർ 7 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് വന്ന് ഇതുവരേക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപൂർവങ്ങളായിട്ടുള്ള ഒരു റെക്കോർഡാണ് അദ്ദേഹത്തിന്.
1: രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് എത്ര നല്ലു 15 വർഷം
2: ആയി. അതേ ടേം തന്നെയായി.
1: ഓ ശരി, അത്രയും സി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചരിത്രത്തിന്റെ വലിയൊരു എയ്ഡാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
2: സോണിയാഗാന്ധി ആയിരുന്നു, പിന്നെ രാഹുൽ വന്നു, പിന്നെ മല്ലികാർജ്ജുന ഖാർഗെയിലേക്ക് എത്തി. അങ്ങനെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനവും പ്രതിപക്ഷ സ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവും, ഇന്ത്യ കണ്ട ഒരു ശക്തനായിട്ടുള്ള പ്രതിപക്ഷ നേതാവും, ഇന്ത്യ കണ്ട ലോകം ആദരിക്കുന്ന ഒരു വലിയ പ്രധാനമന്ത്രിയും ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഇന്ത്യ ഇപ്പൊ കടന്നുപോകുന്നത്. ആകെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറച്ചുകൂടെ സുതാര്യമാക്കാമായിരുന്നു. ജനങ്ങളുടെയും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെയും സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കാനും കൂടി പറ്റിയ ഈ പ്രശ്നം അവസാനിപ്പിക്കാം.
1: പിന്നെ അതുപോലെ തന്നെ ഒരു പരാജയമായിരുന്നു. യൂണിഫൈഡ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഇല്ലാത്തത്, ആധാർ മാറ്റിയതും അത് ഇതുപോലെ തന്നെ
2: എല്ലാം കൊണ്ടുവരുന്നു, പക്ഷെ ഇതിന് തുടർച്ചയില്ല.
1: അത് ഒരു വലിയൊരു പരാജയം തന്നെയാണ്. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറ്റമല്ല പറയുന്നത്, നമുക്ക് നടന്നേക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് നമ്മളിവിടെ രാവിലെ ചർച്ച ചെയ്യുന്നത്.
2: രാവിലെ തന്നെ ഒരു വിയോഗ വാർത്തയും കൂടി പറയാനുണ്ട് നമുക്ക്. നാനാ പടേക്കർ എപ്പോഴും നമ്മളെ ഒരു അഭിനയങ്ങൾ, മെത്തേഡ് ആക്ടിങ്ങിന്റെ ഒരു പുതിയ രൂപം, അല്ലെങ്കിൽ ഒരുപാട് കാലം 80s സിനിമ കണ്ട് ശീലിച്ചവർക്ക് മനസ്സിലാവും നാനാ പടേക്കർ എന്ന് പറഞ്ഞ വ്യക്തി ആരായിരുന്നു, അദ്ദേഹത്തിന്റെ അഭിനയ പാഠവം എന്തായിരുന്നു. അവസാനം അദ്ദേഹം കൊമേഡിയനായിട്ട് വരെ വെൽക്കെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നു കേട്ടോ. 3 തവണ ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിയാണ് സലാം ബോംബെ മീരാ നായരുടെ. അതിൽ ബോംബെ തെരുവിലെ പിമ്പിന്റെ വേഷത്തിലാണ് അദ്ദേഹം എത്തുന്നത് കേട്ടോ. ആദ്യമൊക്കെ സമാന്തര സിനിമയായിരുന്നു, പിന്നെ അത് വിട്ട് കച്ചവട സിനിമയിലേക്ക് എത്തുന്നു. ദേശസ്നേഹം തുളുമ്പുന്ന ഒരു ക്ഷുഭിത യൗവനായിട്ടാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. വോൾക്കാൻ ഓഫ് ആക്ടിങ്, അങ്ങനെയാണ് നാനാ പടേക്കറെ വിശേഷിപ്പിക്കാറുള്ളത്. അഗ്നിസാക്ഷിയിലെ മനീഷക്ക് ഒരാളെ നിരന്തരം പീഡിപ്പിക്കുന്നയാളായിട്ട് നാനാ പടേക്കറെ നമ്മളൊക്കെ വെറുത്തുപോയൊരു സിനിമയാണ്. പിന്നെ ഈ കൊമേഡിയനായിട്ട് വരുമ്പോൾ നമ്മൾ ചിരിച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ദേശസ്നേഹം തെളിയിക്കുന്ന എന്താണെന്നറിയോ, കാർഗിൽ യുദ്ധകാലത്ത് അദ്ദേഹം അന്ന് ജോർജ് ഫെർണാണ്ടസോട് പറഞ്ഞു എനിക്ക് അവിടെ പോയിട്ട് സേവനം അനുഷ്ഠിക്കണമെന്ന്. അങ്ങനെ ജോർജ് ഫെർണാണ്ടസ് ഇദ്ദേഹത്തിന് അനുവദിക്കുകയാണ് സൈനിക സേവനം നടത്താൻ വേണ്ടി. അപ്പം നമ്മളാലോചിക്കും, ഇങ്ങനെ പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ അഭിനേതാവായതുകൊണ്ട് അവിടെ പോയി സൈനിക സേവനം നടത്താൻ പറ്റുമെന്ന്. അങ്ങനെയല്ല, പാരാമിലിട്ടറിയിലെ സേവനം ഇദ്ദേഹം മുൻപ് നേടിയിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് സൈന്യത്തെക്കുറിച്ചും എന്താണ് അവിടെ പെരുമാറേണ്ടതെന്നൊക്കെ അറിയായിരുന്നു. അപ്പം നാനാ പടേക്കർ അങ്ങനെ കാർഗിൽ പിന്നെ യുദ്ധകാലത്ത് സൈനിക സേവനം കൂടി അനുഷ്ഠിച്ചൊരു വ്യക്തിയാണ്. പ്രശസ്ത ബോളിവുഡ് മറാഠി ചലച്ചിത്രമാണ്. 75 വയസ്സായിരുന്നു.
1: അങ്ങനെ ഒരു വാർത്ത കൂടെ രാവിലെ വിയോഗത്തിന്റെ വാർത്ത കൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നാട്ടിൽ നിന്ന് വന്നത് സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്ന ഒരു കാര്യം, എയിംസിന്റെ തറക്കെട്ടില്ലെങ്കിൽ വിട്ടില്ലെങ്കിൽ ഇടാതെ ഞാൻ അടുത്ത വോട്ട് ചോദിക്കാൻ വരില്ല.
2: എയിംസ് ഒരു വലിയ
1: വിഷയമായിട്ട്
2: വരുന്നുമില്ല. പക്ഷേ മുരളീധരൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് കൊട്ടുന്നുണ്ട്. കേരളത്തിൽ എയിംസ് വരുമെന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം വരാതെ വോട്ട് ചോദിച്ച് വരില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 2024 തെരഞ്ഞെടുപ്പിൽ എയിംസ് താൻ വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എയിംസ് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എയിംസ് വലിയ വിഷയമാക്കിട്ടുണ്ട്. എയിംസിന്റെ സ്ഥലം എവിടെയാണെന്ന് ആരും മിണ്ടുന്നില്ല. കാർഷിക സർവകലാശാലയുടെ സ്ഥലത്തെക്കുറിച്ച് താനും മന്ത്രി കെ മുരളീധരനും ക്ലിമിസ് ഭാവി ആദരിക്കുന്ന ചടങ്ങിൽ വെച്ച് സംസാരിച്ചിരുന്നു. അത് ഡീലാണെന്ന് പലരും പറഞ്ഞു. പക്ഷേ എയിംസ് ആണ് ചർച്ച ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കാരണവശാലും കേരളത്തിന് എയിംസ് നൽകരുതെന്ന വാശിയാണോ കേന്ദ്രത്തിനെന്ന് സംശയിക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോൾ എയിംസ് നൽകാമെന്ന രീതിയിൽ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഈ വിഷയം കേരളത്തിന്റെ ഹൈക്കോടതിയിലേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പൊ ഈ കേന്ദ്രം കൊടുത്തൊരു മറുപടി എന്താണെന്നറിയോ, കേരള ആരോഗ്യരംഗത്ത് വലിയ മുൻനിരയിൽ നിൽക്കുകയാണ്. കേരളത്തിന് ഇപ്പൊ അടുത്ത കാലത്തൊന്നും എയിംസ് വേണ്ടതില്ല എന്ന രീതിയിൽ, അതായത് മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ പിന്നാക്കം നിൽക്കുകയാണ്. അവരെയൊക്കെ പരിഗണിച്ച ശേഷം വേണമെങ്കിൽ കേരളത്തെ പരിഗണിക്കാമെന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചപ്പോൾ ഹൈക്കോടതി എടുത്തിട്ട് കൊടഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ. അത് ശരി, ആരോഗ്യരംഗത്ത് ഞങ്ങളുടെ കേരളം, ഞങ്ങളുടെ സംസ്ഥാനം മുന്നിലായത് ഞങ്ങളുടെ തെറ്റായി പോയോ ഇപ്പോ എന്ന ന്യായമായിട്ടുള്ളൊരു ചോദ്യം അല്ലേ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഒരു അവകാശവും നമ്മുടെ ഒരു നേട്ടവും അല്ലേ ആരോഗ്യരംഗത്ത് നമ്മൾ ഇത്ര മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ. അങ്ങനെ നിങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് തൽക്കാലം എയിംസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ കൂടുതൽ തരികയല്ലേ വേണ്ടത് ആരോഗ്യരംഗത്ത്. ശരിക്കും അതൊരു പൊന്തൂവലായിട്ട് നമുക്കൊരു എയിംസ് തരാൻ വേണ്ടത്, അതിനെന്താ ഇത്ര കാലതാമസം. ഇപ്പൊ ഒരു കേന്ദ്രമന്ത്രി കൂടിയുണ്ട്, അങ്ങനെ ഒരു എയിംസ് വരാന്ന് പറഞ്ഞിട്ട് അധികാരത്തിലെത്തിയ കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് അവിടെ.
1: അത് ഇല്ലാന്ന് പറയരുത്, എനിക്കത് ഒരു കൊച്ചുകുട്ടി പോലും ആ ഇലക്ഷൻ കാലത്ത് അത് കേട്ടിരുന്നതാണ്. നമുക്ക് എയിംസ് അത് തൃശ്ശൂർ തന്നെ കൊണ്ടുവരും, എവിടെയായാലും ആയിക്കോട്ടെ. ഞങ്ങൾക്ക് തൃശ്ശൂരായാലും കാസർഗോഡായാലും തിരുവനന്തപുരം ഞങ്ങൾക്ക് ഒന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും അത് നോക്കി. നമുക്ക് കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയത് ആ പോലീസ് ജീപ്പിനകത്ത് രാഹുൽ ഗാന്ധിയെ കയറ്റിയതിനു ശേഷം പഞ്ചർ ആയിരുന്നു വണ്ടി. അപ്പൊ ആ പോലീസുകാർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു ദൃശ്യം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജോലിയല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് വളരെ സൗമ്യമായിട്ട് അദ്ദേഹം പറയുന്ന ചില വീഡിയോസും ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു.
2: സമരത്തിന്റെ രീതി എപ്പോഴും അങ്ങനെ തന്നെ ആവണം. കാരണം നമ്മൾ ഈ പോലീസുകാരെ ഉപദ്രവിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ പോലീസുകാർ അവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകരെയും വനിതകളായിട്ട് അവിടെ സമരം ചെയ്യാനെത്തിയവരെയൊക്കെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നൊക്കെ നമ്മൾ കണ്ടു. അത് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി ഇങ്ങനൊരു വലിയ സ്ഥലത്ത് എത്ര കണ്ടാ സംയമനം ഇരുപോലും പാലിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഹൈക്കോടതിയിൽ വേറൊരു പരാമർശം വന്നിട്ടുണ്ട്, വസ്ത്രധാരണം വ്യക്തി സ്വാതന്ത്ര്യമെന്ന് ഹൈക്കോടതി. സ്കൂളിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയ്ക്ക് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ വാർത്ത ഞാൻ ഏതോ സംസ്ഥാനത്തെ വാർത്ത എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ പോയത്, പക്ഷെ കൊച്ചിയിൽ ഈ വാർത്ത വന്നിരിക്കുന്നത്. ഏത് വസ്ത്രം ധരിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണെന്നും മൗലിക അവകാശത്തിന്റെ ഭാഗമെന്നും ഹൈക്കോടതി. നിയമ പിൻബലമില്ലാതെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാൻ മറ്റൊരാൾക്കോ സമൂഹത്തിനോ അവകാശമില്ല എന്നും കോടതി. ചുരിദാർ ധരിച്ച് സ്കൂളിൽ എത്തരുതെന്ന കൊട്ടാരക്കര ഈശ്വരവിലാസം ഹൈസ്കൂൾ മാനേജറുടെ നിർദ്ദേശത്തിനെതിരെ പ്രഥമ അധ്യാപിക സിന്ധു എസ് നായർ സമർപ്പിച്ച ഹർജിയിലെ ഉത്തരവിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ചുരിദാർ ധരിച്ചെത്തിയതിന് സ്കൂൾ മാനേജർ നിർദ്ദേശിച്ച പ്രകാരം ഗേറ്റിൽ തടഞ്ഞെന്നും പോലീസ് സംരക്ഷണം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാരിയേക്കാൾ കുറച്ചുകൂടെ സേഫായിട്ടുള്ളതും ടീച്ചർമാർക്ക് സ്കൂളിലെത്താൻ എളുപ്പത്തിലുള്ള ഒരു വസ്ത്രം കൂടിയായിട്ടാണ് ഈ ചുരിദാറിനെ കണക്കാക്കുന്നത്. നേരത്തെ ആ വസ്ത്രമാകാമെന്ന് കോടതി വിധി വരെ ഉള്ള ഒരു ഇതാണ്. മാത്രമല്ല കോടതി വിധിയുടെ ഒക്കെ ആവശ്യമുണ്ട്. കോളേജിൽ സ്കൂളിലുമാണ്, സ്കൂളിലാണ് കൊട്ടാരക്കര ഈശ്വരവിലാസം സ്കൂളിലെ സംഭവമാണ്. അപ്പോൾ കോളേജിലെ ഇപ്പൊ സ്കൂളിലൊക്കെ ഞാൻ എന്റെ നാട്ടിലൊക്കെ പോകുമ്പോൾ എന്റെ ഏട്ടന്റെ വൈഫ് ടീച്ചറാണ്, ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് ഇത് ഓക്കെയാണ്.
1: ചിലപ്പോൾ
2: ടീച്ചറാണ് സ്കൂളിൽ ചെറുതാ ധരിച്ചെത്തിയ അധ്യാപികയ്ക്ക് സംരക്ഷണം. അധ്യാപകര് ഒരു കുഴപ്പമില്ല, അത് വസ്ത്രധാരണ ആണ്, മാന്യമായിട്ടുള്ള വസ്ത്രം. എന്നാലും പറയും സാരിയാണ് ഏറ്റവും പിന്നെ മാന്യമായിട്ടുള്ള വസ്ത്രം. സാരി അല്ല യഥാർത്ഥത്തില് മാന്യമായിട്ടുള്ള വസ്ത്രധാരണം. സാരി മാന്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലും എല്ലാം ഉടുക്കാം, പക്ഷെ ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അത് നമുക്ക് എളുപ്പമാണ്, ആയാസമില്ല. നമുക്ക് വാഹനങ്ങളിൽ കയറാം, നമുക്ക് ബോർഡിൽ എഴുതുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും ചാടുമ്പോഴായാലും കുട്ടികളെയും കൂട്ടിയിട്ട് എവിടെയും ഓടാനായാലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വസ്ത്രധാരണ. സാരി ആകുമ്പോഴത്തേക്ക് കൂട്ടി പിടിച്ച് ചുറ്റി വെച്ചുകൊണ്ട് ഓടാനൊക്കെ. അപ്പൊ ആ രീതിയിൽ ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇടപെടണ്ട എന്നാണ് പറഞ്ഞത്. വ്യക്തി സ്വാതന്ത്ര്യമാണ് വസ്ത്രധാരണം.
1: തീർച്ചയായിട്ടും ഒരുപാട് വാർത്തകൾ ഇനി നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്, ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്നതാണ് സിറ്റ് ബാക്ക് എനർജി. അക്ഷയ് മിനി പദ്മ നിങ്ങളുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാവും. ബ്രേക്ക്, ചെറിയ ബ്രേക്ക്, അവിടെ ഇരിക്കുക.
0: You are listening to Home 92.2 FM. Home is a feeling.
3: 1982 മുതൽ യുഎഇയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 or WhatsApp to 0503885370.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: You are listening to Home 92.2 FM. Home is a feeling.
3: വാർത്തകളിലെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്. നമ്മുടെ നാട്ടില് കേരളത്തിലെ വാഹനങ്ങളുടെ നിറം മാറ്റത്തിന് കർശന നിബന്ധനകളോടെ 7 നിർദ്ദേശങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. അതായത് മാറ്റങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നു, സർക്കാർ ഉത്തരവ് എന്നുള്ളൊരു കാര്യം കൂടെ രാവിലത്തെ പത്രങ്ങളിലുണ്ട് അല്ലേ.
4: ഇനി
3: അതെന്താണോ ആവോ, ഇനിയും കേന്ദ്ര സർക്കാർ എന്ത് പറയും.
4: ഓരോ ദിവസവും MBD സംബന്ധിച്ചിട്ടും മോട്ടോർ വാഹന ഗതാഗത രംഗത്തും പല പല വാർത്തകൾ വരുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ MBD തന്നെ ഇത് അങ്ങനെ എല്ലാം മറ്റേതാണെന്ന് പറഞ്ഞ് തിരുത്തിയിട്ടൊരു വാർത്തയും കൊടുക്കാറുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഹോം 92.2 FM സംബന്ധിച്ചിട്ട് ഒരു സന്തോഷ ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആസിഫിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ആസിഫ് എണീച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരു സാധ്യതയില്ല.
3: പതുക്കെ
4: തലമുക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം വൈകുന്നേരം രാത്രി 9 മണിക്ക് ശേഷമാണ് ഇവിടെ പോകുന്ന ഡ്യൂട്ടി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ സെറ്റിൽ ആയിട്ടൊക്കെ രാവിലെ ഒരു എൻജോയ് ചെയ്തിട്ട് ഉറങ്ങിയൊക്കെ ആശം വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ആസിഫ് ഹാപ്പി
3: ബർത്ത്ഡേ.
4: ഞങ്ങളുടെ കേക്ക് മുറിയുന്ന ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ആസിഫ് വന്നതിന് ശേഷം. എന്തായാലും വാർത്തയിലേക്ക് വീണ്ടും വരുമ്പോൾ, മിനി കരുവന്നൂർ പാർട്ടിയെ ഉലച്ച കുട്ടനെല്ലൂരിലെ തട്ടിപ്പ്, സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലും ED വ്യാപക പരിശോധന എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലും ജീവനക്കാരുടെ വീടുകളിലും ഉൾപ്പെടെ ED നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങളാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. എറണാകുളം, മലപ്പുറം, തൃശൂർ ജില്ലകളിലായിരുന്നു പ്രധാനമായിട്ടും റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിന് കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം PMLA നിയമപ്രകാരമുള്ള കേസിലെ രേഖകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. രാവിലെ 6 തൊട്ടിട്ട് രാത്രി വരെ കേന്ദ്രസേനയുടെ കാവലിലായിരുന്നു ആ ഒരു റെയ്ഡ് നടന്നത്. അങ്കമാലി അർബൻ സഹകരണ സംഘം, അവിടെയും റെയ്ഡ് നടന്നു. മലപ്പുറം തെന്നല സഹകരണ ബാങ്കിൽ റെയ്ഡുണ്ടായിരുന്നു. തൃശൂർ കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക്, അത് കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി സാമ്യമുള്ളതാണ്, അത്രത്തോളം വലുത്, അതായത് CPMന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ അഴിമതിയാണ്. 15 വായ്പകളിലായി 32 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അങ്ങനെ കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിലായിട്ട് ED വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം.
3: നമ്മുടെ വിജയുടെ ഒരു ഇത് നടക്കുന്നുണ്ടല്ലോ, 30 കോടിയുടെ എങ്ങനെ ആസ്തിയുടെ സംബന്ധിച്ച് എന്റെ ഒരു അയോഗ്യനാക്കണമെന്നുള്ള ഒരു അത് സംബന്ധത്തിൽ എന്താണ് എന്റെ ഒരു പറയണത്?
4: അതായത് നമ്മളിപ്പോ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നതിന് മുമ്പ് നമ്മുടെ ആസ്തികൾ സംബന്ധിച്ച് ഒരു കൊടുക്കണല്ലോ കൃത്യമായിട്ട് വിവരം. ഈ വിജയ് ഉൾപ്പെടെയുള്ളവർ കൊടുത്തതിൽ പൂർണ്ണമായിട്ടും ആസ്തികൾ വന്നിട്ടില്ല. അപ്പൊ അത് ചോദ്യം ചെയ്തിട്ട് DMK വിഭാഗത്തിലുള്ളവർ കൊടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തൊരു പരാതിയിന്മേലുള്ള നിയമ നടപടികളാണ്. ഒരുപക്ഷെ കൃത്യമായിട്ട് അത് കൊടുത്തില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാജ്യത്തെയും കബളിപ്പിച്ചെന്ന് പറഞ്ഞാൽ അയോഗ്യനാക്കാം. നിയമം അതൊക്കെയാണ്, പക്ഷെ ഇതൊക്കെ മറുമരുന്ന് കണ്ടിട്ടായിരിക്കും തീർച്ചയായിട്ടും ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്.
3: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് ഇന്നും ഒക്കെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു എനിക്ക് തോന്നുന്നു ഇൻഡിഗോയ്ക്കാന്ന് തോന്നുന്നു ഇടിമിന്നലേറ്റ്,
4: അതെ, ആ വാർത്ത വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പട്നയിൽ നിന്ന് ലക്നൌവിലേക്ക് പോയ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റ് ആണ്. 17,000 അടി ഉയരത്തിൽ വെച്ച് മിന്നലേറ്റു. ഇടിമിന്നൽ വിമാനത്തിന്റെ മുൻഭാഗത്തിന് കേടുപാട് സംഭവിച്ചു, പിന്നാലെ അത് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ 6E925 എന്ന വിമാനം ഉച്ചയ്ക്ക് 3:10 പട്നയിൽ നിന്ന് പുറപ്പെട്ടത്. മിന്നലേറ്റതിനെ തുടർന്ന് വൈകിട്ട് 4:05 ലക്നൌവിൽ എമർജൻസി ലാൻഡ് ചെയ്യായിരുന്നു. നിശ്ചയിച്ച സമയത്തിനേക്കാൾ 8 മിനിറ്റ് മുൻപായിരുന്നു ലാൻഡിംഗ്. വിമാനം ലക്നൌവിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മിന്നലേറ്റത്. പൈലറ്റ് സാഹചര്യം വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്ത് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. 104 യാത്രക്കാർ, 6 ജീവനക്കാരും ഉണ്ടായിരുന്നു. ലക്നൌവിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോകേണ്ടത് ഇതേ വിമാനമായിരുന്നു. മിന്നലേറ്റതിന് പിന്നാലെ കമ്പനി അഹമ്മദാബാദിലേക്ക് വേറൊരു വിമാനമാണ് കൊടുത്തത്. ശരിക്കും ഞാൻ ആകാശത്ത് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ആലോചിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ നമ്മൾ ഇടിമിന്നലൊക്കെ കാണുന്ന ആ മേലെയല്ലേ, ഇതിന്റെ ഇടയിൽ കൂടി വിമാനം പോകുമ്പോൾ നമുക്ക് ഇടിമിന്നലേക്കില്ലേ, ഈ വിമാനത്തിന് ഇതാവില്ലേ, നമ്മൾ ഇടിമിന്നലേറ്റിട്ട് മരിച്ചു പോകും എന്നൊക്കെയുള്ള ഇങ്ങനെ ആശങ്ക, പല പല ആശങ്കയാണല്ലോ ആകാശത്തിരിക്കുമ്പോൾ വരുന്നത്. അതിലൊരാശങ്കയാണ് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ. അറിയാതെ കരിപ്പൂരിൽ ആ വിമാനാപകടമൊക്കെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു കോവിഡ് കാലത്ത് ഉണ്ടായിരുന്ന കരിപ്പൂരിലെ വിമാനാപകടമൊക്കെ മനസ്സിൽ വരികയാണത്. ലാൻഡ് ചെയ്യുന്നതിനിടെ റൺവേയിൽ തെന്നിയിട്ട് ആ വലിയ സുരക്ഷാ മതിലൊക്കെ പൊളിച്ചുകൊണ്ടാണ് ആ വിമാനാപകടം ഉണ്ടായത്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ള, നമ്മൾ പ്രവാസികൾ പ്രത്യേകിച്ച് ദുബായിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോഴും അതിന്റെ സങ്കടവും ദുരിതവും പരുക്കുകളും പേർന്ന് ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വീണ്ടും ആ ഒരു ട്രോമയിലേക്ക് പോകും, പോകണ്ടാരും എല്ലാവരും തിരിച്ചു വരും, ആ വിമാനം സേഫാണ്.
3: ആക്ച്വലി ഈ നമ്മുടെ എന്താ ഈ ലൈറ്റനിങ് ഒക്കെ വരുന്ന സമയത്ത് വിമാനത്തിന്റെ ബോഡി അത് കണ്ടക്ട് ചെയ്യത്തില്ല, അതിന് വെളിയിൽ ഒരു മെറ്റൽ ബോഡി ഉണ്ട്, അതാണ് റിപ്പൽ ചെയ്യുന്നത്.
4: അതുകൊണ്ടാണ് ഉള്ളിലേക്കുള്ളവർ യാത്രക്കാർ സേഫ് ആയിരിക്കും.
3: അല്ലാന്ന് ആലോചിക്കുന്നത് മേഘങ്ങളുടെ ഇടയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഈ മേലിലേക്കൂടെ പോകുന്ന സമയത്ത് ലൈവായിട്ട് ലൈറ്റനിങ് കാണാൻ വലിയൊരു ഞാൻ കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ ഒരുവട്ടം ഇവിടുന്ന് ദുബായ് കൊച്ചിയിലേക്ക് പോകുന്ന സമയത്ത് നാടെത്താറായപ്പോ മഴ, ആ സമയത്ത് ആ കാറോ നമ്മള് പേടി തോന്നുന്നവർക്ക് പേടി ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആയിട്ട്
4: അതെ സുഹൃത്തുക്കളെ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് ഈ ആകാശത്ത് ഒരു ജുഗൽബന്ധി ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ശരിക്കും മിന്നലാണ് അപകടകാരി, പക്ഷെ ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മൾ പേടിക്കുന്നത്. ഇടി ശരിക്കും നമ്മളെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്നില്ലല്ലോ, മിന്നലാണല്ലോ നമ്മുടെ ശരീരത്തിലേക്ക് വൈദ്യുതി ആഘാതമായിട്ട് നമ്മളെ കൊല്ലുന്നത് മിന്നലാണ്. പക്ഷെ മിന്നലിനെ വർണ്ണിച്ചുകൊണ്ട് എന്തോരം പാട്ടുകളാണ് മന്ത്രി പദവിയിൽ 5 മാസം പൂർത്തിയാകുമ്പോഴും ഔദ്യോഗിക വസതിയില്ലാതെ മന്ത്രി ഒ ജെ ജിനീഷ് എന്ന് പറഞ്ഞൊരു വാർത്ത, അതെന്താണ്? മെയിൽ അധികാരമേറ്റ വി ഡി സതീശൻ സർക്കാരിലെ 19 മന്ത്രിമാർ മന്ത്രി മന്ദിരങ്ങളിൽ താമസിക്കുമ്പോൾ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ ജെ ജിനീഷിന് മാത്രം ഇതുവരെ വീടായിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് വസതി ഒരുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതുവരെ നടപടിയായില്ല. ഓഫീസ് സമയത്തിന് ശേഷം മന്ത്രി സന്ദർശകരെ കാണുന്നതും നിവേദനം സ്വീകരിക്കുന്നതും മാസങ്ങളായി. ഗസ്റ്റ് ഹൌസിൽ വെച്ചാണെന്ന് പറയുമ്പോൾ അതൊരു സങ്കടമുള്ളൊരു വാർത്തയാണ്. തലസ്ഥാനത്ത് ആകെയുള്ള 21 ഔദ്യോഗിക വസതികളിൽ ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയും കന്റോൺമെന്റ് ഹൌസിൽ പ്രതിപക്ഷ നേതാവുമാണ് താമസിക്കുന്നത്. 19 മന്ത്രിമാർക്ക് മാത്രമേ സർക്കാർ വീടുള്ളൂ. മന്ത്രി ജനീഷിന് മൻമോഹൻ ബംഗ്ലാവും അനൂപ് ജേക്കബിന് സർക്കാർ ചെലവിൽ വാടക വീട് നൽകാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും അനൂപിന് മൻമോഹൻ ബംഗ്ലാവും ജനീഷിന് വാടക വീടുമെന്ന നിലയിലേക്ക് ആ തീരുമാനം മാറ്റി. ഇതുവരെ മന്ത്രിക്ക് മന്ത്രി മന്ദിരമായില്ല എന്നാണ് പറഞ്ഞത്. കേരളത്തിലൊരു മന്ത്രിക്ക് ആ മന്ത്രിയുടേതായിട്ടുള്ള ഒഫീഷ്യൽ വീടില്ല എന്നതാണ് വാർത്ത. മന്ത്രി ഒ ജെ ജിനീഷ് കെയർ ഓഫ് ഗസ്റ്റ് ഹൌസ് എന്ന രീതിയിലാണ് കത്ത് വരെ വരുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ചിരിക്കുമെങ്കിലും അല്ലെ, ഒരു മന്ത്രിയെ സംബന്ധിച്ച് അതൊരു സങ്കടമുള്ള ഒരു വാർത്ത.
3: ആദ്യം തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇത്ര നാളായല്ലോ, ഇപ്പൊ അതിനകം അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു. എന്തായാലും
4: മാത്രല്ല, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ 4 മാസം പിന്നിട്ട് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ആ മുന്നണിക്കകത്തും പുറത്തും ഒക്കെ ആയിട്ട് വരികയാണ്. ഇപ്പൊ UDF യോഗം കൃത്യമായിട്ട് ചേരുന്നില്ല, രാഷ്ട്രീയകാര്യ സമിതി ഒറ്റത്തവണയും ചേർന്നിട്ടുള്ളൂ, പല പിന്നെ കാര്യങ്ങളും അറിയില്ല എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. എനിക്കൊന്നും ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഇപ്പോഴത്തെ ഈ സമരം ഉള്ളതുകൊണ്ട് മാത്രമാണ് അടൂർ പ്രകാശ് കൊടുത്ത മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാതി ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത. ദിവസങ്ങൾക്കുള്ളിൽ ഈ സമരം തീരുന്ന മുറയ്ക്ക് അടൂർ പ്രകാശിന്റെ പരാതി ഹൈക്കമാൻഡ് പരിഗണിക്കുകയും വി ഡി സതീശൻ സർക്കാർ ഏകപക്ഷീയമായിട്ടാണോ നടപടികൾ എടുക്കുന്നതെന്നൊക്കെ ചൊല്ലിയിട്ട് അങ്ങോട്ടിങ്ങോട്ടൊരു വാക്പോരുണ്ടായിട്ട് ഈ നല്ല രീതിയിൽ 102 സീറ്റിന്റെ ഒരു മാജിക് നമ്പറിൽ അധികാരത്തിലെഴുതിയ ഒരു സർക്കാരിന് അതിന്റെ പൊലിമ 4 മാസത്തിനുള്ളിൽ നഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ തന്നെ പ്രതിപക്ഷത്തു നിന്ന് അവർക്കെതിരെ ഒരു ആരോപണം ഇതുവരെ വന്നിട്ടില്ല. പ്രതിപക്ഷം ശക്തമായിട്ടുള്ള ഒരു സമരം അവർക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. അവർക്കുള്ളിലെ പ്രശ്നങ്ങൾ കാരണം അതിന്റെ പൊലിമ കുറയുന്നതാണ് ഇപ്പൊ കാണുന്ന ഒരു ചിത്രം.
3: തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് നമ്മുടെ അണ്ടർ വാട്ടർ റോബോട്ട് എന്നുള്ള പറയുന്ന ഒരു പുതിയൊരു എക്യുപ്മെന്റ്, അത് നമ്മുടെ എന്താ പറയുക, സംരക്ഷണത്തിനുമാണെങ്കിലും തിരച്ചിലിനാണെങ്കിലും അല്ലെങ്കിൽ പല കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇന്ത്യ മിലിറ്ററി ഗ്രേഡ് ആയിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ റോബോട്ട് ഇപ്പൊ നമ്മുടെ നാവികസേനയുടെ പക്കലേക്ക് വന്നേക്കുന്ന ഒരു വാർത്തയുണ്ട് പത്രത്തിൽ കൊടുത്തത്.
4: ഗൾഫ് പേജിലെ യാത്രക്കാരുടെ എണ്ണം കോടികൾ കടന്നു. സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് 500 പുതിയ ടാക്സികൾ കൂടി എന്ന് പറഞ്ഞിട്ട് ടാക്സിയുടെ ചിത്രം സഹിതം അബുദാബിയിൽ നിന്ന് വരുന്നൊരു നല്ല വാർത്ത. ഇങ്ങനെ തിരക്ക് കൂടുന്നു, വിമാനങ്ങൾ കൂടുന്നു, ടാക്സികൾ കൂടുന്നു എന്ന് പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. തിരക്കേറിയ സമയങ്ങളിൽ സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള യാത്ര കൂടുതൽ എളുപ്പമാക്കാൻ അബുദാബിയിൽ 500 പുതിയ ടാക്സികൾ, ഇതുകൂടാതെ 300 ടാക്സികൾ കൂടി നിരത്തിലിറങ്ങി. ഇതോടെ അബുദാബി ടാക്സി നിരയിൽ ആകെ 800 വാഹനങ്ങളാണ് പുതുതായി എത്തിയത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 3.5 കോടി യാത്രക്കാരാണ് സായിദ് രാജ്യാന്തര വിമാനത്താവളം ഉപയോഗിച്ചത്. അബുദാബി മൊബിലിറ്റി അബുദാബി എയർപോർട്ടും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ കൂടെ വിമാനത്താവളത്തിലേക്ക് ഷട്ടിൽ സർവീസ് ഒരുക്കാനും ഇത്തിഹാദ് എയർവേസും ഇത്തിഹാദ് റെയിലും കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ മൊബിലിറ്റി രംഗത്ത്, നമ്മുടെ ട്രാൻസ്പോർട്ട് രംഗത്ത് യുഎയുടെ ഒരു വിപ്ലവം സംബന്ധിച്ച വാർത്തയാണ് വന്നിരിക്കുന്നത്.
3: അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൽക്കുയിലെ ടാക്സി സർവീസ് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ടാക്സി സർവീസ് ആരംഭിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഈ മൊബിലിറ്റിയെ സംബന്ധിച്ച് വലിയൊരു ഫാക്ടർ തന്നെയാണ്. പ്രത്യേകിച്ച് അബുദാബി എന്ന് പറയുന്ന എയർപോർട്ടിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്തിഹാദ് തുടങ്ങി അല്ലെങ്കിൽ എയർ അറേബ്യ തുടങ്ങി ഫ്ലൈറ്റിന് നല്ല ഒരു അഫോർഡബിൾ പ്രൈസാണ് അവരോട് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ അധികം ആളുകളും അങ്ങോട്ടേക്ക് ഓപ്റ്റ് ചെയ്ത് ദുബായിലേക്ക് വരാനൊക്കെ ആയിട്ടുള്ള ചാൻസ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ അവിടെ കൂടുതൽ വന്നിരിക്കുന്നത്.
4: ഈ സൗദിയിൽ നിന്ന് വരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നമ്മൾ കുറച്ചു നാളായിട്ട് ഇറാൻ US ആ വാർത്തകളായിരുന്നു സജീവം. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് യമൻ, ഹൂദികൾ, സൗദി അറേബ്യ ആ രീതിയിൽ വാർത്തയുടെ ഒരു തലം മാറുന്നുണ്ട്. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന വിമാനത്താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 3 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, 28-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി സഖ്യത്തെ തിരിച്ച് ഹൂദികളെ ആക്രമിക്കുകയും അവരുടെ സേനാ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യ കുറെ കൂടി അശാന്തമാകുന്നു സൗദി കേന്ദ്രീകരിച്ച് എന്ന്
3: പറയുമ്പോൾ.
4: ഖത്തറിൽ മുൻപുണ്ടായിരുന്ന വിഷയം, പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വലിയ വിഷയങ്ങളില്ല, ഖത്തർ ഒഫീഷ്യലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല.
3: ഇന്ത്യയിലെ
4: സ്റ്റാർലിങ്കിന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് തടസ്സപ്പെടുത്തുന്നത് ചില വൻകിട വ്യവസായികൾ ആരോപണവുമായിട്ട് ഇലോൺ മസ്ക് ആണ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ സ്പേസ് എക്സിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമായിട്ടുള്ള സ്റ്റാർലിങ്ക് ആരംഭിക്കുന്നതിന് പിന്നിൽ രാജ്യത്തെ ചില വൻകിട വ്യവസായികൾ തടസ്സം നിൽക്കുന്നു. ഇന്ത്യക്കാരുടെ മേൽ തങ്ങളുടെ കുത്തക നിലനിർത്താൻ വേണ്ടിയാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നതെന്ന് മസ്ക് സോഷ്യൽ മീഡിയയിലെക്സിൽ കുറിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് സ്റ്റാർലിങ്ക് സേവനങ്ങൾ അത്യാവശ്യമാണെന്ന ഒരു എക്സ് ഉപയോക്താവിന്റെ കുറിപ്പിന് മറുപടിയായിട്ടാണ് പിന്നെ ഇലോൺ മസ്ക് ഇങ്ങനെ ഒരു രൂക്ഷ വിമർശനം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് നിർഭാഗ്യവശാൽ ചില വൻകിട വ്യവസായികൾ ഇന്ത്യക്കാരുടെ മേലുള്ള തങ്ങളുടെ കുത്തക നിലനിർത്താനായി ഞങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. അവർ ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇത് ഇന്ത്യൻ ജനതയോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. ഇന്ത്യയിലെ ടെലികോം വിപണിയിൽ പ്രമുഖ സ്ഥാനത്തുള്ള റിലയൻസ്, ജിയോ, ഭാരതി എയർടെൽ എന്നിവരെ ലക്ഷ്യമിട്ടാണ് മസ്കിന്റെ ഈ പരോക്ഷ വിമർശനം എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം സാങ്കേതിക അനുമതികളും സ്റ്റാർലിങ്ക് നേടിയെങ്കിലും സുരക്ഷാ അനുമതിയോ അന്തിമ FDI അനുമതിയും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അപ്പം മനസ്സിലായോ, നിങ്ങൾക്ക് സ്റ്റാർലിങ്ക് ഒന്നും കിട്ടാൻ ഈ അടുത്ത കാലത്ത് സാധ്യതയില്ലെന്നാണ് പറയുന്നത്.
3: സ്റ്റാർലിങ്ക് ഉപയോഗിക്കേണ്ട ഫോൺ നമുക്ക് ഇന്ത്യക്കാർക്കെല്ലാം കൊടുത്തത് റിലയൻസ് ആണ്.
4: തല പറഞ്ഞ എണ്ണ വെക്കരുത്.
3: നമ്മുടെ റേഷൻ കട അത് നമുക്കൊരു കാലത്ത് ആ ഫോണും ഇന്റർനെറ്റും വന്നില്ലായിരുന്നു. ഇന്ന് ആ സംസ്കാരം പോലും എത്ര പേരിലേക്ക്.
4: ഈ വിവര സാങ്കേതിക വിദ്യയില് ഇന്റർനെറ്റിന്റെ കാര്യത്തിൽ ചീപ്പായിട്ട് ലോകത്ത് ഇന്റർനെറ്റ് കിട്ടുന്ന ഒരു രാജ്യങ്ങളൊന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് വല്ലാത്ത തൊട്ട് കളിക്കുന്നത് ശരിയാണ്. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ചിലപ്പോ അംബാനി അദാനി ആയിട്ടൊക്കെ ഉണ്ടാവും. മസ്ക് വല്ലാതെ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. എന്നാലും അദ്ദേഹം അതിനിടയിൽ കൂടി കൊളം കളക്കി മീൻ പിടിക്കാന്ന് പറയുന്ന
3: പരിപാടി ഞങ്ങൾ അദ്ദേഹം ഒരാൾ രണ്ടു കൈയും ഇങ്ങനെ തടിയിൽ വെച്ച് നമുക്ക് വേണ്ടി ഒരു
4: ഇന്റർനെറ്റ് നമ്മുടെ ഒരു ഇന്റർനെറ്റ് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചവരെ നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് ഫോൺ തന്നവരെയും നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. അതിന്റെ ഇടയിൽ കൂടി അവർ ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ കണ്ടുപിടിക്കേണ്ടതും അതിന് നികുതി ഏർപ്പെടുത്തേണ്ടതും അവരങ്ങനെ പൈസ വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് ജനങ്ങളായിട്ടുള്ള നമുക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല. എന്തായാലും ഫ്ലൈ ദുബായുടെ വിമാനത്തിനുള്ളിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തിനിരയായിട്ടുള്ള ഗുരുതരമായി പരിക്കേറ്റ നമ്മുടെ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി ഉണ്ടെന്നാണ് വാർത്തയിലൊക്കെ പറയുന്നത്. UAE അറ്റോർണി ജനറൽ ഇത് ഭീകരാക്രമണ ശ്രമമായിട്ട് സ്ഥിരീകരിച്ച September 30 സംഭവത്തിലാണ് സ്മിത്തിന് ഗുരുതരമായിട്ട് പരിക്കേറ്റത്. അടിക്കടി പിന്നെ UAE ഇന്ത്യൻ എംബസി സ്മിത്ത് മച്ചാറിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ആരോഗ്യനിലയിലെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്, അത് ഇന്ത്യയെ അറിയിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ എംബസി
3: പറയിച്ചിരിക്കുന്നത്.
4: എന്ന് ഞങ്ങൾ ചിരിക്കുന്ന വാർത്തകളുമായിട്ട് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. സെഗ്മെന്റ് വെച്ചാലേ മിക്കവാറും നമുക്ക് ഇവിടെ വരാറുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കണമെന്നും വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്താ, ഞങ്ങൾ കുറച്ച് ചിരിക്കണോ കൂടുതൽ ചിരിക്കണോ അതോ ഒന്നോ രണ്ടോ ചിരികൾ ഉൾപ്പെടുത്തണോ എന്ന്. എന്തായാലും അതിങ്ങനെ
3: അത്യാവശ്യം
4: ഗൗരവമായിട്ട് ഇങ്ങനെ വാർത്ത പോകുമ്പോൾ
3: തമാശ രൂപേണ എല്ലാം അറിയാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: ശരിക്കും അങ്ങനെയല്ല, ഈ പിന്നെ കൂത്തൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും സർക്കാസ്റ്റിക് ആയിട്ടല്ലേ അവർ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചാക്കേർക്കുത്തത്. അപ്പൊ അതൊക്കെ ആ രീതിയിൽ എടുത്താൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ ഇത് ആരെയും വിഷമിപ്പിക്കാനതൊന്നും അല്ല. ഇന്നലെ നിങ്ങൾ ഒരുപാട് ചിരിച്ചില്ല നമ്മുടെ ഭാഷയുടെ വാർത്ത കേട്ടിട്ട്. ഇന്നും അതിന്റെ ഹാങ് ഓവർ ഞങ്ങൾക്ക് ഉണ്ട്. എന്തായാലും പത്രങ്ങളുടെ തലക്കെട്ടിലേക്ക് പോവാണെങ്കിൽ, ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഇന്ന് മെസ്സിയുടെ ചിത്രം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടിയേഴ്സ് റോൾ ആസ് മെസ്സി റിട്ടയേഴ്സ് ഫ്രം നാഷണൽ ടീം എന്ന് പറഞ്ഞിട്ട് എൻസോ ഫെർണാണ്ടസ് ഇന്നലെ ഇങ്ങനെ വിതുമ്പി വിതുമ്പി കറിയുന്ന ഒരു നമ്മൾ ഈ ആൺകുട്ടികളുടെ കരച്ചിൽ കൂടുതലായിട്ട് പൊതുസ്ഥലത്ത് കാണാറില്ല. അത് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വല്ലാണ്ട് സ്ത്രീകളുടെ വിങ്ങലിനെ കളി ആൺകുട്ടികൾ കരയുമ്പോൾ നമുക്ക് കുറെ കൂടി നമുക്ക് സങ്കടം വരും. പെണ്ണുങ്ങൾ എന്ന സ്ത്രീയിൽ, സ്ത്രീകൾ എന്ന നിലയിൽ എനിക്ക് ഈ ആൺകുട്ടികൾ കരുന്നതാണ് കുറെ കൂടി സങ്കടം തോന്നും. കാരണം അവർ ഒരുവിധം ഒന്നും കരയാതിരിക്കും. കാരണം അവരെന്താണ് ചെറുതിൽ പഠിപ്പിച്ചിരിക്കുന്നത്, ആൺപിള്ളേർ കരയാൻ പാടില്ല, ആൺകുട്ടികൾ എന്തിനാ കരുന്ന, ഈ ആൺകുട്ടിയല്ലേ കരയാൻ പാടില്ലല്ലോ എന്ന്. പക്ഷെ ആൺകുട്ടികളെ എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആൺ സുഹൃത്തുക്കളെ, കരയാൻ തോന്നുമ്പോഴൊക്കെ കരയണം. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ സങ്കടമുള്ള കരച്ചിൽ എൻസോ ഫെർണാണ്ടസിനെ ആയിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഇനി ദേശീയ ദേശീയ ടീമിൽ ആ വെള്ളയും നീലയും കുപ്പായത്തിൽ ഉണ്ടാവില്ല എന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പെയിൻ ഇല്ലേ, ഓഫീസിൽ നിന്ന് നമ്മുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമ്മളോട് വിടപറഞ്ഞു പോകുമ്പോൾ, നമ്മൾ വിടപറഞ്ഞു പോകുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. അപ്പോൾ കരയാൻ തോന്നുമ്പോൾ കരയണം. WHO says no to surgery, weight loss drugs for obese children എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയ അലാമിംഗ് ആയിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നു സർജറി ഒന്നും പാടില്ല ഈ വെയിറ്റ് ലോസിന്, പ്രത്യേകിച്ച് കുട്ടികളിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന്. പ്രസിഡന്റ് കോൾസ് ഫോർ റെയിൻ പ്രേയർ ടു ബി ഓഫേർഡ് ഇൻ യുഎഇ ടുമോറോ എന്ന് പറഞ്ഞ വാർത്ത. മഴയ്ക്ക് വേണ്ടിയിട്ട് നാളെ പ്രത്യേക പ്രാർത്ഥന നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുകയാണ്. എല്ലാവരും വേണ്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നാണ് യുഎയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കാരണം ഒരു മഴ നമുക്ക് വളരെ അത്യാവശ്യമാണ്.
3: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ പത്രങ്ങളുടെ പേജിലും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. ബാക്കി വാർത്തകളൊക്കെ വരും മണിക്കൂറിൽ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ. എന്നാലും ഹോം 92.2 FM അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ പ്രസ് ക്ലബിൽ കേട്ടുകൊണ്ടേയിരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ട്രെൻഡിംഗ് സോങ് ഓഫ് ദ അവറിലേക്കാണ് നമ്മൾ ഇനി കേൾക്കാനായി പോകുന്നത്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Sand Dunes! Sand Dunes!
0: Sand Dunes with Akshay on Home 92.2 FM.
3: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: All right, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ. ഓ എന്റെ ദൈവമേ, നല്ല രീതിയിലൊരു ഒരുപാട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഏകദേശം ഒരു 4 ആക്സിഡൻസ് ആണ്, ഒരേ സ്ഥലത്തല്ല, മാറി മാറിയിട്ടുള്ളതാണ്. പക്ഷേ ഏകദേശം നമ്മുടെ ഇന്റർനാഷണൽ സിറ്റിയിലേക്കുള്ള ഒരു ചേഞ്ച് വരും. നമ്മുടെ പ്രത്യേകിച്ച് അവീർ മാർക്കറ്റിന്റെ ആ ഒരു പാരലായിട്ട് വരുമല്ലോ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, നമ്മുടെ മർദ്ദിഫൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു 2 ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ നമ്മുടെ അജ്മാനിൽ നിന്ന് കയറി അവിടെ തൊട്ട് തുടങ്ങുന്ന ഈ ഒരു സ്ലോ മൂവ് ട്രാഫിക്കിൽ തന്നെയാണ് എൻറ്റയർ, അത് അങ്ങ് നമ്മുടെ ഫാൽക്കൺ സിറ്റി ഓഫ് വണ്ടോസ് വരെ ഏകദേശം നീണ്ടു നിൽക്കുന്ന ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. റാസൽകോ റോഡ് കണക്ട് ചെയ്ത് അൽഖൈൽ റോഡിലേക്ക് പോകുന്നിടത്തും 2 ആക്സിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. സ്ലോ മൂവ് ട്രാഫിക് സിറ്റുവേഷൻ ആണ് അവിടെയും കാണുന്നത്. ഷെയ്ഖ് സയ്യിദ് റോഡ് കമ്പാരിറ്റീവ്ലി നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നു. ദെയ്ദ് റോഡ് നമ്മുടെ അജ്മാൻ ഷാർജ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അലിത്തേ ടോൾ റോഡിൽ നല്ല രീതിപോലെ കഞ്ചഷൻ, ബാക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത് കേട്ടോ. അൽതവൺ സ്ട്രീറ്റിൽ നല്ല രീതിയിൽ കഞ്ചഷൻ ആണ് രാവിലെ കാണുന്നത്. എന്തായാലും എമിറേറ്റ്സ് റോഡിലും ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ അവിടെയും കാണുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ രാവിലെ പിന്നെ ജെ വി സിയുടെ ഔട്ടർ സർക്കിൾ നല്ല രീതിയിൽ സ്ലോ മൂവിങ്ങും ബമ്പർ ടു ബമ്പർ ട്രാഫിക്കുമാണ് കേട്ടോ. എന്തായാലും രാവിലെ നല്ല രീതിയിലുള്ള വെഹിക്കിൾ കൗണ്ട് കൂടുതൽ, കഴിഞ്ഞ മണിക്കൂർ അത്ര ഇല്ലായിരുന്നു. എന്നാലും ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വെഹിക്കിൾ

0: കൂടിയിട്ട് വെഹിക്കിൾ കൗണ്ടും അതുപോലെ തന്നെ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉള്ള രീതിയിലാണ് കാണുന്നത്. എവിടെയും അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ, ആക്സിഡന്റ് കാണുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ അടുത്ത് പറയുക. ഏതെങ്കിലും എക്സിറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതുകൂടെ പറയാം കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാനാണ്.
1: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier, No. 1 NGCC, TNC apply.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
3: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
4: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
6: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
7: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സൗദിയിലെ വിമാനത്താവളങ്ങൾക്കെതിരെ ഹൂദി ആക്രമണം, മൂന്ന് മരണം. ജ്ഞാനേഷ് കുമാറിന്റെ രാജി, ഇന്ത്യയിൽ കരുദിനം ആചരിച്ച് കോൺഗ്രസ് ആഹ്വാനം. മെത്തഡ് ആക്ടിംഗിന്റെ ഇന്ത്യൻ രൂപം, നാനാ പടേക്കർ വിടവാങ്ങി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. രാവിലെ നേതാക്കൾ കൂടിയാലോചന നടത്തി സമരരീതി തീരുമാനിക്കും. ഇന്നലെ പങ്കെടുക്കാതിരുന്ന സമാജ്വാദി പാർട്ടിയും ഇന്ന് സമരത്തിനെത്തും. ഇന്നലെ രാഹുലിനും പ്രിയങ്കയ്ക്കും എതിരായ ഡൽഹി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസ് കരിദിനമായി ആചരിക്കുകയാണ്. ബിജെപി സർക്കാർ എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും പ്രിയങ്കയെയും രാഹുലിനെയും ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവിനും ജനപ്രതിനിധികൾക്കും നേരെയുള്ള ഈ ആക്രമണം ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം കറുത്ത ദിനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം തലങ്ങളിൽ ഇന്ന് വമ്പിച്ച പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും നിർദ്ദേശം. ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പോരാട്ടം അവിശ്രമം തുടരുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം നടത്തിയ പ്രതിഷേധത്തിൽ കസ്റ്റഡിയിലെടുത്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും വിട്ടയച്ചു. ഭരണഘടന കയ്യിൽ പിടിച്ചാണ് പ്രിയങ്ക ഉൾപ്പെടെയുള്ള വനിതാ എം പിമാർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചത്. ഡൽഹി പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പ്രിയങ്ക. ജന്തർമന്ദറിലേക്കുള്ള എം പിമാരുടെ യാത്ര പോലീസ് തടഞ്ഞതോടെയാണ് സമരം പ്രക്ഷുബ്ധമായത്. മുഖ്യമന്ത്രി വി ഡി സതീശനും സമരമുഖത്ത് എത്തിയിരുന്നു. അതിനിടെ രാഷ്ട്രപതിയെ കാണാൻ പ്രതിപക്ഷ സംഘത്തിന് അനുമതി നൽകിയേക്കുമെന്ന് റിപ്പോർട്ട്. 10 നേതാക്കളെ നാളെ കാണാൻ രാഷ്ട്രപതി ഭവൻ അനുമതി നൽകിയേക്കുമെന്നാണ് വിവരം. 15 നേതാക്കളുടെ സംഘത്തിന് അനുമതി വേണമെന്നാണ് ഇന്ത്യാ സഖ്യം ആവശ്യപ്പെട്ടത്. രാഷ്ട്രപതി ഭവൻ നിർദ്ദേശം ഇന്ന് ചർച്ച ചെയ്യുമെന്ന് കോൺഗ്രസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ബംഗളൂരുവിൽ സിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ബംഗളൂരു ഫ്രീഡം പാർക്കിലാണ് കർണാടകയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അന്യായമായി നീക്കം ചെയ്യപ്പെട്ടവർക്ക് ഐക്യദാർഢ്യവുമായി പ്രതിഷേധം. ചപ്പൽ പ്രൊട്ടസ്റ്റ് എന്ന് പേരിട്ട പ്രതിഷേധത്തിൽ അഭിനേതാവും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് അടക്കം പങ്കെടുക്കുന്നുണ്ട്. മോദി വിമർശകനായ യൂട്യൂബർ ധ്രുവ് രാഠിയും പ്രതിഷേധ മാർച്ചിലെ മുൻനിരയിൽ ഉണ്ടാകും. സിജെപിയുടെ പ്രതിഷേധം പ്രതിരോധിക്കാൻ നടപടികൾ കടുപ്പിച്ച് ഡൽഹി പോലീസ്. അതിർത്തിയിൽ കൂടുതൽ സുരക്ഷാസേനയെ വിന്യസിക്കാൻ നീക്കം. ജന്തർമന്ദർ ഭാഗത്തേക്കുള്ള റോഡുകളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനും നീക്കം. പ്രതിഷേധക്കാർ കൂട്ടമായി എത്തുന്നത് നിരീക്ഷിക്കും. 10 സിജെപിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ജന്തർമന്ദറിലേക്ക് സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഗോവയിലെ വീട്ടിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 3 തവണ ദേശീയ പുരസ്കാരം നേടിയ നടനാണ് നാനാ പടേക്കർ. 2013 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഹിന്ദി, മറാഠി സിനിമകളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ താരമായിരുന്നു നാനാ പടേക്കർ. 10 നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ പരിന്ത, ക്രാന്തിവീർ, അബ് തക് ഛപൻ, വെൽക്കം തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എയിംസ് വേണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തിന് വീണ്ടും കത്തയക്കാൻ കേരളം. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്ക് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കത്തയക്കും. കേരളത്തിനുടൻ എയിംസ് നൽകില്ലെന്ന നിലപാട് കേന്ദ്രം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നീക്കം. കേന്ദ്ര നിലപാട് ഇരട്ടത്താപ്പെന്ന് കത്തിലൂടെ കേരളം അറിയിക്കും. കേരളം കണ്ടെത്തി നൽകിയ സ്ഥലത്തിന്റെ പട്ടികയിൽ നിന്ന് ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് എയിംസ് അനുവദിക്കണമെന്നാണ് ആവശ്യം. എം പിമാർ മുഖേന കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനും ആലോചനയുണ്ട്. നിരന്തരം കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടും ആവശ്യം പരിഗണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. കേരളത്തിലെ എയിംസിന് അനുയോജ്യമായ 10 സ്ഥലങ്ങളുടെ പട്ടിക കേന്ദ്ര സർക്കാരിന് നേരത്തെ കൈമാറിയിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കെ മുരളീധരൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. ഹൈക്കോടതിയിലെ കേന്ദ്ര നിലപാട് ഇരട്ടത്താപ്പെന്നാണ് ആക്ഷേപം. കേന്ദ്ര നിലപാടിൽ സംസ്ഥാനം പ്രതിഷേധം അറിയിക്കും. കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിയുടെ നിലപാടും സംസ്ഥാനം ചോദ്യം ചെയ്തേക്കും. കേരളത്തിന് എയിംസ് അനുവദിക്കാതിരുന്നതിന് കേന്ദ്രം ഉന്നയിക്കുന്ന വാദം വസ്തുതകൾക്ക് നിരക്കാത്തതെന്ന് റിപ്പോർട്ട്. നീതി ആയോഗിന്റെ ഹെൽത്ത് ബുക്കിൽ ആദ്യ 5 സ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങളിൽ എയിംസ് ഇല്ലാത്തത് കേരളത്തിന് മാത്രം. കേരളത്തിന് പിന്നാലെ പട്ടികയിലുള്ള തമിഴ്നാടിനും ഗുജറാത്തിനും ഹിമാചൽ പ്രദേശിനും എയിംസ് അനുവദിച്ചത് മോദി സർക്കാരാണ്. ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ സത്യവാങ്മൂലത്തിൽ കേരള BJP വെട്ടിലായിരിക്കുകയാണ്. എയിംസ് വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് സംസ്ഥാന BJP വെട്ടിലാക്കി ഹൈക്കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ MP മത്സരിക്കുമ്പോഴും പിന്നീട് മന്ത്രിയായപ്പോഴും സുരേഷ് ഗോപി ഉറപ്പു നൽകിയതാണ് എയിംസ് വരുമെന്നുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്ത സുഗതന്റെ ഒപ്പ് വ്യാജമായി ഇട്ട് എന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. മേയർ VV രാജേഷ്, ആർ സുഗതൻ, കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണ് FIR ഉള്ളത്. കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ സുഗതന്റെ വ്യാജ ഒപ്പിട്ടു. മേയറും സുഗതനും കോർപ്പറേഷൻ സെക്രട്ടറിയും ചേർന്ന് ഗൂഢാലോചന നടത്തി. പ്രതികൾ വ്യാജരേഖ ചമച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് FIR ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ഹൂദി ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. 38 പേർക്ക് പരിക്കേറ്റു. അബ്ഹ റിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. GCI കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൊറോക്കോ, അൾജീരിയ, സുഡാൻ സ്വദേശികളാണ് മരിച്ചത്. യമനിൽ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ സൌദി സഖ്യസേന നടത്തിയ ആക്രമണത്തിൽ 88 സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂദികൾ നടത്തിയ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട്.

0: Sand Dunes with Akshay on Home 92.2 FM.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയാണ്. അങ്ങനെ ഒക്ടോബർ 8 തേഴ്സ്ഡേയിൽ എത്തി നിൽക്കുന്നു. രാവിലെ സമയം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയേക്കാണ്. സോ ഈ ബിഗ് ബോസ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് രാവിലെ സമയം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ആ ഒരു മോഡുലേഷനാണ് എൻ്റെ മനസ്സിൽ വരണേ. എന്താണേലും നല്ല അടിപൊളി മോർണിംഗ്. നമ്മൾ ആ ഒരു ചൂടൊക്കെ മാറിയിട്ട് തണുപ്പിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരുന്നു അത് ഇന്നലെയൊക്കെ. എന്താ ചൂട് കുറഞ്ഞ്, വെയിലിൻ്റെ വെട്ടം ഭയങ്കരമാണ്. എന്നെ വണ്ടിയിൽ കൂടുതൽ സമയം ചിലവഴിച്ച് പോകുന്നവര് ഒന്ന് പറയട്ടോ, അതാണോ സത്യം അതോ ചൂടാണോ കൂടുതൽ? എനിക്ക് ഇന്നലെ തോന്നിയതൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിൽ. നിങ്ങൾ കഴിവതും ഉണ്ടല്ലോ, നിങ്ങളൊരു നല്ലൊരു സൺഗ്ലാസ് നിങ്ങൾ മേടിച്ച് വെച്ച് നിങ്ങൾ വണ്ടി ഓടിക്കണമെന്ന് ഞാൻ ഇപ്പോഴും എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു. അത് ഈ കുറഞ്ഞ വിലയുടെ ആവരുത്. കുറഞ്ഞ വിലയല്ല അവിടെ, ക്വാളിറ്റിയാണ് അവിടെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അത്യാവശ്യം UV പ്രൊട്ടക്ഷൻ ഉള്ള നിങ്ങൾ ഒരെണ്ണം വാങ്ങിയാൽ മതി. ഒരെണ്ണം വാങ്ങിച്ച് ഞാനൊക്കെ ആദ്യം മേടിച്ചത് എൻ്റെ കയ്യിൽ, ഞാൻ ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. അതൊന്നും നശിച്ചു പോയില്ല. നല്ലൊരു ബോക്സിലാക്കി ആവശ്യം കഴിഞ്ഞിട്ട് അതേപോലെ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എവിടാന്നറിയാം, നമ്മുടെ വണ്ടിയിലെ മേലേൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലോബ് ബോക്സ് ആണല്ലോ ഇതൊക്കെ വെക്കാനായിട്ട്, അവിടെ വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് അവിടെ. കാരണം എന്താ വെച്ചാൽ, നമ്മളത്ര മാത്രം കണ്ണിനെ നമ്മൾ സേവ് ചെയ്തിരിക്കണം ഈ ലൈറ്റിൽ നിന്ന്. അത് നിങ്ങൾ നല്ലൊരു സൺഗ്ലാസ് മേടിച്ച് പോവുക എന്നുള്ളൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇന്നലത്തെ വെട്ടം ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ടൊക്കെ നടക്കുന്ന സമയത്ത് അത്രമാത്രം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. എനിവേസ്, നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ച് നമ്മുടെ നോർക്കാർ ഊച്ചി എന്ന് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതായത് മിനിമം രണ്ട് വർഷം മേലെ പ്രവാസത്തിൽ നിൽക്കുന്നവർക്ക് നമ്മുടെ നോർക്കയുടെ റിട്ടേണിംഗ് ID കാർഡ് രജിസ്ട്രേഷൻ പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ഇന്ന് തൊട്ടാണ്, ഇന്ന് രാവിലെ 11 മണി തൊട്ടാണ് ഇത് ലഭ്യമാക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി തന്നെ നമുക്കിത് എന്താ പറയുന്നത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, www.norkaroots.kerala.gov.in എന്ന പോർട്ടലിൽ സന്ദർശിച്ചാലും നമുക്ക് കിട്ടുമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ പോർട്ടലിൽ സന്ദർശിച്ചു, നോക്കിയിട്ട് കണ്ടില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് 11 മണി തൊട്ടാണെന്ന്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പം ഇതാണ് യോഗ്യത എന്ന് പറയുന്നത്, മിനിമം 2 വർഷം പ്രവാസത്തിലായിരിക്കണം. അതിന് തിരിച്ച് കേരളത്തിന് എത്തിയതിന് ശേഷം കാർഡിന് അർഹതയെന്നാണ് പറയുന്നത്. എനിക്കതിനകത്ത് എങ്ങനെയാണ് ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് ലഭ്യം. നാട്ടിൽ വന്നിട്ടാണെങ്കിൽ അക്ഷയ കേന്ദ്രം എന്ന് മാത്രമേ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഓൾറെഡി പോർട്ടലും കൊടുത്തില്ല. എന്തായാലും 11 മണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് എപ്പോഴേലും ഫ്രീ ആകുന്ന സമയത്ത് നോർക്കയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. അതിനകത്ത് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വഴി അപേക്ഷിക്കാമെന്നാണ്. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോകുന്ന സമയത്ത് ഏകദേശം 3000-ലധികം അക്ഷയ കേന്ദ്രങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്ന് പറയുന്നത്. അവിടെയും കാർഡിന് അപേക്ഷിക്കാമെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്. എന്തായാലും പ്രവാസത്തിലായിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ID കാർഡും അതുപോലെ തന്നെ ഈ നോർക്ക ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എടുത്തു പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ്. അതിന് ഇനി റിന്യൂവൽ ആയോ എന്നൊന്നും സത്യം ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. റിന്യൂവൽ ആയോ എന്ന് ഇപ്പം ഞാനിത് പറയുമ്പോഴാണ് അതിന് ഒരു റിമൈൻഡറോ കാര്യങ്ങളൊന്നും ഓർക്കണില്ലേ. എവിടെയാണ് ഇത് കാണാൻ പറ്റുന്നതെന്ന് നോക്കണം. എന്താണേലും അന്ന് മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് പ്രവാസികൾക്കൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും ID കാർഡ് വരുന്നു, അത് എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് norkaroots.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ ഇന്ന് രാവിലെ പത്രങ്ങളിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാർ ഇല്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
2: 1982 മുതൽ യുഎയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 06 5 3 2 8 7 9 4 or WhatsApp to 050-388-5370.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ദ തമിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ബ്യൂട്ടി വേൾഡിന് പോകുക എന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ പോയിരുന്ന ഒരു 12 മണിയോടെയാണ് ഞാൻ ബ്യൂട്ടി വേൾഡിന് എത്തിയത്. ഒരു ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗൾഫ് ഫുഡിനൊക്കെ എത്തുന്ന തരത്തിലുള്ള ഒരു ക്രൗഡ് ഞാൻ അവിടെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഗൾഫ് ഫുഡ് എന്ന് പറയുന്നത് മാസീവാണ്, അത്രയും അത്ര ആളുകളാണ് അവിടത്തേക്ക് എത്തുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കണക്ഷൻ, നിങ്ങൾക്ക് ഇപ്പോൾ ചൈന, കൊറിയ, ഈ വക തായ്ലാൻഡ്, ജപ്പാൻ, ഈ വക യു കെ, എല്ലാ രാജ്യവും ഉണ്ട് കേട്ടോ. ഞാനോ അത് മാത്രം പറയുന്നത് മോശമാണ്, എല്ലാ രാജ്യവും ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്കൊരു കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, ബിസിനസ് ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ ഓകിൻ്റെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ മെഷീനറീസിൻ്റെ മാത്രമായിട്ടൊരു ചെറിയൊരു സെഷനും അവിടെ അവർ വെച്ചിട്ടുണ്ട്. സബീൽ ഹാളിലും നമുക്ക് എന്താ പറയുന്നത് എക്സിബിഷൻസ് നടക്കുന്നുണ്ട്. മെയിൻലി കോസ്മെറ്റിക്സ്, അതുപോലെ തന്നെ സി പെർഫ്യൂം മാത്രമാണെന്ന് വിചാരിച്ച് നിങ്ങൾ പോകരുത് കേട്ടോ. അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് കോസ്മെറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത് നെയിൽസ്, ഹെയർ, അതുപോലെ തന്നെ മേക്കപ്പ്, അതുപോലെ അങ്ങനെ കുറേ അതിന് എന്താ പറയുക, നമ്മൾ നാട്ടിലൊക്കെ കേട്ടിട്ടുള്ളതും ഇവിടെ കണ്ടതും കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട്. ഇപ്പം നെയിൽ പോളിഷ് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, അത്ര ആധികാരികമായിട്ട് അറിയത്തില്ലെങ്കിലും ഈ ചൈനീസ് കമ്പനീസ് വന്നിട്ട് അവർ കൊണ്ടുവരുന്ന ഷെയ്ഡ്സ്, അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വാവ് ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് ഷെയ്ഡ്സ്, അതുപോലെ തന്നെ ഈ ഐലൈനേഴ്സ് തുടങ്ങിയിട്ടുള്ള കുറേ, അതായത് ബിസിനസ് നിങ്ങൾക്ക് ചെയ്യണം, നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. അതുപോലെ തന്നെ നമുക്കിപ്പം ഈ ഇനിയിപ്പോൾ വിൻ്റർ വരുന്ന സമയത്ത് നമ്മൾ ലിപ് ബാംസ് യൂസ് ചെയ്യല്ലോ, ഈ ലിപ് ബാമിൻ്റെ ഒക്കെ അത് ലിപ് ബാം ആണെന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു, അത്രമാത്രം രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പെർഫ്യൂമിൻ്റെ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ ഒരു ഫിസിക്കൽ സ്റ്റോറിൽ കാണാത്ത ഓൺലൈൻ ഫാക്ടറീസ് മാത്രമായിട്ടുള്ള കുറേ പെർഫ്യൂംസ്, അയ്യോ അതിൻ്റെയൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ ബോട്ടിലിൻ്റെ ഇത് തന്നെ കണ്ടു കഴിഞ്ഞാൽ അത് ഓൺലൈൻ പ്രൈസ് ഭയങ്കര കുറവാണ്. അതായത് ഒരു 70-100 ദിർഹംസിലൊക്കെ വരുന്ന പെർഫ്യൂംസ് ആണ്. എനിക്ക് എൻ്റെ ലാസ്റ്റിംഗ് അറിയില്ല, പക്ഷേ സ്മെല്ല് ഒരു രക്ഷയില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പെർഫ്യൂംസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെ റിയൽ സ്റ്റോർ ഇത്രയും പൈസ മുടക്കി അവർ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് നമ്മൾ ചിന്തിച്ചു. മാതിരി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ സ്റ്റോറും ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല അവിടെ ലോഞ്ച് നടക്കുന്നുണ്ട്, ഓരോ കമ്പനിയുടെയും പുതിയ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഇത് ബ്രൗണി ചോക്ലേറ്റ് ഇല്ലേ, കേക്ക്, ആ കേക്കിൻ്റെയും അതുപോലെ തന്നെ ചോക്കോ ട്രഫിൾസിൻ്റെയും ലെമൺ സൂഫ്ലേ ഈ പറയുന്ന, അതായത് ഒരു കേക്ക് ഷോപ്പിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ എങ്ങനെയാണോ സ്മെല്ല് ഓരോന്നും നമ്മൾ സ്മെല് ചെയ്യുമ്പോൾ അതിൻ്റെ മാത്രമായിട്ടുള്ള പെർഫ്യൂംസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, മെട്രോ എടുത്ത് പോവുക, അതായിരിക്കും ബെസ്റ്റ്, അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോവുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലിൽ ഞാൻ എന്താ പറയണേ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ടാക്സി എടുത്താണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ഞങ്ങൾ സബീലിനും പോയി, എന്നിട്ട് തിരിച്ച് നമുക്ക് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് വരിക എന്ന് പറയുന്നത് ഒരുപാടുണ്ട് നടക്കാൻ. പിന്നെ ഞങ്ങൾ പെട്ടുപോയി സത്യം പറഞ്ഞാൽ. നമുക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ഇനി ടാക്സി എടുക്കുക, കാരണം മറ്റേത് ഞാൻ എപ്പോഴും മെട്രോ എടുത്താണ് പോകുന്നത്. അപ്പോൾ അവിടെ ചോദിച്ച സമയത്ത് നമ്മുടെ നോട്ടലുണ്ട് അവിടെ, അതിൻ്റെ ബാക്ക് സൈഡിൽ, അതിൻ്റെ അവിടെ നിന്ന് ആ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഈ ട്രേഡ് സെൻ്ററിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതിലിറങ്ങി നേരെ ഞാൻ പറയുന്ന കറക്റ്റ് നിങ്ങൾ ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി വരാം കേട്ടോ. നേരെ അവിടെ ചെന്ന് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഊബർ പാർക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് സ്ഥലമുണ്ട്. അതുവഴി ഔട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഹല ടാക്സിക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട് നിറയെ ഹല ടാക്സി ഗവൺമെൻറ് അവരോട്. അപ്പം ഞാൻ ആ ടാക്സി ഡ്രൈവറിനോട് ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കിട്ടി കംപ്ലീറ്റ് ടാക്സി അവിടെ വന്ന് കിടന്നോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് അദ്ദേഹം ഒരു മണിക്കൂറോളായിട്ടോ അവിടെ വന്ന് കിടക്കും, പക്ഷേ ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തുന്നില്ല, ആൾക്കാർ അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയുന്നില്ല. അപ്പം പിന്നീട് എന്താ എക്സ്പോ നടക്കുന്നവിടുന്ന് കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ പെർഫെക്റ്റ് ആയിട്ടാണ് അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ പോവാം, പാസ് ഉണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏതെങ്കിലും കമ്പനിയുടെ ഗസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. പക്ഷെ ബിസിനസ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ലോകം മുഴുവൻ ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു അവസരമാണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇന്നുകൂടെ മാത്രമേ ഉള്ളൂ ബ്യൂട്ടി വേൾഡ്. ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു ജർമ്മനിയിലാണ് നടക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവമുള്ളപ്പോൾ സംഭവം അടിപൊളിയാണ്. പ്രത്യേകിച്ച് പെർഫ്യൂമിൻ്റെ സെക്ഷൻ ഗംഭീരമാണ്, പ്രൗഢ ഗംഭീരമാണെന്ന് വേണേൽ തന്നെ പറയാം.
1: You're listening to Home 92.2 FM. Home is a feeling.
3: Traffic update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഈ ട്രാഫിക്കിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, നമ്മുടെ ട്രേഡ് സെന്ററിന്റെ റൗണ്ട് അബൌട്ട് ഇല്ലേ, ഇപ്പൊ അവിടെ റൗണ്ട് അബൌട്ട് ഇല്ല. ഇന്നലെ ഞാൻ കാറ് കൊണ്ട് പോയ സമയത്ത് ഇത് ഞാൻ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മൾ ഫുൾ കൺഫ്യൂഷൻ. കാരണം ഗൂഗിൾ മാപ്പിൽ പോലും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അവിടെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ട്രേഡ് സെന്ററിലെ റൗണ്ട് അബൌട്ട് ഞാൻ കണ്ടില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വേണ്ട സ്ലോ മൂവിങ് മാറിയിട്ട് ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ ചാർജ് ഏരിയയിൽ കാണുന്നു. ഷെയ്ഖ് സായർ റോഡിലും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. സ്പെഷ്യലി ട്രേഡ് സെന്ററിൽ ഞാൻ പറഞ്ഞവിടുത്തെ ഒരു നല്ല സ്ലോ മൂവിങ് ഉണ്ട്. അൽക്കിൽ റോഡിലും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ, റാസൽകോ റോഡ് കണക്ട് ചെയ്യുന്നവിടുത്ത് സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. ടുവേർഡ്സ് ജബലലിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഓ നമ്മുടെ എവിടെയാണ് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജബലലിയിലേക്ക് നമ്മുടെ ജെഫ്സ 1 കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് ടുവേർഡ്സ് അബ്ദുബൈ, അതായത് ദുബായ് പാക്സ് ആൻഡ് റിസോർട്സിലൂടെ അങ്ങോട്ട് പോയില്ലേ, 4 ആക്സിഡൻസാണ് അടുപ്പിച്ചുണ്ടാക്കുന്നത് ആ അത്രയും സ്ട്രെച്ച്. അതായത് ജെഫ്സ 1 കഴിഞ്ഞ് ദുബായ് പാക്സ് ആൻഡ് റിസോർട്സിൻ്റെ ഇടയ്ക്കുള്ള ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷനാണ് ആ ഒരു ഏരിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. വേറെ എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ആൻഡ് ഡ്രൈവ് സേഫ്.
3: Traffic update. Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier. നമ്പർ 1 NGCC TNC apply. യുഎയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസമായി. ഐഡിയ സൂപ്പറാ, പക്ഷെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴാ ഒരു പ്രശ്നം.
4: എന്ത് പ്രശ്നം?
3: അല്ല, ഓരോ സ്ഥലത്തും ഓരോ പാക്കേജ്, ചിലതാണ് ലൈസൻസ് മാത്രം, വേറൊന്നിലാണ് കുറച്ച് സർവീസസ്, പിന്നെയാണെങ്കിലോ ഓരോന്നിനും അധിക ചാർജുകളും.
4: ഓ, അപ്പോ ഫൈനൽ കോസ്റ്റ് എത്രയാണെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലല്ലേ.
3: എക്സാക്ട്ലി, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലെന്നേ.
4: അപ്പോ നീ ശരിക്കും അന്വേഷിക്കുന്നത് ഒരു ബിസിനസ് സെറ്റപ്പ് പാക്കേജസ് അല്ല, ബിസിനസിന്റെ തുടക്കം മുതൽ വളർച്ച വരെ കൂടെ നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. അതിനുള്ള ഒരേ ഒരു ഉത്തരമാണ് ഉമ്മുൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. ബിസിനസ് തുടങ്ങുന്നത് മുതൽ വളരുന്നത് വരെ ആവശ്യമായ കാര്യങ്ങൾക്കെല്ലാമായി ഒരൊറ്റ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം. അഫോർഡബിൾ ലൈസൻസിംഗ്, മോഡേൺ ഓഫീസ് സ്പേസസ്, വെയർ ഹൗസസ്, ഇൻഡസ്ട്രിയൽ ലാൻഡ്, കോർപ്പറേറ്റ് ടാക്സ് ബെനിഫിറ്റ്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് അഡ്വാൻറ്റേജസും.
3: ഉമ്മുൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ, ഇറ്റ്സ് ഈസിയർ ദാൻ യു തിങ്ക്. വിസിറ്റ് UAQFTC.com.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: listening to Home 92.2 FM. Home is a feeling.
1: ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ ദിവസം ഒരുക്കിയേക്കുന്ന ഒരു വലിയൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മൂസ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പ്ലഗിൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തേക്കുന്ന എത്ര പേര് കണ്ടിട്ടുണ്ട്. സോ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ലെറ്റ്സ് ഗോ ടു അവർ ടിക്ടോക്ക്. ഓൾറൈറ്റ്, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.

എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ ഒരു പോസ്റ്റിന്റെ താഴെ നിങ്ങൾക്കൊരു ഷെയർ ബട്ടൺ ഉണ്ടാവും. ആ ഷെയർ ബട്ടണിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം കോപ്പി ഉണ്ടാവും, അതുപോലെ തന്നെ ഷെയർ ടു എ ഫ്രണ്ട് ഉണ്ടാവും, വാട്സ്ആപ്പ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അവിടെ മൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഐക്കൺ അവിടെ വന്നിട്ടുണ്ട്, ഒരു റോബോട്ട് ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കി നിൽക്കുന്നുണ്ട് സംതിങ് ഒരു ഐവറി കളറിൽ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കാണുകയാണ്. ഇപ്പം നിങ്ങൾ ഞാൻ എന്താ പറയുന്നത് ചെയ്യുന്ന ഒരു വ്ളോഗ്, ആ വ്ളോഗിനകത്ത് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഇന്തോനേഷ്യയുടെ ഒരു ഫുഡിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ല ഇതാണ്, അല്ലെങ്കിൽ ഇത് അടിപൊളിയാണ്, ഇത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ പറയുന്നു, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഷെയർ സെൻഡ് ചെയ്ത് ഈ മൂസിലോട്ട് അയച്ചു കൊടുക്കാം. ജസ്റ്റ് ആ മൂസിലേക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൂസ് സജസ്റ്റ് ചെയ്യും, അതായത് ഇത് ഏത് ഫുഡാണ്, ഇത് എവിടൊക്കെയാണ് നിങ്ങളുടെ ലോക്കലി അവൈലബിൾ ആവുന്നത്, ഇതെന്താണ്, ഇതാത് ഇതാണ്, ഇതാണ് ഇതാണ് ഇതാണ് ഇതാണെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ നാളെ പറയാം, ഞാൻ നാളെ ലണ്ടനിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അപ്പം ഞാൻ ലണ്ടനിൽ ട്രാവൽ ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു അഞ്ചാറ് ദിവസത്തെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ലണ്ടനിൽ പോയിട്ട് ഹീത്രൂവിൽ ഇറങ്ങുന്നു, അതിൻ്റെ അതിന് ബാക്കി കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് ഇത് മൂസിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ പറയും ലണ്ടനിൽ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം ഇതായിരിക്കും, ഇതായിരിക്കും ഇന്നത്തെ ഫ്ലൈറ്റ് ചാർജ്, ഇത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഐറ്റിനറി പോലെ തന്നെ നിങ്ങൾക്ക് മൂസ് സെറ്റ് ചെയ്ത് തരും. അതായത് ഒരു ഫുള്ളി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു എ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നമുക്കൊരു മൂസിൻ്റെ ഒരു ഫെസിലിറ്റി തന്നെ. ഒരു ഗംഭീര സാധനമാണ്, കാരണം ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഇത് എവിടെയാണെന്ന് നമുക്കൊരു ഒരു തോന്നത്തില്ല. ചില സിനിമ കാണുമ്പോൾ ഈ ലൊക്കേഷൻ എവിടെയായിരുന്നു എന്ന് നമുക്ക് തോന്നത്തില്ല. അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയണേ ഒരു നല്ലൊരു ഫുഡ് എന്തെങ്കിലും ആയിക്കട്ടെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, ഇത് എവിടെ കിട്ടും എന്നുള്ള ഒരു ഡൗട്ട് തോന്നില്ല. ഇതെല്ലാം ഇനി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അത് നമുക്ക് ഇങ്ങോട്ട് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, ഇത് എപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. ഒരു പലർക്കായിട്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയുണ്ടോ എന്നോ ഇല്ലയോ എന്നുള്ളത്. ഇനി കിട്ടിയ ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ എൻ്റെ അടുത്ത് പറയാം, എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാനത് ടെക്കിൽ കൂടുതൽ പോയി ഞാൻ നോക്കിയ സമയത്താണ് മനസ്സിലായത്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി വെച്ച് ഇത് ആദ്യം നമ്മളെ യൂസ് ചെയ്ത് നമ്മളെ കൊതിപ്പിച്ച് ഇതിൻ്റെ അങ്ങേയറ്റം ഇതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് യൂസ് നമ്മളെ അങ്ങ് ആസ്വദിപ്പിച്ചിട്ട് വേണം ഒരു സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് വെക്കും. ഇപ്പോൾ അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഒരു എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. പക്ഷെ എന്താണെങ്കിലും ഈ ഒരു സംഭവം എനിക്കൊന്ന് ഭയങ്കരമായിട്ട് തരംഗമാകാൻ പോകുന്ന ഒരു സംഭവമാണ്, നമ്മളെ അത്രത്തോളം ഈസി ആക്കാൻ പോകുന്ന ഒരു സംഭവമായിട്ടാണ് ഈ മൂസ് എന്ന് പറയുന്ന ഫെസിലിറ്റി ഇപ്പോൾ ഇനിയും ഇൻസ്റ്റാഗ്രാം മെറ്റയുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്നത്.

0: ജ്ഞാനേഷ് കുമാറിന്റെ രാജി ഇന്ത്യയിൽ കരുതിനം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൌൺസിൽ രജിസ്റ്ററിൽ വ്യാജ ഒപ്പ് ചേർത്തുവെന്ന LDF പരാതിയിൽ മേയർ VV രാജേഷ്, കൌൺസിലർ R സുഗതൻ എന്നിവർക്കെതിരെ കേസ്. കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും കേസുണ്ട്. R സുഗതന്റെ വ്യാജ ഒപ്പ് രജിസ്റ്ററിൽ ചേർത്തെന്നാണ് പരാതി. കേന്ദ്ര സർവകലാശാലയിൽ വന്ദേ മാതരം ദേശീയ സെമിനാറിനിടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ബേക്കൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. സംഘം ചേർന്ന് സെമിനാർ അലങ്കോലപ്പെടുത്തി എന്നാണ് FIR പറയുന്നത്. എയിംസ് വേണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തിന് വീണ്ടും കത്തയക്കാൻ കേരളം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്ക് കേരള ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കത്തയക്കും. കേരളത്തിന് ഉടൻ എയിംസ് നൽകില്ലെന്ന നിലപാട് കേന്ദ്രം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നീക്കം. കേന്ദ്ര നിലപാട് ഇരട്ടത്താപ്പെന്ന കത്തിലൂടെ കേരളം അറിയിക്കും. കേരളം കണ്ടെത്തി നൽകിയ സ്ഥലത്തിന്റെ പട്ടികയിൽ നിന്ന് ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് എയിംസ് അനുവദിക്കണമെന്നാണ് ആവശ്യം. MP മുഖേന കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനും ആലോചനയുണ്ട്. നിരന്തരം കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടും ആവശ്യം പരിഗണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു. കേരളത്തിന് എയിംസ് അനുവദിക്കാതിരുന്നതിന് കേന്ദ്രം ഉന്നയിക്കുന്ന വാദം അതിനിടെ വസ്തുതകൾക്ക് നിരക്കാത്തതെന്ന റിപ്പോർട്ടും പുറത്ത്. നീതി ആയോഗിന്റെ ഹെൽത്ത് ബുക്കിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങളിൽ എയിംസ് ഇല്ലാത്തത് കേരളത്തിന് മാത്രമാണ്. കേരളത്തിന് പിന്നാലെ പട്ടികയിലുള്ള തമിഴ്നാടിനും ഗുജറാത്തിനും ഹിമാചൽ പ്രദേശിനും എയിംസ് അനുവദിച്ചത് മോദി സർക്കാരാണ്. ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ സത്യവാങ്മൂലത്തിൽ കേരള BJP വിട്ടിലായി. എയിംസ് വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് സംസ്ഥാന BJP പ്രതിരോധത്തിലാക്കി ഹൈക്കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ MP മത്സരിക്കുമ്പോഴും പിന്നീട് മന്ത്രിയായപ്പോഴും സുരേഷ് ഗോപി ഉറപ്പ് നൽകിയതാണ് എയിംസ് വരുമെന്ന കാര്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട്. രാജ്യതലസ്ഥാനത്ത് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതിഷേധം ഇന്നും. നേതാക്കൾ കൂടിയാലോചന നടത്തി സമരരീതി തീരുമാനിക്കും. ഇന്നലെ പങ്കെടുക്കാതിരുന്ന സമാജ്വാദി പാർട്ടിയും ഇന്ന് സമരത്തിനെത്തും. ഇന്നലെ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരായ ഡൽഹി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് കരുദിനമായി ആചരിക്കുകയാണ്. BJP സർക്കാർ എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും പ്രിയങ്കയും രാഹുലിനെയും ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടു എന്നും കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവിനും ജനപ്രതിനിധികൾക്കും നേരെയുള്ള ആക്രമണം ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം കറുത്ത ദിനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. സംസ്ഥാന ജില്ലാ ബ്ലോക്ക് മണ്ഡലം തലങ്ങളിൽ വമ്പിച്ച പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. ജ്ഞാനേഷ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുകയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോരാട്ടം അവിശ്രമം തുടരുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ബംഗളൂരുവിൽ CJP നേതൃത്വത്തിൽ പ്രതിഷേധം. ബംഗളൂരു ഫ്രീഡം പാർക്കിലാണ് കർണാടകയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അന്യായമായി നീക്കം ചെയ്യപ്പെട്ടവർക്ക് ഐക്യദാർഢ്യവുമായി പ്രതിഷേധം. ചപ്പൽ പ്രൊട്ടസ്റ്റ് എന്ന് പേരിട്ട പ്രതിഷേധത്തിൽ അഭിനേതാവും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജടക്കം നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട്. മോദി വിമർശകനായ യൂട്യൂബർ ധ്രുവ് റാഠിയും പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിൽ ഉണ്ടാകും. സൌദിയിൽ രണ്ട് വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ഹൂതി ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു, 38 പേർക്ക് പരിക്കേറ്റു. അബ്ഹാ, റിയാദ്, കിംഗ് ഖാലിദ് വിമാനത്താവളങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി GCA സ്ഥിരീകരിച്ചു. മൊറോക്കോ, അൾജീരിയ, സുഡാൻ സ്വദേശികളാണ് മരിച്ചത്. യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ സൌദി സഖ്യസേന നടത്തിയ ആക്രമണത്തിൽ 82 സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചു. പ്രശസ്ത നടൻ നാനാ പടേക്കർ വിടവാങ്ങി. 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഗോവയിലെ വീട്ടിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത്. 3 തവണ ദേശീയ പുരസ്കാരം നേടിയ നടനാണ് നാനാ പടേക്കർ. 2013 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഹിന്ദി മറാഠി സിനിമകളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ താരമായിരുന്നു നാനാ പടേക്കർ. 10 ആണ്ടുകൾ നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ പരിന്ത, ക്രാന്തിവീർ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എമിറേറ്റിന്റെ വികസന യാത്രയ്ക്ക് കരുത്തു പകരാൻ ലക്ഷ്യമിട്ട് ഫിജേറ നാച്ചുറൽ റിസോഴ്സ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള വിവിധ പദ്ധതികൾ ഫിജേറ കിരീടാവകാശി പരിശോധിച്ചു. അമേരിക്കോട്ടിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് കോർപ്പറേഷൻ ഡയറക്ടർ ജനറൽ അലി കാസിമുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പാരിസ്ഥിതിക സംരക്ഷണവും സുസ്ഥിരതയും ഉറപ്പാക്കിക്കൊണ്ട് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്രധാനമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് പറഞ്ഞു. അടുത്ത വാർത്ത 10 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: ഗുഡ് മോർണിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 30%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Very good morning. Welcome back. Home 92.2 FM. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ആ ഒരു അറിയിപ്പ് വാഹന പ്രേമിയായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താണ് ഇനിയും നാട്ടിൽ നമുക്ക് അനുവദിക്കാൻ പോകുന്ന രീതിയിലുള്ള പെർമിഷൻസ് വണ്ടി മോഡിഫിക്കേഷൻസിൽ. അപ്പം അതിനകത്ത് എനിക്ക് ആദ്യം ഞാൻ എൻ്റെ കണ്ണുടക്കിയെന്ന് പറഞ്ഞാൽ എഞ്ചിൻ മാറ്റി വെക്കാം എന്ന് പറയുന്ന ഒരു സംഭവം. സി, എഞ്ചിൻ മാറ്റി വെക്കാമെന്ന് പറയുന്ന ഇപ്പോൾ ഒരു ടൊയോട്ട ഇന്നോവയുടെ ഒരു എഞ്ചിൻ ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളത് മാറ്റണം എന്ന് പറയുന്നത്, അല്ലെ വണ്ടി നിരോധിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ എമിഷൻ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയണേ പൊല്യൂഷൻ കാരണം. അതിന് ആ ഒരു എഞ്ചിൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനിലേക്ക് മാറ്റാം എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വണ്ടി ഇനിയും തൊട്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നത് ഒരേ ബ്രാൻഡിൻ്റെ അതേ സ്പെക്കിലുള്ള അതേ എഞ്ചിൻ, അതായത് ഇപ്പം ഒരു മഹേന്ദ്ര ജീപ്പ് 86 ജീപ്പ് നിങ്ങൾക്ക് അതിൽ ഒരു ടൊയോട്ടയുടെ പിക്കപ്പിൻ്റെ എഞ്ചിൻ കയറ്റി വെക്കാൻ പറ്റില്ല. അത് നമ്മൾ പഴയ പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ വേറെ വേറെ എഞ്ചിൻസ് മാറ്റുക, അതൊന്നും പറ്റില്ല. ഈ നിങ്ങളുടെ വണ്ടി ഏതാണോ ആ എഞ്ചിന് തകരാറുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് എഞ്ചിൻ മാറ്റി വെച്ചിട്ട് നമ്മുടെ ആർ സി ബുക്കിനകത്ത് അത് ചെയ്യാനുള്ള ഒരു നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒന്നേ. രണ്ടാമത്തെ പറയുന്നത് നമ്മുടെ ബോഡിയുടെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം, അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അതിന് നിയമമില്ല എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഇതാണ്. അപ്പം അത് നേരത്തെ നമുക്ക് പെർമിഷൻ എടുത്ത് ആർ സി ബുക്കിൽ ആ കളർ മാറ്റി അത് വ്യക്തമാക്കാം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. പിന്നെ നിരോധിക്കപ്പെട്ടിട്ടുള്ള കളേഴ്സ് ചിലപ്പോൾ നമുക്ക് ഈ മിലിറ്ററി ഗ്രേഡ് കളേഴ്സ്, പോലീസ് കളേഴ്സ് ഇതൊന്നും ചിലപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിരോധിക്കപ്പെട്ട കളേഴ്സ് പറ്റില്ല നമുക്കല്ലാതെ നമുക്കിപ്പോൾ ഗ്രീൻ, യെല്ലോ, റെഡ്, വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ ഇതൊക്കെ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്നതല്ലേ. അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മൂന്നാമത്തേത് ഈ നമ്മുടെ ചെയ്സ്, വണ്ടിയുടെ ചെയ്സിന് എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്സ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം. നേരത്തെ മറ്റേ നമുക്ക് ഈ പണ്ട് സി ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വില്ലീസ് നമുക്ക് കട്ട് ചെയ്സ് പണ്ട് നമുക്ക് ഒരു വണ്ടിയാണ്, പക്ഷേ ഇപ്പോൾ നമുക്ക് ചെയ്സ് കട്ട് ചെയ്യാൻ പറ്റില്ല, അതായിരുന്നു നമ്മുടെ നിയമം. പക്ഷേ ഇത് അങ്ങനെ മോഡിഫൈ ചെയ്യാനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വണ്ടിയുടെ ഒരു തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ. ബോഡിയിൽ സ്ട്രക്ചറിൽ കാര്യമായിട്ടുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യം കൂടെ ഇവരതിനകത്ത് പറയുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ നമുക്ക് ഹെവി മോഡിഫൈ ചെയ്ത് വണ്ടി വലുതാക്കാനുള്ളതല്ല, ചെറിയ ചെറിയ രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ കുറേയധികം ഒരു 7 വരുന്ന പുതിയ നിയമങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇത് പാസ്സാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരത്തെ പറയുന്ന പോലെ ഈ ഫ്ലോർ മാറ്റും സീറ്റ് കവറും ഇതൊക്കെ എന്താ പറയുന്നത് ഇത് ഡാഷ് ക്യാമറയും അതൊക്കെ വെക്കുന്നതിനൊന്നും പ്രയർ പെർമിഷൻസിനൊന്നും കാര്യമില്ല. ഇപ്പോൾ അനുമതിയോട് കൂടിയിട്ടുള്ള ഈ 7 മോഡിഫിക്കേഷൻസ് നമ്മുടെ വാഹനങ്ങളിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ പരിധിയിൽ നിന്നിട്ട് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ഈ റെക്കോർഡ്സിൽ നിങ്ങൾ മാറ്റാതെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ പിടിവരും. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് നമുക്ക് ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്നായിരുന്നു ഭയങ്കര, +2 കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ പോകണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പം ഈ ബാംഗ്ലൂരിൽ പോകുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് കേരള രജിസ്ട്രേഷൻ വണ്ടി ബാംഗ്ലൂരിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചിട്ട് പോലീസ് പിടിക്കും എന്നുള്ളൊരു കാര്യം. പിന്നെ ഫൈൻ അടച്ച് വിടും എന്നായിരുന്നു നമുക്ക് അന്ന് നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഭവം. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ റൂൾ വന്ന് നമ്മുടെ നിയമപരമായിട്ട് ആർ സി ബുക്കിലൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷയമില്ല, അതാണ് നമ്മൾ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം. ആ പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ ഇന്ധനം പെട്രോൾ എഞ്ചിൻ, ഈ ഡീസൽ എഞ്ചിൻ തുടങ്ങിയതിനെ നമുക്ക് ഈ സി എൻ ജി പോലെയുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 7 സംഭവങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മുടെ അന്ന് പറഞ്ഞതുപോലെ ഏതാ നമുക്ക് ശരിയാക്കാത്ത, അതിലായിരുന്നല്ലോ നമുക്ക് മറ്റേ പൂക്കി മുഖ്യമന്ത്രി ആയിരുന്നത്. പക്ഷെ എന്താണെങ്കിലും ന്യായമായിട്ടുള്ള ചില കാര്യങ്ങൾ, ന്യായമായിട്ടുള്ള ചില ചേഞ്ചസ് അത് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും എതിർപ്പുണ്ടോ, ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ, എന്താണ്? പക്ഷേ എനിക്ക് എഞ്ചിൻ മാറ്റിയതിനകത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട്, കാരണം ഒരുപാട് വണ്ടികൾ വെറുതെ നമുക്ക് സ്ക്രാപ്പിലേക്കോ പോകുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ നമുക്കുള്ളൊരു വണ്ടി നമുക്ക് എഞ്ചിൻ റീപ്ലേസ് ചെയ്ത് പൊല്യൂഷൻ ഇല്ലാതെ ഓടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്താണേലും ഇനി വരാൻ പോകുന്ന ഇനി കൂടുതലായിട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം. അന്നേരം ഞാൻ വീണ്ടും പറയാം കേട്ടോ.

0: 1982 മുതൽ യു എയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287 94 ഓർ വാട്സ്ആപ്പ് ടു 0503885370.
1: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte arivukal, naalayude aarogyam, Dubai Investment Park 1 il. Call now 054-224-5901.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. ஆனா மென்லா பத்தி
5: முந்தினம்.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ രാവിലെ തൊട്ടേ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ കൂടി വരുന്ന സത്യത്തിൽ കുറഞ്ഞു വരുന്ന ട്രാഫിക്ക് ഇന്ന് നേരെ തിരിച്ചായിരുന്നു നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡും എനിക്കൊന്നും ആ ബ്യൂട്ടി വേൾഡ് നടക്കുന്നുണ്ട്. ട്രേഡ് സെന്ററിൻ്റെ അവിടെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ ഡി എഫ് സി ഏരിയയിലും നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷനും നമുക്ക് കാണാനുണ്ട്. അൽഖിർ റോഡിൽ രണ്ട് ആക്സിഡൻറ്റ് സ്റ്റില് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ സ്ലോ മൂവിങ് ട്രാഫിക് അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു കുറവില്ലല്ലോ ഇന്ന്. എന്താണ് ഷാർജ ദുബായ് റോഡുകൾക്ക് സംഭവിക്കുന്നത്? എല്ലായിടത്തും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ. നമ്മുടെ അലീത്തിയ ടോൾ റോഡിലെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ പിന്നെ സ്ഥിരം അങ്ങനെയാണെന്ന് പറയാം. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിലെ ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഒതുങ്ങാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു. ലെറ്റ് സീ വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC apply.
5: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനന്ദിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. 1982 മുതൽ UAE-യിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287944 ഓർ വാട്സ്ആപ്പ് ടു 0503885370.
6: നിന്നൊരു 3 PM നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
3: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
7: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
3: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
5: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
9: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: It's a feeling.
2: Sand Dunes with Akshay on Home 92.2 FM.
3: Good morning, Nithya. Namaskaram.
4: Good morning.
3: ഞങ്ങൾക്ക് ഒരുപാട് നമുക്കിവിടെ മൈക്കിന് ഓരോ നമ്പർ ഉണ്ട്. നിത്യ വന്നിട്ട് മൂന്നൊന്ന് കാണിക്കും, ഞാൻ മൂന്ന് ഓൺ ചെയ്യുക നാലായിരിക്കും.
4: എന്തെന്തായാലും കറക്റ്റ്
3: ആയി വിശേഷങ്ങൾ.
4: ആ വിശേഷങ്ങളെ ഉള്ളൂ. ഇന്ന് നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് നമ്മള് രണ്ടു ദിവസം മുമ്പല്ലേ തേന്മാവൻ കുമ്പത്തിന്റെ കാര്യം പറഞ്ഞത്. ഇന്നാണ്
3: റീ റിലീസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അത് നല്ല രീതിയിൽ ഏറ്റവും നല്ല 4K ദൃശ്യ മികവോടെ കാണാൻ പറ്റുന്ന ഒരു ദിവസം കൂടെയാണ്
4: സിനിമയാണ്. അപ്പൊ എല്ലാരും പോയി കാണുക, ഞങ്ങളും അതിനുശേഷം പോയി കാണാൻ പറ്റുകയും കണ്ടിട്ട് വിശേഷങ്ങൾ പറയാം. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് ഫുള്ള് ഞാൻ അക്ഷയുടെ എന്താ പറയാ സ്റ്റാറ്റസ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു ട്രേഡ് സെന്ററില്?
3: ഇത് ബ്യൂട്ടി വേൾഡ്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്, അത് ആക്ച്വലി ഭയങ്കര സൂപ്പർ ആണ് കേട്ടോ. മെയിൻലി എന്താന്ന് വെച്ചാല് ഈ നമുക്ക് കാണാത്ത നമ്മൾ കേൾക്കാത്ത കുറെ പെർഫ്യൂം ബ്രാൻഡ്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ബ്രാൻഡ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. അപ്പൊ ഞാൻ ചോദിച്ച ഒരു 80% ആൾക്കാർക്കും ഈ ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഒക്കെ വരുന്നവർക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല. അപ്പൊ അങ്ങനെ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇനി അതല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ട് നമുക്ക് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട്.
4: ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടത് ലത്താഫയുടെ ഒരു ലത്താഫ എന്ന് പറഞ്ഞാൽ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ബ്രാൻഡാണ് പെർഫ്യൂമിൽ.
3: ലത്താഫ ചെയ്തേക്കുന്ന കൗണ്ടർ ഒരു ഒരു ഏരിയ മുഴുവൻ എടുത്തിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ വിചാരിച്ചു നമ്മൾ അവരുടെ ഷോറൂമിനകത്താണോ ചെന്നേക്കുന്നതെന്ന് പോലും വിചാരിച്ചു. എല്ലാ പെർഫ്യൂം ബ്രാൻഡ്സും അവരവരുടെ രീതിയിലുള്ള ക്രിയേറ്റീവ് സ്ട്രക്ചേഴ്സ് അവിടെ ചെയ്തിട്ടുണ്ട്.
4: പക്ഷെ
3: ചെയ്തേക്കുന്നത് അത് ഞെട്ടിപ്പോ.
4: എനിക്ക് പെട്ടെന്നുണ്ടപ്പോ സിംഗപ്പൂർ എയർപോർട്ട്
3: അല്ലെങ്കിൽ ജൈടെക്സിൽ പോകുന്ന സമയത്ത് ഈ എത്തിസലാത്തിന്റെ സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. ആ ഭയങ്കര അത് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടാണ് എത്തിസലാത്തും ദുബായ് പോലീസും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ എനിക്ക് ലത്താഫ ഒരു പെർഫ്യൂം ബ്രാൻഡിന് ഇത്രയും അധികം സ്പെൻഡ് ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു. നമ്മൾ പലപ്പോഴും നമ്മുടെ ബ്രാൻഡിന് മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ പലപ്പോഴും ഒന്നും ചെയ്തിടുന്ന സമയത്ത് ഒരു പെർഫ്യൂം ബ്രാൻഡ് അവർക്ക് ഇത് ചെയ്തില്ലല്ലോ അവർക്ക് അവരുടെ കച്ചവടം നടക്കും. പക്ഷെ എന്നാൽ അവരെ ജനങ്ങളിലേക്ക് ഇപ്പം നിത്യ എന്റെ അടുത്ത് ചോദിച്ചില്ല. ആ ഒരു സാധനമാണ് അവർക്ക് വേണ്ടത്.
4: അത് വെറുതെ പോയി നിങ്ങൾ ലത്താഫയുടെ ഷോറൂമിൽ പോയി നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നില്ല എന്തൊരു അട്രാക്റ്റീവ് ആയിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് ലത്താഫ. അപ്പൊ അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ നമ്മുടെ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡിൽ പോയിട്ട് കിഡില.
3: സംഭവം ഞങ്ങളിപ്പോ ഞാനും അക്ഷയും കൂടെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. നടന്നു പോയിക്കൊണ്ടിരിക്കുക ഒരു ഹ്യൂജ് ക്യൂ, ഭയങ്കര ക്യൂ ഉണ്ട്. അപ്പൊ ഈ ക്യൂ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്താണ് ഈ ക്യൂ. അപ്പൊ നമുക്ക് എന്തായാലും ക്യൂ നിക്കണ്ട, നമുക്ക് പോയി നോക്കാന്ന് വെച്ച് പോയി നോക്കുമ്പോ എന്താ ഫുള്ള് ഈ യൂറോപ്യൻസ് ആണ് നിക്കുന്നത്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാല് ഞങ്ങളിപ്പോ ഞാനും അക്ഷയും കൂടെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഒരു ഹ്യൂജ് ക്യൂ, ഭയങ്കര ക്യൂ ഉണ്ട്. അപ്പൊ ഈ ക്യൂ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്താണ് ഈ ക്യൂ. അപ്പൊ നമുക്ക് എന്തായാലും ക്യൂ നിക്കണ്ട, നമുക്ക്

0: ചെന്ന് നമ്മുടെ ടാഗ് കളക്ട് ചെയ്ത് അവിടെ തന്നെ നമുക്കൊരു പോർട്ടബിൾ ഹാൻഡ് ഫാൻ ഫ്രീ ആയിട്ട് കൊടുക്കാം.
1: സീരിയസ്ലി? അയ്യോ, ഇപ്പൊ എല്ലാവർക്കും ആവശ്യമുള്ള സാധനം.
0: ഇപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ചുമ്മാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫാൻ കിട്ടും.
1: ഏത് ദിവസം വരണ്ട?
0: ഇന്നോടെ ചുമ്മാ നമ്മുടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങ് വീശുവാണ്. അത് എനിക്ക് തോന്നുന്നു അയ്യോ ആ ബ്രാൻഡ് ഏതായിരുന്നു, ഒരു കമ്പനി അത് കൊടുക്കുന്നേ, കാർട്ടൂൺ കണക്കിന് ഫാനുകൾ ഫ്രീ ആയിട്ട്. അപ്പൊ നമ്മൾ ഈ മെട്രോയിലും അവിടുന്ന് ഇവിടെ നടന്നു വരുന്ന എല്ലാവരുടെയും കൈ ഫാൻ കാണുമ്പോ ഞാനപ്പോ ആദ്യം വിചാരിച്ചു ഇത്രയും പേരൊക്കെ ഫാൻ മേടിച്ചോണ്ടാണ്.
1: ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം നടന്നു പോകുന്ന എല്ലാവർക്കും അത്യാവശ്യം ഉള്ള സാധനമാണ്.
0: കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നേരെ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് പോകുന്ന സമയത്ത് കൺവെൻഷൻ സെന്റർ ആണല്ലോ അതിന്റെ പേര് പറയുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സബീലിലേക്ക് പോകണം. അപ്പൊ ആ വെയിലത്തോടാണ് നടന്നു പോകുന്നത്.
1: അപ്പൊ
0: അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫാൻ വേണം. അപ്പൊ ഈ ഫാൻ അതിന് വേണ്ടിട്ടാണ് ഈ കമ്പനി ഫാൻ അവരുടെ ടാഗ് അടിച്ചു കൊടുത്തത്.
1: അവരറിഞ്ഞു തന്നെയാണല്ലേ,
0: ഒരു രക്ഷയില്ല, എല്ലാവർക്കും ഫാൻ. അവിടെ ആദ്യം നമ്മൾ ടാഗ് എടുക്കും. ഞാൻ ഒരു എക്സിബിഷനും പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ല, ടാഗിന്റെ അടുത്ത് തന്നെ ഒരു കവറും വെച്ചിട്ടുണ്ട്. ഏതാ നമുക്ക് ക്യാരി ബാഗ്, ആ ക്യാരി ബാഗ് അവിടെ നിന്ന് തന്നെ എടുക്കുക. കാരണം അത്രയൊരു സാധനം നമുക്ക് കിട്ടും.
1: എന്നിട്ട്
0: ഫാൻ ആദ്യം എടുത്ത് നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് അങ്ങനെ നടക്കുക. നിങ്ങൾക്ക് എനിക്ക് പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട്, എനിക്ക് എയർപോർട്ടിൽ പോയാലും എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാനാണ് എനിക്കിഷ്ടം.
1: അപ്പൊ അതുകൊണ്ട്
0: എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ പോലും എനിക്ക് ഞാൻ ഫ്രീ ആയിരിക്കണം. പക്ഷെ അവിടെ തൊട്ട് നമുക്ക് നിങ്ങൾക്ക് ഫ്രീബീസ് കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഒരു മിനിമം ഒരു 50 ഫ്രീബീസ് എങ്കിലും നമുക്ക് ഒരു കറക്കത്തിൽ നമുക്ക്
1: അതുപോലെ.
0: ഞാൻ വേറൊരു സംഭവം, എന്തായാലും ഒരു പാട്ട് കേട്ടാ ഞാൻ പറയാം. വേറൊരു ഇതുവരെ കാണാത്ത ഒരു സംഭവം ഞാൻ അവിടെ ഇന്ത്യയിൽ നിന്ന് വരുന്നേക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാം. ഒരു ഒരു സംതിങ് റിലേറ്റ് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പെർഫ്യൂം ടൈപ്പാണ്. ഒരു പാട്ട് കേട്ടിട്ടെ, എന്നിട്ട് ഞാൻ നിത്യ ഒന്നോടെ നിങ്ങളെടുത്ത് പറയുന്നതാണ് കേട്ടോ. You're listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറഞ്ഞു വെച്ച എന്താ വെച്ചാല് ഞാനൊരു ഞാനവിടെ ചെന്ന സമയത്ത് ഒരു നമ്മുടെ പണ്ട് നമ്മുടെ ഈ ഹോട്ടൽസിലൊക്കെ ചെല്ലുമ്പോ ഷുഗർ ക്യൂബ്സ് കിട്ടുന്ന അറിയാം. ആ ഷുഗർ ക്യൂബ് പോലത്തെ ഒരു സംഭവം, ആ സംഭവം അവരൊരു ബൗളിനകത്തിട്ട് വെച്ചേക്കാം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു കോട്ടൺ ക്യാൻഡി എന്ന് വിചാരിച്ചു, കാരണം ഒരു പിങ്കും വൈറ്റും ആണ്. പേര് എനിക്ക് മറന്നു കേട്ടോ. അപ്പൊ ഇത് ഇവര് പാകിസ്ഥാനിലാണ് ഇവരുടെ കമ്പനിയുടെ ഒറിജിനൽ, അത് നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇവര് സെല് ചെയ്യുന്നത്. അപ്പൊ ഈ സംഭവം എന്താ വെച്ചാല് അതൊരു പെർഫ്യൂമാണ്, നമ്മുടെ ഈ പൗഡർ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതൊരു കട്ടയാണ്. അപ്പൊ ആ കട്ടയില് നമ്മള് ജസ്റ്റ് എടുത്തിട്ട് നമ്മുടെ കയ്യില് ജസ്റ്റ് ഒന്ന് റബ് ചെയ്താൽ മതി, എന്നിട്ട് അവിടെ വെച്ചാൽ മതി, ആ കൈ ഫുള്ളും അങ്ങ് മണവാ. അതാ അവര് പറയുന്നത് മെയിൻലി ഈ മുഗൾ രാജ ഭരണകാലത്ത് ഈ ബിരിയാണി ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലെ മണം പോകാനായിട്ട് ഇവരിത് യൂസ് ചെയ്യും. അതൊരു ഇന്ത്യൻ സംഭവം, അവർ അത്ര നന്നായിട്ടാണ് അതിനെ ചെയ്തിരിക്കുന്നത്. കാണുകട്ടെ നിങ്ങൾക്ക്, പലർക്കും ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് കാണുന്നത്. അവര് പറയാണ് ഇത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചോ, നിങ്ങളുടെ വാർഡ്രോബിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കാറിന്റെ മറ്റേ ബൂട്ടിനകത്ത് എവിടെയെങ്കിലും ബൂട്ടല്ല ഗ്ലോ ബോക്സിനകത്ത് ഫുൾ മണമായിരിക്കും. അവിടെ ഇങ്ങനെ അത് ഇത് ഒരുക്കി ഡയറക്ട് സൺലൈറ്റിൽ വെക്കാത്തോടത്തോളം കാലം ഉരുകത്തുമില്ല. അത് ഭയങ്കര രസമാണ്. മെഴുകുപോലെ ഒരു പൗഡർ പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു
2: അത്. അതും അത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആൾക്കാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത്.
1: ഞാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോ നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫണ്ണിനായിട്ട് നിങ്ങൾ
2: ട്രൈ ചെയ്തു.
1: ഇതിന്റെ രസം അവര് പിന്നെ വണ്ടിയിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോഴായിരിക്കും മണം, പിന്നെ അവരുടെ കൈ നീക്കും കൊള്ളാവില്ല എന്താണ്
2: ഒരു സ്പോട്ടിൽ പറയാല്ലാതെ പിന്നെ അവർ പറഞ്ഞു.
1: അതാണ് അത് സി ഇതാണ് പറഞ്ഞത്, വെറൈറ്റി സംഭവങ്ങൾ. ഒരു ഇത് വെറൈറ്റി ആണോന്ന് എനിക്കറിയില്ല, കാരണം ഇത് ഇന്ത്യയിൽ ഇവര് ഓൾറെഡി ചെയ്യുന്ന എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ എന്താണെങ്കിലും ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങള് ഈ പറഞ്ഞ കടകൾക്കൊന്നും ഇവിടെ ഫിസിക്കൽ സ്റ്റോർ ഇല്ല. അതാണ് ഓൺലി ഓൺലൈൻ. അപ്പൊ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേറെ വഴിയില്ല. ഇവിടെ ചെന്ന് ഇങ്ങനെയുള്ളതിന് ചെന്നാൽ
2: ഇതുപോലത്തെ എക്സിബിഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും.
1: അത് തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ ബ്യൂട്ടി വേൾഡ് ഇന്നിവിടെ ഉണ്ട്. ആദ്യത്തെ ദിവസം സൽമാൻ ഖാൻ വന്നില്ലേ?
2: അയ്യോ അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലേ.
1: അങ്ങനെയൊക്കെ ഉണ്ട്.
2: അക്ഷയ് പോയപ്പോണ്ടല്ലോ ഈ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഇന്ന് എന്തായാലും എനിക്ക് വിശദ വിവരങ്ങൾ ചോദിക്കണം.
1: എന്നോട് എത്ര പേര് ചോദിച്ചെന്നറിയോ? എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ഓഫീസ് ടൈം ഉള്ളതുകൊണ്ട് പലർക്കും പോകാൻ പറ്റാത്തതായിട്ട് കുറെ പേരുണ്ട്. എന്നോട് ഒരുപാട് പേര് ഇതിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാനിപ്പോഴും എന്റെ ഒരു സ്റ്റാറ്റസ് കാണുമ്പോൾ അവരവിടെ പോയ പോലെ ഒരു ഫീല് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചറവറ ചറവറ ഞാൻ സ്റ്റാറ്റസ് എടുത്തിരുന്നതാണ്.
2: ഡേ ടൈമില് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച്
1: 6 മണി വരെ ഉള്ളൂ. 10 വരെ 10 തൊട്ട് വൈകുന്നേരം 6 മണി വരെ
2: ഉള്ളൂ. ഈവനിങ് ടൈമിൽ നല്ലപോലെ.
1: ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഈ എനിക്ക് തോന്നി നമ്മുടെ ആദ്യത്തെ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ നടന്ന സാഹചര്യത്തില് അന്ന് നടത്തേണ്ട കുറെ ഈവന്റ്സോട് ഇന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഡേറ്റ് ഇവർക്ക് ഇല്ല, കുറെ ഈ അക്കോമഡേറ്റ് ചെയ്യാം, ട്രേഡ് സെന്റർ ഫുള്ളാ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയോ എനിക്ക് അതുകൊണ്ടാണ് തോന്നി ഇതിന് 3 ദിവസമായിട്ട് ചുരുക്കിയത്, അല്ലെങ്കിൽ ഒരു തിങ്കൾ തൊട്ട് ഒരു വെള്ളി വരെയെങ്കിലും പോകേണ്ടതാണ്. പക്ഷെ എന്താണെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കൊണ്ടേ ഉള്ളൂ എന്നുള്ളൊരു
2: കാര്യം.
1: അയ്യോ അതായത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഡയറക്ട് സൂട്ട് കേസുമായിട്ട് ഇവിടെ വരുന്നവരെയാണ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അത്രയും ഡിമാൻഡ് സംഭവം നമുക്ക് ഇവിടെ ഉള്ളവർക്ക് അതിനെ പറ്റിയിട്ട് അത്രയും അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും ബ്യൂട്ടി
2: അവിടെ വരുന്ന ആൾക്കാരെ എങ്ങനത്തെ ഉള്ളവരാണ്?
1: എല്ലാരും മിക്സ്ഡാ. മലയാളികളില്ല, മലയാളികളും വളരെ അപൂർവമാണ്. ഗേൾ ഫുഡിൽ ചെന്ന് നേരെ തിരിച്ച് അവർക്ക്
2: പക്ഷേ
1: അതെന്താണെന്നറിയോ, ഗേൾ ഫുഡ് മേഖലയിലെ എഫ് ആൻഡ് ബി തുടങ്ങിയിട്ടുള്ള എല്ലാ ഇതിലുള്ളവരും മലയാളീസ് കൂടുതൽ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇത് കുറെ മിക്സഡ് നാഷണാലിറ്റീസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ
2: സാധിക്കും.
1: അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നിങ്ങള് പോവാൻ പറ്റുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവാ. ചില പവലിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന തന്നെ കാണാൻ കൊടുക്കണം കാശ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിപിഎം നേതാവിനെതിരായ പീഡന പരാതി അതീവ ഗുരുതരമെന്ന മന്ത്രി ബിന്ദു കൃഷ്ണ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദേശീയപാത 66 നാട്ടികയിൽ ഇന്ന് ടോൾ പിരിവാരംഭിക്കാനിരിക്കെ പ്രതിഷേധം ശക്തമായി. UDF മാർച്ച് പോലീസ് തടഞ്ഞതിനു പിന്നാലെ സംഘർഷം. പ്രതിഷേധവുമായി ജനകീയ സമിതിയും രംഗത്ത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചോ സർവീസ് റോഡ് ഉൾപ്പെടെ അനുബന്ധ സൌകര്യങ്ങൾ ഇല്ലാതെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. പ്രതിഷേധം ശക്തമായതോടെ ടോൾ പിരിവ് നിർത്തിവെയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ നിർദ്ദേശം നൽകി. പാലക്കാട്ട് CPM ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള പീഡന പരാതി അതീവ ഗുരുതരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. CPM പീഡന പരാതികൾ പാർട്ടിക്കുള്ളിൽ ഒത്തുതീർപ്പാക്കുന്നുവെന്നും തെറ്റുകൾ ചെയ്താൽ നിയമപരമായി ശിക്ഷിക്കണമെന്നും ബിന്ദു കൃഷ്ണ. പീഡന പരാതികൾ ഒത്തുതീർപ്പാക്കി രാജ്യത്തെ നിയമത്തോടുള്ള വെല്ലുവിളിയാണ് CPM നടത്തുന്നത്. എന്തുവന്നാലും പാർട്ടിക്കുള്ളിൽ തീർക്കുന്ന ഇത്തരം രീതി ശരിയല്ല. പരാതിയുമായി യുവതി മുന്നോട്ട് വന്നാൽ സർക്കാർ മുൻഗണന നൽകുമെന്നും പിന്തുണയ്ക്കുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൌൺസിൽ രജിസ്ട്രിയിൽ വ്യാജ ഒപ്പ് ചേർത്തുവെന്ന LDF പരാതിയിൽ മേയർ വി വി രാജേഷ്, കൌൺസിലർ ആർ സുഗതൻ എന്നിവർക്കെതിരെ കേസ്. കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും കേസുണ്ട്. ആർ സുഗതന്റെ വ്യാജ ഒപ്പ് രജിസ്ട്രറിൽ ചേർത്തെന്നായിരുന്നു പരാതി. അതിനിടെ രാജ്യകാര്യത്തിൽ ഞായറാഴ്ച തന്റെ ഭാഗം വ്യക്തമാക്കുമെന്ന് ശാസ്തമംഗലത്തെ കൌൺസിലർ ആർ ശ്രീലേഖ അറിയിച്ചു. കേന്ദ്ര സർവകലാശാലയിൽ വന്ദേമാതരം ദേശീയ സെമിനാറിനിടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ബേക്കൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. സംഘം ചേർന്ന സെമിനാർ അലങ്കോലപ്പെടുത്തി എന്നാണ് FIR പറയുന്നത്. എയിംസ് വേണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തിന് വീണ്ടും കത്തയക്കാൻ കേരളം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്ക് മന്ത്രി കെ മുരളീധരൻ കത്തയക്കും. കേരളത്തിന് ഉടൻ എയിംസ് നൽകില്ലെന്ന നിലപാട് കേന്ദ്രം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നീക്കം. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ പ്രതിഷേധം ശക്തം ഇന്ന് ഡൽഹിയിൽ. തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യ സഖ്യം ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. പ്രതിഷേധത്തിൽ മമതാ ബാനർജിയും പങ്കെടുക്കും. നിലവിൽ ഡൽഹിയിലുള്ള MPമാരോട് ഇവിടെ തന്നെ തുടരാനും ബാക്കിയുള്ളവരോട് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്താനും പ്രതിപക്ഷ പാർട്ടികൾ നിർദ്ദേശം നൽകി. ഇതിന് പുറമെ രാഹുൽ ഗാന്ധിക്കെതിരായ പോലീസ് നടപടിയിൽ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രതിഷേധക്കാർക്കെതിരായ ഡൽഹി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ ബ്ലോക്ക് MPമാർ നടത്തിയ പ്രതിഷേധത്തിനിടെ രാഹുൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് അപമര്യാദയായി പെരുമാറിയെന്ന് BJP. റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രിയങ്ക ഗാന്ധിയെ നീക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥയെ രാഹുൽ തള്ളുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് ആരോപണം. പ്രതിഷേധത്തിനിടെ വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം അതിക്രമമുണ്ടായെന്നും പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുക്കുമെന്നും ഡൽഹി പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോൺഗ്രസിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്ര ബഹളം വെച്ചാലും താൻ തന്റെ ജോലി തുടരുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തി. നിലവിൽ Z+ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. വസതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലും അധിക സുരക്ഷ. വീടിനടുത്ത് അർദ്ധ സൈനിക സേനയെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയെ കാണാൻ പ്രതിപക്ഷ സംഘത്തിന് അനുമതി നൽകിയേക്കും. 10 നേതാക്കളെ നാളെ കാണാൻ രാഷ്ട്രപതി ഭവൻ അനുമതി നൽകിയേക്കുമെന്നാണ് വിവരം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ബംഗളൂരുവിൽ CJP നേതൃത്വത്തിൽ പ്രതിഷേധം. ബംഗളൂരു ഫ്രീഡം പാർക്കിലാണ് കർണാടകയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അന്യായമായി നീക്കം ചെയ്യപ്പെട്ടവർക്ക് ഐക്യദാർഢ്യവുമായി CJP നേതാവ് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പ്രതിഷേധത്തിൽ അഭിനേതാവും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് അടക്കം പങ്കെടുക്കുന്നു. മോദി വിമർശകനായ യൂട്യൂബർ ധ്രുവ് രാഠിയും പ്രതിഷേധ മാർച്ചിലെ മുൻനിരയിൽ ഉണ്ടാകും. സൌദിയിലെ 2 വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ഹൂദി ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു, 38 പേർക്ക് പരിക്ക്. അബ്ഹാറിയാദ് കിംഗ് ഖാലിദ് വിമാനത്താവളങ്ങൾക്ക് നേരെ ആക്രമണം നടന്നുവെന്ന് GCA. മൊറോക്കോ, അൾജീരിയ, സുഡാൻ സ്വദേശികളാണ് മരിച്ചത്. യമനിൽ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ സൌദി സഖ്യസേന നടത്തിയ ആക്രമണത്തിൽ 82 സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. പ്രശസ്ത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഗോവയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 3 തവണ ദേശീയ പുരസ്കാരം നേടിയ നടനാണ് നാനാ പടേക്കർ. 2013 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. നാനാ പടേക്കറുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. യുഎയിലെ പ്രമുഖ വാഹന സ്പെയർ പാർട്സ് കമ്പനിയായ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് കമ്പനിയുടെ പുതിയ ശാഖ ഇന്ന് ഷാർജയിലെ അൽദൈദിൽ പ്രവർത്തനം ആരംഭിക്കും. ന്യൂസ്കാഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിലാണ് പുതിയ ശാഖ. വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. അക്കാഫ് അസോസിയേഷന്റെ 28-ാമത് ഓണാഘോഷമായ അക്കാഫ് പന്നോണക്കാഴ്ച ഞായറാഴ്ചയാണ് അക്കാഫ് പന്നോണക്കാഴ്ച. ഇന്ത്യയ്ക്ക് പുറത്ത് ഏറ്റവും വലിയ ഓണാഘോഷമായാണ് അക്കാഫ് ഓണം അറിയപ്പെടുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ഓണാഘോഷം. 28-ാമത് ഓണാഘോഷത്തിന്റെ ഭാഗമായി 28 അമ്മമാരെ മാതൃവന്ദനം പരിപാടിയുടെ ഭാഗമായി ആദരിക്കും. തുടർച്ചയായി 5-ാം വർഷമാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ അക്കാഫ് ഓണാഘോഷം നടക്കുന്നത്. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Station clock ഇപ്പോൾ സമയം 10:06.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 27%.
1: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: 1982 മുതൽ യുഎഇയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 or WhatsApp to 0503885370.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മുടെ ഈ രാവിലത്തെ ട്രാഫിക്, നമ്മൾ പലപ്പോഴും അറിയാം നമുക്ക് മഞ്ഞ ബസ് റോഡിലുണ്ടെന്നുണ്ടെങ്കിൽ, സ്കൂൾ ബസ് റോഡിലുണ്ടെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൻ്റെ കണക്ക് കൂടുതലാണ് എന്ന് നമുക്ക് പലപ്പോഴും നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞ ദിവസം KHD പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമുക്കൊരു പക്ഷേ സ്കൂളിൻ്റെ ടൈമിംഗ് എന്തൊന്നും മാറ്റാൻ സാധിച്ചാൽ അത് എനിക്കൊന്നും ഗവൺമെൻറ്റും എല്ലാവരും കൂടെ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ മാറ്റം, അതായത് ഒരു 15 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വലിയ ട്രാഫിക് സിറ്റുവേഷനിലായിരിക്കും കുറവ് വരാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 2.5 ആണോ 3 ആണോ ഓർക്കണില്ല, അപ്രോക്സിമേറ്റ്ലി ആ ഒരു സമയം നമ്മുടെ ക്യുസേജിലേക്ക് ചെന്ന സമയത്ത്, നമ്മുടെ അൽമുല്ല പ്ലാസയുടെ അവിടുന്ന് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ അൽനാഥ മെഡിക്കൽ സെൻറ്ററിലേക്ക് അവിടേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അവിടെ ഫുൾ സ്കൂൾ സോണാണല്ലോ. ഈ റോഡിലെ ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്നത്, ഒരു ലെയിൻ മുഴുവൻ, ഞാൻ ആദ്യമായിട്ട് ഇത്രയും വണ്ടി സ്കൂളിലേക്ക് പോകുന്നുള്ള, അതിന് വേറെ എന്തെങ്കിലും പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഞാനിപ്പം ഞാൻ ഈ ലെയിനിൽ കിടക്കുക, എനിക്കറിയുന്നുമില്ല. അപ്പം ഞാനങ്ങനെ ഇപ്പുറത്തെ ലെയിൻ ചേഞ്ച് ചെയ്ത് ഞാൻ ഇപ്പുറം നോക്കിയപ്പം ഇങ്ങപ്പുറത്തെ ലെയിൻ ഫുള്ള് ഈസിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി സൈഡ് എന്താ സംഭവം നോക്കി, ഒന്നുമില്ല, ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെ വിളിക്കാൻ വേണ്ടി വരുന്നൊരു സംഭവം. അങ്ങനെ ഹെവി ബ്ലോക്ക് സ്കൂൾ സോണിൻ്റെ അവിടെ. അപ്പം KHD പറയുന്ന ഒരു സ്കൂളിന് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കളക്റ്റീവായിട്ടുള്ളൊരു ഡിസ്കഷൻ്റെ പുറത്ത് കഴിഞ്ഞ് എന്താണോ ഒരു ടൈമിംഗ് കൊണ്ടുവരാൻ പറ്റുമോ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ട്രാഫിക് ഒരു ഈസിനെസ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ലെറ്റ്സ് സീ അതിനെ എങ്ങനെയാണ് സമയം കാര്യങ്ങളൊന്നും പറയുന്നത്. എനിക്കൊന്ന് കോർ സ്കൂൾ തുടങ്ങുന്ന സമയം 9:00 ആണെന്നോ 9 to 4 എന്നുള്ള രീതിയിലാണോ ഇനിയും, എന്താണ് ഫാമിലീസിന് കംഫർട്ടബിൾ, ഇതൊക്കെ നോക്കണമല്ലോ. അപ്പോൾ എന്താണേലും ആ ഒരു ചർച്ച ഇങ്ങനെ വരുന്നുണ്ട്. ലെറ്റ്സ് സീ എങ്ങനെയാണ് എക്സ്റ്റൻഡ് ഓപ്ഷൻസ് എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടോ, അതോ 94 ആക്കാൻ പറ്റുമോ, അതോ ഇനി 8 തന്നെയാണോ, ലെറ്റ്സ് സീ. അതെന്തായാലും ട്രാഫിക്കിൻ്റെ ഒരു കുറവ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്കൊന്ന് 9 to 4 കൊണ്ടുവന്നാൽ ഒരു പക്ഷേ. അപ്പോൾ പിന്നെ വൈകിട്ടത്തെ ട്രാഫിക്കാണ് വേറെ ഒരു വിഷയമാകുന്നത്. എന്താണേലും എനിക്കൊന്ന് വെൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ അതൊക്കെ തന്നെ പഠിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷെ അങ്ങനൊരു ഡിസ്കഷൻ കഴിഞ്ഞ ദിവസം നമ്മുടെ യുവയുടെ ഭാഗത്തു നിന്ന് നമ്മളത് അറിഞ്ഞത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 9 to 2 മദ്രാസ് മെയിൽ, ദ തമിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട്, ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക് സിറ്റുവേഷൻ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. രാവിലത്തെ വെച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിലൊക്കെ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞു. ദേദ് റോഡിലും അജ്മാനിൽ നിന്ന് കണക്ട് ചെയ്യുന്ന റോഡുകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ കുറഞ്ഞ്. അൽ കെയർ റോഡിലും ഷെയ്ഖ് എമിറേറ്റ്സ് റോഡിലും എല്ലാം തന്നെ ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞു. എനിക്കൊന്ന് കഴിഞ്ഞ 2 മണിക്കൂറായിരുന്നു ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ അനുഭവിച്ച ഒരു സമയം എന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ മാറി ഇപ്പോൾ ഫ്രീ ഫ്ലോയിങ് സിറ്റുവേഷനിലേക്ക് ആയിട്ടുണ്ട്.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
4: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
4: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വിറയ്ക്കണം.
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCCയിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
5: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടോ?
8: You are listening to Home 92.2 FM. Home is a feeling.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Welcome back home 92.2 of America. സ്വാഗതം എന്റെ കൂടെ അങ്ങനെ നിത്യം ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിത്യ, വൺസ് അഗൈൻ
4: വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ നേരത്തെ വിശേഷങ്ങൾ പറയാൻ വന്നിരുന്നെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഓ വാവിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ?
3: തീർച്ചയായിട്ടും. അപ്പൊ ഈ ഓ വാവില് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം എന്താ വെച്ചാല്, ലോകത്തില് ചെറിയ ചെറിയ ജീവികളെ തിന്നുന്ന വൃക്ഷം അല്ലെങ്കിൽ ചെടി.
4: നമ്മള് ശരിക്കും വൃക്ഷമായിട്ടില്ല, എന്നാലും പറഞ്ഞത് അർത്ഥവത്താണ്. അതിനെ കണ്ടാ തോന്നുമ്പോ ഇതൊരു വൃക്ഷമാണോ എന്നൊക്കെ തോന്നിയേക്കാം. എനിവേ, എന്തായാലും ഇതൊരു പിച്ചർ പ്ലാന്റ് ആണ്. PITCHER പിച്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കൂജ പോലെ ഇരിക്കുന്ന ഒരുതരം പ്ലാന്റ് ആണിത്. ഇതിന്റെ പേര് നെപ്പന്തസ് രാജ. അതിനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ കൂജ പോലുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പൊ ഇതിന്റെ വലിപ്പവും ഇപ്പൊ ഈ അക്ഷയ് പറഞ്ഞ പോലെ ജീവികളെ പിടിക്കുന്ന ഇര പിടിക്കുന്ന രീതിയും കൊണ്ടാണ് ഇത് ഇത്രയധികം ഫേമസ് ആക്കി മാറ്റിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഭൂമിയിൽ ഇത് ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ കേട്ടോ. അതായത് മലേഷ്യയിലെ ബോർണിയോ എന്ന് പറയുന്ന ഒരു ഐലൻഡില്, മൗണ്ട് കിനാബാലു എന്ന് പറയുന്ന മൗണ്ടൻസിലാണ് ഈ നെപ്പന്തസ് രാജ പിച്ചർ പ്ലാന്റ് ഉള്ളത്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലായതുകൊണ്ട് തന്നെ ഇതിന് ഈ സ്ഥലം ഭയങ്കര തണുപ്പുള്ള ഒരു ഏരിയ. അപ്പൊ ഇതിന്റെ ഈ കൂജയുടെ പോലുള്ള ഇലയ്ക്ക് ഏകദേശം ഒരു 41 സെന്റിമീറ്റർ, അതായത് ഒരു സ്കെയിലിനേക്കാൾ കുറച്ചുകൂടെ നീളം, 41 സെന്റിമീറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ഒരു എന്താ പറയാ, ഇതിന്റെ ഉള്ളില് ഒരു 3.5 liters വരെ ദഹനരസം അല്ലെങ്കിൽ വെള്ളം, അതാണ് ഈ കൂജ എന്ന് ഞാൻ പറയുന്നത്. കൂജക്കകത്ത് നിറച്ച് 3.5 liters വെള്ളം. അപ്പൊ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ചെടിയുടെ ഇലയിലാണ് ഇത്രയും അധികം വെള്ളം ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പൊ സാധാരണ ഈ ഇരപിടിയൻ ചെടികൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചെറിയ ചെറിയ ജീവികളൊക്കെ ചെല്ലുമ്പോ രണ്ട് വശം
3: അടയുന്നത്,
4: അതിന്റെ തരത്തിൽപ്പെട്ട ഒരു
3: സാധനമാണ്. അതിനകത്ത് ജീവികൾ അകപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് പെട്ട് ചത്തുപോകുന്നു. അങ്ങനെയാണ്.
4: ഈ നമ്മൾ ഈ പറഞ്ഞ സാധനം ചെറിയ ജീവികളാണ്, ഇതിനകത്ത് എലി, അണ്ണാൻ,
3: പാമ്പ്
4: അത്രയൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു എന്ന് ആ വെള്ളത്തിനകത്ത്, അതായത് 3.5 liters
3: വെള്ളം
4: അതിനകത്ത് വീണാൽ ഇതിന്റെ ദഹന രസം കാരണം ഇതെല്ലാം അങ്ങ് ഇങ്ങനെ എന്താ പറയാ, പുകയൊക്കെ വന്നതുപോലെ അത് അങ്ങ് ദഹിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണെങ്കിൽ ചെറിയ ജീവികളാണ്, ഇതിനകത്ത് എലി, അണ്ണാൻ, പാമ്പ് അത്രയൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു എന്ന് ആ വെള്ളത്തിനകത്ത്, അതായത് 3.5 liters വെള്ളം അതിനകത്ത് വീണാൽ ഇതിന്റെ ദഹന രസം കാരണം ഇതെല്ലാം അങ്ങ് ഇങ്ങനെ

0: നമുക്ക് വൃക്ഷമാണോ എന്ന് തോന്നിപ്പോ.
1: തീർച്ചയായിട്ടും. അപ്പൊ
0: എന്തായാലും വേറൊരു കാര്യമുണ്ട്, അപ്പൊ ഈ മൊത്തത്തില് ശത്രുക്കളെ പിടിച്ചു വെച്ചേക്കുന്ന ഈ ജീവിക്ക് ഒരു ഒരു ഫ്രണ്ട് ഉണ്ടോ, ആരെങ്കിലും ഉണ്ടാവണോ അല്ലേ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇതിന്റെ മുകളില് ഈ ഇതിന്റെ ഇലയാണല്ലോ ഈ കൂജ എന്ന് പറയുന്നത്, അതിന്റെ മുകളിൽ ഒരുതരം തേൻ പോലെ ഒരു സാധനം, അത് തിന്നാനായിട്ട് ഒരുതരം സൂക്ഷ്മ ജീവികൾ വരും. ട്രീ ഷ്രീവ് എന്നാണ് ഇതിന്റെ പേര്.
1: ഓക്കെ,
0: ഇത് വന്ന് ഇതിന്റെ തേൻ പോലുള്ളതെല്ലാം കഴിക്കും. അതിനുശേഷം ഇതിന്റെ വിസർജ്യം ഇതിനകത്തേക്ക്, അതായത് സ്വാദിഷ്ടമായിട്ടുള്ള തേൻ കുടിക്കുമ്പോ ഈ കുടിക്കുന്ന സമയത്ത് ജീവികൾ ഇതിന്റെ വിസർജ്യം ചെയ്യാറുണ്ട്. അപ്പൊ അത് ഈ ചെടിക്ക്, ഈ നെപ്പന്തസ് രാജ എന്ന ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള നൈട്രജൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്ത് ഒരേ ഒരു ഫ്രണ്ട്
1: ഇതിനുള്ള അപൂർവമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് അല്ലെ. മലേഷ്യയിൽ ആണ് ഇത് കാണപ്പെടുന്നത്. എന്നാലും ഇതിന് എലി അണ്ണാൻ അല്ലെങ്കിൽ പാമ്പ് തുടങ്ങിയൊക്കെ പിടിച്ച് കൊല്ലാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി കൂടെയാണ് ഇതല്ലേ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഡൽഹിയെ പ്രക്ഷുബ്ധമാക്കി ഇന്നും പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാലക്കാട്ട് CPM സെക്രട്ടറിക്ക് എതിരെയുള്ള പീഡന പരാതി അതീവ ഗുരുതരമുള്ളതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. CPM പീഡന പരാതികൾ പാർട്ടിക്കുള്ളിൽ ഒത്തുതീർപ്പാക്കുന്നുവെന്നും തെറ്റുകൾ ചെയ്താൽ നിയമപരമായി ശിക്ഷിക്കണമെന്നും ബിന്ദു കൃഷ്ണ. പീഡന പരാതികൾ ഒത്തുതീർപ്പാക്കി രാജ്യത്തെ നിയമത്തോടുള്ള വെല്ലുവിളിയാണ് CPM നടത്തുന്നത്. എന്തുവന്നാലും പാർട്ടിക്കുള്ളിൽ തീർക്കുന്ന ഇത്തരം രീതി ശരിയല്ല. പരാതിയുമായി യുവതി മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുമെന്നും പിന്തുണയ്ക്കുമെന്നും ബിന്ദു കൃഷ്ണ. രാജ്യവിവാദം വിശദീകരിക്കാൻ ആർ ശ്രീലേഖ. ഞായറാഴ്ച വിശദീകരണം നൽകുമെന്ന് FP പോസ്റ്റ്. തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കൂ എന്നും ആർ ശ്രീലേഖ കുറിച്ചു. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ശാസ്തമംഗലം കൌൺസിലർ സ്ഥാനം ശ്രീലേഖ രാജിവെച്ചു എന്ന് പറഞ്ഞ് 3-4 ദിവസം ആഘോഷിച്ചതെന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൌൺസിൽ രജിസ്റ്ററിൽ വ്യാജ ഒപ്പ് ചേർത്തുവെന്ന LDF പരാതിയിൽ മേയർ VV രാജേഷ്, കൌൺസിലർ ആർ സുഗതൻ എന്നിവർക്കെതിരെ കേസ്. കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും കേസുണ്ട്. ആർ സുഗതന്റെ വ്യാജ ഒപ്പ് രജിസ്റ്ററിൽ ചേർത്തെന്നായിരുന്നു പരാതി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർ ആർ സുഗതന്റെ വ്യാജ ഒപ്പ് വിവാദത്തിൽ CPM കൌൺസിലർ SP ദീപകിനെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്ത് മേയർ VV രാജേഷ്. 5 കോടി രൂപയുടെ മാനനഷ്ടക്കേസ് രാജേഷ് ഫയൽ ചെയ്തിരിക്കുന്നു. SP ദീപക് ആരോപണം പിൻവലിക്കണമെന്നും VV രാജേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എയിംസ് വേണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തിന് വീണ്ടും കത്തയക്കാൻ കേരളം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്ക് മന്ത്രി K മുരളീധരൻ കത്തയക്കും. കേരളത്തിന് ഉടൻ എയിംസ് നൽകില്ലെന്ന നിലപാട് കേന്ദ്രം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നീക്കം. കേന്ദ്ര നിലപാട് ഇരട്ടത്താപ്പെന്ന് കത്തിലൂടെ അറിയിക്കും. കേരളം കണ്ടെത്തി നൽകിയ സ്ഥലത്തിന്റെ പട്ടികയിൽ നിന്ന് ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് എയിംസ് അനുവദിക്കണമെന്നാണ് ആവശ്യം. MP മുഖേന കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനും ആലോചനയുണ്ട്. കേരളത്തിൽ എയിംസ് എവിടെ വന്നാലും സ്വീകാര്യമാണെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. സുരേഷ് ഗോപി നൽകുന്നത് എയിംസ് എവിടെയും വരില്ലെന്ന സൂചന. ഇനി ഇതും പറഞ്ഞിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ചു പോകാൻ പറ്റില്ലെന്നും മന്ത്രി K മുരളീധരൻ. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ പ്രതിഷേധം ശക്തം. തുടർച്ചയായ 3-ാം ദിവസവും ഇന്ത്യ സെക്കൻഡ് ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. പ്രതിഷേധത്തിൽ മമതാ ബാനർജിയും ഇന്ന് പങ്കെടുക്കും. നിലവിൽ ഡൽഹിയിലുള്ള MPമാരോട് അവിടെ തന്നെ തുടരാനും ബാക്കിയുള്ളവരോട് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്കെത്താനും പ്രതിപക്ഷ പാർട്ടികൾ നിർദ്ദേശം നൽകി. ഇതിനു പുറമെ രാഹുൽ ഗാന്ധിക്കെതിരായ പോലീസ് നടപടിയിൽ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ ബ്ലോക്ക് MPമാർ നടത്തിയ പ്രതിഷേധത്തിനിടെ രാഹുൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് അപമര്യാദയായി പെരുമാറിയെന്ന് BJP ആരോപിച്ചു. റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രിയങ്ക ഗാന്ധിയെ നീക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥയെ രാഹുൽ തള്ളുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് ആരോപണം. പ്രതിഷേധത്തിനിടെ വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം അതിക്രമമുണ്ടായെന്നും പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുക്കുമെന്നും ഡൽഹി പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോൺഗ്രസിന് മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്ര ബഹളം വെച്ചാലും താൻ തന്റെ ജോലി തുടരുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തി. നിലവിൽ Z+ സുരക്ഷയാണ്, അത് കൂടുതൽ ശക്തമാക്കി. വീട്ടിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലും അധിക സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വീടിനടുത്ത് അധിക അർദ്ധസൈനിക സേനയെ വിന്യസിച്ചിട്ടുണ്ട്. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിനു നേരെ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ട ഹൂതികൾ. ഹൂതികളുടെ ഈ അവകാശവാദത്തെക്കുറിച്ച് സൌദി അറേബ്യ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ആക്രമണം നടത്തിയെന്നാണ് ഹൂതികൾ അവകാശപ്പെട്ടത്. യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ സൌദി സഖ്യസേന നടത്തിയ ആക്രമണത്തിൽ 82 സൈനിക കേന്ദ്രങ്ങൾ അതിനിടെ തകർന്നിട്ടുണ്ട്. പ്രശസ്ത നടൻ നാനാ പടേക്കർ വിടവാങ്ങി. 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഗോവയിലെ വീട്ടിൽ വെച്ച ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 3 തവണ ദേശീയ പുരസ്കാരം നേടിയ നടനാണ് നാനാ പടേക്കർ. 2013 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഹിന്ദി മറാഠി സിനിമകളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ താരമായിരുന്നു നാനാ പടേക്കർ. 10 ആണ്ടുകൾ നീണ്ട അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ പരിന്ത, ക്രാന്തിവീർ വെൽക്കം തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. നാനാ പടേക്കറുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. അടുത്ത വാർത്ത 12 മണിക്ക്.
4: FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 31%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: മോർണിംഗ് വിത്ത് നിത്യ.
1: ഹലോ, നമസ്കാരം. എന്തുകൊണ്ടായിരിക്കും ഇന്ന് ആദ്യം തന്നെ ഇങ്ങനെ ഒരു പാട്ടുമായിട്ട് തുടങ്ങിയെന്നായിരിക്കും വിശേഷിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അതിനെ കുറിച്ച് പറയാം. എന്തായാലും എല്ലാവരും വെൽക്കം ചെയ്യണം. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പൊ നമ്മള് ഇനി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയണ്ട. അതിനുമ്പ് ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഞാൻ ഇപ്പോ വാട്സപ്പ് നോക്കുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. യെസ്, നമ്മുടെ പേജ് ഒന്ന് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആസിഫിന് വേണ്ടിയിട്ടാണ്. ആസിഫിന്റെ ബർത്ത്ഡേ ആണെന്ന്, അതുകൊണ്ട് 1000 ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നമ്മുടെ ആസിഫിന് നേർന്നുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ പാട്ട് ഇട്ടുകൊണ്ട് അങ്ങ് കയറാന്ന് വിചാരിച്ചത്. എനിവേ, ഇന്നത്തെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം വളരെ പ്രൗഡായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഈ നീലാകാശത്തിന്റെ അൺസ്പോക്കൺ ലേയേഴ്സിനെ കുറിച്ചും അതോടൊപ്പം നമ്മുടെ കൺമുന്നിലെ വിഷ്വൽസിനെയും ഐസൈറ്റിനെയും എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നതിനെ കുറിച്ചും സംസാരിക്കാൻ പോവുകയാണ് നമ്മളിന്ന് തുടക്കത്തിൽ തന്നെ. ഇന്ന് 8 October, വ്യാഴാഴ്ചയാണ്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നതല്ലേ? തിങ്കളാഴ്ച എന്ന് പറഞ്ഞത് ഇന്നലെ പോലെ തോന്നുന്നു. എന്തായാലും ഇന്ന് 8 October ഇന്ത്യൻ എയർഫോഴ്സ് രൂപീകൃതമായ ദിവസമാണ്. അതിന്റെ വർഷം 1932 October 8 ഇന്ത്യൻ എയർഫോഴ്സ് രൂപീകൃതമായത്. നമ്മൾ താഴെ നിന്നിങ്ങനെ ആകാശത്തേക്ക് വെറുതെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു എന്താ ഒരു ഒരു ശാന്തതയില്ലേ, അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ, ഡെഡിക്കേഷൻ, വലിയൊരു വിഷൻ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ആകാശ അതിർത്തികളുടെ ആ കാവൽ മാത്രമല്ല അത്. പലപ്പോഴും നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു അറ്റാക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ നാച്ചുറൽ കലാമിറ്റിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷയുടെ ആദ്യ വെളിച്ചമായി ആകാശത്ത് നീളുന്ന രക്ഷാകരങ്ങൾ നമുക്കറിയാം. അതിനെക്കുറിച്ച് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു സിസ്റ്റം എന്നതിനേക്കാളൊക്കെ അപ്പുറം അത് നൽകുന്ന ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട് അല്ലേ? ഇനി അതിനോടൊപ്പം തന്നെ കൂട്ടിവെച്ച് ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ് അടുത്തതായി പറയുന്നത്. അതപ്പം ഇന്ത്യൻ ആർമി ഡേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ വലിയൊരു സന്തോഷമാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം വേൾഡ് സൈറ്റ് ഡേ ആണ് കേട്ടോ. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ചു പിടിച്ച് നോക്കിയേ, ആ നിമിഷത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആ എന്താ പറയുക, നമ്മൾ കാണുന്ന എല്ലാ അട്രാക്ഷൻസും എല്ലാ നിറങ്ങളും മാറി വെറും കറുത്ത നിറം ഇരുട്ട് മാത്രമാവും അല്ലേ? അപ്പം കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം എന്താ എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പം ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് കാഴ്ചയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാഴ്ചയുടെ വൈകല്യങ്ങൾ കാരണം വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ നേരത്തെ ഡയഗ്നോസ് ചെയ്താൽ അത് ക്യൂർ ആകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചില ആൾക്കാർക്ക് ബൈ ബേർത്ത് തന്നെ അവർക്ക് ചില ഇഷ്യൂസ് ഉണ്ടാവും, അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. പല ആൾക്കാർക്കും അതുകൊണ്ടായില്ല. അങ്ങനെ വേൾഡ് സൈറ്റ് ഡേയുടെ ഒരു അവയർനെസ് ഇന്ന് ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈല്, അതിരുകളില്ലാത്ത സ്ക്രീൻ ടൈമും അല്ലെങ്കിൽ കണ്ണിന്റെ കാര്യത്തിലുള്ള കെയർലെസ്സും ഒക്കെ കൊണ്ട് പല പ്രശ്നങ്ങളും ഇന്ന് നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു 8 October നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സ്വന്തം കണ്ണിന്റെ ആരോഗ്യം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഐ ഡൊണേഷൻ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നമ്മൾ ഈ പ്രായത്തിലുള്ള ആൾക്കാരിലേക്കല്ല, ചെറുപ്പം മുതലുള്ള കുട്ടികളിലേക്ക് പോലും അത് വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യകത വളർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ആകാശത്തിന്റെ ആഴത്തെക്കുറിച്ചും കൺമുന്നിലെ കാഴ്ചകളുടെ ഭംഗിയെക്കുറിച്ചും ഒരുപോലെ ചിന്തിക്കാൻ ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മാറ്റിവെക്കരുത്, ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ നല്ല നല്ല പാട്ടുകളുമായി വിശേഷങ്ങളുമായി ഈ അപ്ഡേറ്റ്സുമായി ഞാൻ കൂടെ ഉണ്ടാവും. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: मिड मॉर्निंग विद नित्या।
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് ടൈമിൽ ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളാണ്, ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ട്രാഫിക് അപ്ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലൊന്ന് പറയാൻ മറക്കണ്ട. നമ്മുടെ നമ്പർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 0585829200 എന്ന നമ്പറിലേക്ക്. എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി സ്കിൻ കെയറിലും ബ്യൂട്ടി റൂട്ടീനിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലേ. എപ്പോഴും ഇപ്പോൾ ഡെർമറ്റോളജിസ്റ്റുകളാണെങ്കിലും പറയാറുള്ളത് നല്ല പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നല്ലതെങ്ങനെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഷോപ്പുകളിൽ പോയിട്ട് ഭംഗിയുള്ള പാക്കിങ്ങും നല്ല മണമുള്ള ഒരു സ്കിൻ ക്രീം അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആണല്ലോ ഉടനെ വാങ്ങി അങ്ങോട്ട് ഉപയോഗിക്കും അല്ലേ. പക്ഷേ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മുടെ റിയൽ ബ്യൂട്ടിയെയോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെയോ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലേ. അപ്പം ഇത്രയും നല്ല മണമുള്ള ഇത്രയും വിലക്കുറവുള്ളതൊക്കെ കൊള്ളൂലെന്നാ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. എന്നാൽ അങ്ങനെ ഒരു പേടിയെ ഇനി നമ്മുടെ ദുബായിൽ ജീവിക്കുന്ന ആർക്കും വേണ്ട കേട്ടോ. കാരണം ദുബായ് മുനിസിപ്പാലിറ്റി നമ്മുടെ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ പുതിയൊരു റെവല്യൂഷണറി സ്റ്റെപ്പ് കളത്തിലിറക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ AI ടെക്നോളജി ഉപയോഗിച്ച് ഇവിടെ ദുബായിൽ വിൽക്കുന്ന കോസ്മെറ്റിക്സും പേഴ്സണൽ കെയർ പ്രൊഡക്ട്സും എത്രത്തോളം സേഫാണ് എന്ന് ഉറപ്പ് വരുത്താൻ പോവുകയാണ് ഈ ഒരു AI ഉപയോഗിച്ച് ദുബായ്. അപ്പം നമുക്കറിയാലോ, ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നൊരു സിറ്റിയാണ് അല്ലേ. അപ്പോൾ ദിവസേന നൂറുകണക്കിന് പുതിയ ബ്രാൻഡുകളും ആയിരക്കണക്കിന് പ്രൊഡക്ട്സുമാണ് ഇവിടുത്തെ ഈ ദുബായ് മാർക്കറ്റിലേക്ക് എത്തുന്നത് അല്ലേ. ഇതിൽ ചില വ്യാജൻ അല്ലെങ്കിൽ ഹാനികരമായ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവാം. അത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല അല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല മണമുള്ള വിലക്കുറവുള്ള സാധനം വാങ്ങാനായിട്ട് ഓടുന്ന ആൾക്കാരോട് പറയുന്നൊരു കാര്യമാണ്. അപ്പം മുൻപൊക്കെ ഇതിൻ്റെ ഒരു ലബോറട്ടറി ടെസ്റ്റിങ്ങും ഇൻസ്പെക്ഷൻ പ്രോസസ്സും ഒക്കെ പൂർത്തിയാക്കാൻ വലിയൊരു ടൈം കൺസ്യൂമിങ് വർക്ക് ഫ്ലോ ആവശ്യമായിരുന്നേ. എന്നാൽ ഇനി ഈ കാര്യങ്ങളെല്ലാം മാറാൻ പോവാണ്, വേറെ ലെവലിലേക്ക് പോകാൻ പോവാണ്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ സെൻട്രൽ ലബോറട്ടറികളിൽ സാമ്പിൾ പ്രിപ്പറേഷൻ മുതൽ ലാബ് ടെസ്റ്റിംഗും അതിനുശേഷം ഫൈനൽ റിപ്പോർട്ട് ഇഷ്വൻസും വരെ ഓരോ സ്റ്റേജിലും AI സിസ്റ്റമാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഇതിലൂടെ വളരെ അപൂർവമായി കടന്നുകൂടാൻ സാധ്യതയുള്ള വിഷാംശമുള്ള ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്ന സ്റ്റിറോയിഡ്സ് അതും അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഇതൊക്കെ തികച്ചും ആക്യുറേറ്റായി വളരെ ഫാസ്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓ, സ്ത്രീകളായ നമുക്കൊരു വല്ലാത്ത സന്തോഷമല്ലേ. ഇന്നത്തെ കാലത്ത് അങ്ങനെ സ്ത്രീ പുരുഷനൊന്നുമില്ല, എല്ലാവരും ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല അല്ലേ. നമുക്ക് എപ്പോഴും നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബൈ ഓൾ പാർട്സ് ആണ്. നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ടുകളും ഹെൽത്തി ആയിട്ടിരിക്കണം. അല്ലാണ്ട് മുഖം മാത്രമോ അല്ലെങ്കിൽ നമ്മളിടുന്ന ഡ്രസ്സ് മാത്രമോ നന്നാക്കിയിട്ട് കാര്യമുണ്ടോ. എല്ലാം നന്നായിരിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീയെന്നോ പുരുഷനൊന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളൂ. എന്തായാലും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സൗന്ദര്യം കുറയ്ക്കരുത് എന്നിട്ടുള്ള ഒരു ക്ലിയർ മെസ്സേജാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ നമ്മൾ നമ്മുടെ ദുബായ് നൽകുന്നത്. അപ്പോൾ വ്യാജ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിലെത്തുന്നത് കംപ്ലീറ്റ്ലി തടയാനും ഉപഭോക്താക്കളുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി 100% ഉറപ്പാക്കാനും ശരിക്കും ഈ ഒരു സ്മാർട്ട് സിസ്റ്റം സഹായിക്കും എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം. നമ്മൾ എന്തെങ്കിലും ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചില ആൾക്കാരൊക്കെ നിന്ന് വായിച്ചു നോക്കുന്നതാണ്. ഞാനും ചിലപ്പോഴൊക്കെ വായിക്കും, പക്ഷെ ചിലപ്പോൾ നോക്കാറില്ല. പേര് നോക്കിയിട്ട് വേഗം എടുത്തിട്ട് പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. എന്തായാലും പേര് മീൻസ് ഇൻ ദ സെൻസ് എന്തെങ്കിലും ക്വാളിറ്റി ഐറ്റംസ് മാത്രം, അതും നമ്മൾ പലതവണ നോക്കി വാങ്ങുന്ന സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാറില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അല്ലാതെ നമ്മൾ നോക്കി കണ്ട് മാത്രമേ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ വാങ്ങാറുള്ളൂ. പക്ഷെ അങ്ങനെ ആയിരിക്കണം ഓരോരുത്തരും എന്നാണ് എനിക്കും പറയാനുള്ളത് കേട്ടോ. പക്ഷെ ഇനി ഇൻഗ്രീഡിയൻസ് പലപ്പോഴും വായിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ആൾക്കാർക്ക് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ഇനി ധൈര്യമായിട്ട് ഷോപ്പിംഗ് നടത്താം. കാരണം നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഒന്നും ഇനി നമ്മുടെ കൺമുന്നിലേക്ക് എത്തില്ല എന്ന് ഉറപ്പാക്കാൻ ഇവിടെ ദുബായ് മുനിസിപ്പാലിറ്റിയും അവരുടെ അഡ്വാൻസ്ഡ് AI പ്ലാറ്റ്ഫോംസും ജാഗരൂകരായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതൊരു കോസ്മെറ്റിക് ഐറ്റം തിരഞ്ഞെടുക്കുമ്പോഴും അത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മൊണ്ടാജി ആപ്പിലൂടെ MONTAJI മൊണ്ടാജി ആപ്പിലൂടെ രജിസ്റ്റേർഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതിയേ. അപ്പോൾ നിങ്ങളുടെ ബ്യൂട്ടി കെയർ ഇനി കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സെക്യൂർഡ്. അപ്പോൾ സുരക്ഷിതമായിട്ട് നമ്മുടെ സൗന്ദര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാനുള്ള അവസരം കൂടിയാണ് നമ്മുടെ ദുബായ് ഒരുക്കുന്നത്. യെസ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി തമിഴ് ഹിറ്റിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ട്രാഫിക് അപ്ഡേറ്റ് ഉണ്ട്. നിങ്ങൾ പോകുന്ന വഴിയിൽ സ്മൂത്ത് ആണെങ്കിൽ അങ്ങനെ, അതല്ല ഹെവി ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. 0585829200.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: യെസ്, ഇപ്പോൾ ടൈം 11:41 ആകുമ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ ഒരു ടൈം, അതായത് ഈ ഒരു പീക്ക് ടൈമിൽ നമ്മൾ മാപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിറ്ററലി ഫുൾ റെഡ് ആണ് കാണിക്കുന്നത്. ഓവറോൾ ഭയങ്കര ട്രാഫിക്, ഹെവി ട്രാഫിക് കൺജഷൻ ആണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മേജർ ഹോട്ട്സ്പോട്ട് നോക്കുകയാണെങ്കിൽ ഡൗൺ ടൗൺ ദുബായ്, അൽ ജദഫ്, അൽ ജഫ്ലിയ, അൽ ഹുദൈബ, പിന്നെ അൽറാസ് ഭാഗങ്ങളിലൊക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ 8th സ്ട്രീറ്റ്, അൽ ഖബൈസി, പോർട്ട് സെയ്ദ് റൂട്ടുകളിലും വലിയ ബ്ലോക്ക് ഉണ്ട്. അതുപോലെ അൽമുറാർ, നെയ്വ് സ്ട്രീറ്റ്, അൽസൂ, അൽകബീർ ഏരിയകളിലൊക്കെ സ്ലോ മൂവ്മെന്റ് ആണ് വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വഴികളിലൂടെ കമ്മ്യൂട്ട് ചെയ്യുന്നവർ അത്യാവശ്യം നല്ല ബഫർ ടൈം കരുതി ഇറങ്ങ്, സാധ്യമെങ്കിൽ തിരക്ക് കുറഞ്ഞ ഓൾട്ടർനേറ്റ് റൂട്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒരു വൈഡ് ഡിസിഷൻ, സോറി ഒരു വൈസ് ഡിസിഷൻ എന്ന് പറയുന്നത്. എല്ലാവരും വളരെ പേഷ്യന്റ് ആയിട്ട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. സേഫ്, സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier. Number 1 NGCC. TNC apply.
5: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
6: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പുറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പുറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം

0: Distributed by Fast Film. Stay tuned to Home 92.2 FM. Twin invites. 1982 മുതൽ യു എയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287 94 ഓർ വാട്സ്ആപ്പ് ടു 0503 8 5370.
1: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കൊണ്ട്.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
3: ആന്റണി യക്കൂസ എന്ന്
4: കേട്ടിട്ടുണ്ടെങ്കിലോ.
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. 22 October GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: Movie distributed by Fast Film. Stay tuned to Home 92.2 FM. Twin invites.
5: ചേട്ടൻ ഗൂഗിൾ ചെയ്തോക്ക്.
6: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടാ.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഗൾഫ് നാടുകളിൽ നടക്കുന്ന ഒരു നല്ല ഫുഡ് ഇന്നോവേഷനെ കുറിച്ചാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മളൊക്കെ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലൊക്കെ കാണുമ്പോൾ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ട്രാഷിലേക്ക് എറിഞ്ഞു കളയുന്ന ഒരു സാധാരണ ഐറ്റം. അതുകൊണ്ട് ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ഉണ്ടാക്കി അറബ് മണ്ണിൽ അത് തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെച്ചിട്ട് ഒരു മലയാളി. കേൾക്കുമ്പോൾ തന്നെ ക്യൂരിയസ് ആയി തോന്നാം അല്ലേ. വേറൊന്നുമല്ല, നമ്മുടെ വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടി അറിയാവുന്നവർക്കറിയാം ഒരിക്കലും ട്രാഷിൽ കളയില്ല എന്നുള്ളത് അല്ലേ. എന്തായാലും അതേ വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ബനാന സ്റ്റെം ചിപ്സ് ആണ് ഇപ്പോൾ അബുദാബി ഫുഡ് വീക്കിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വാഴക്കൽ വെട്ടിയെടുത്ത് കഴിഞ്ഞ പിന്നെ ബാക്കി വരുന്ന ഈ വാഴപ്പിണ്ടി പലപ്പോഴും ചില ആൾക്കാർ, അറിവില്ലാത്ത ആൾക്കാരത് കളയുകയാണ് പതിവ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അമ്മയുടെ അമ്മയൊക്കെ അത് തോരൻ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമായിരുന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു ഹെൽത്തി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം സ്ഥിരമല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വാഴ കൂമ്പുകൊണ്ട് വാഴ പിണ്ടി കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഭക്ഷണത്തിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കത് അങ്ങനെ ട്രാഷിൽ കളയാൻ തോന്നാറില്ല. എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. അതിനൊരു വല്ലാത്ത പ്രോസസ്സാണ്. അതിനകത്ത് നിന്ന് ഒരുതരം നൂല് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്ത് കളയുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രോസസ്സാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് അമ്മമാരെ പോലുള്ള ആൾക്കാർക്കായിരിക്കും അത് ചെയ്യാൻ എളുപ്പം. പക്ഷെ അത് അറിയുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഗുണം എന്താണ് എന്നുള്ളത്. എന്തായാലും പരമാവധി പോയാൽ വീട്ടിലൊരു തോരൻ എന്നുള്ളതായിരിക്കും പല ആൾക്കാരുടെയും ചിന്ത അല്ലേ. എന്തായാലും വാഴപ്പിണ്ടിയെ വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായ ഒരു സ്നാക്കാക്കി മാറ്റിയിരിക്കുകയാണ് അബുദാബിയിലെ ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ. ആൾക്കാർക്കിടയിൽ ഇതിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എത്രത്തോളം ഹ്യൂജ് ആണെന്ന് അറിയാമോ. നമുക്കറിയാലോ ഇന്നത്തെ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന എന്താ, ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പോൾ വെറുതെ അൺഹെൽത്തി ഓയിൽ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ജങ്ക് ഫുഡോ കഴിക്കുന്നതിനേക്കാൾ ഓർഗാനിക്കും ആൻഡ് നാച്ചുറലും ആയിട്ടുണ്ടാക്കുന്ന സ്നാക്കിനോടായിരിക്കും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ വാഴപ്പിണ്ടിയിൽ റിച്ച് ഫൈബർ കോണ്ടന്റും അതുപോലെ മറ്റ് നിരവധി ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ആരോഗ്യബോധമുള്ള ഫുഡ് ലവേഴ്സിനെ ഇത് പെട്ടെന്ന് അട്രാക്ട് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം അവിടെ വരുന്ന ഓരോ ഇന്റർനാഷണൽ വിസിറ്റേഴ്സും ഇത് കഴിച്ച് സർപ്രൈസ്ഡ് ആവുകയാണ്. അപ്പോൾ വാഴപ്പിണ്ടി കൊണ്ട് ഇങ്ങനെ ഒരു ക്രഞ്ചി സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഒരു ഒന്നാന്തരം മലയാളി ഐഡിയ ആണ്. നമ്മൾ ഒട്ടും കാര്യമാക്കാത്ത ഒരു സാധനത്തിന് എങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തന്നൊരു ബ്രില്യൻറ്റ് ബിസിനസ് സ്ട്രാറ്റജി. അപ്പോൾ ഇത്തരം ഇന്നോവേഷൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും അഭിമാനം തോന്നില്ലേ. ഒരു സാധാരണ അഗ്രികൾച്ചർ ബൈ പ്രോഡക്റ്റിനെ എടുത്ത് അതിനെ മോഡേൺ പ്രോസസ്സിങ്ങിലൂടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആക്കി ഗൾഫ് നാടുകളിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ ദുബായിലും അബുദാബിയിലും ഒക്കെ പുതിയ ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ വരുമ്പോൾ നമ്മൾ മലയാളികൾ അതിൻ്റെ മുൻപന്തിയിലുണ്ട് എന്നുള്ളതും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് എന്താ പറയുക, ഒരു വലിയൊരു പ്രൂഫ് കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ വാഴപ്പിണ്ടി കണ്ടാൽ അത് വെറുതെ കളയാൻ നിൽക്കണ്ട. അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് ഇതുപോലെ വൻ പൊട്ടൻഷ്യലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കും ഇതുപോലെ കയ്യിലുള്ള ഇന്നൊവേറ്റീവ് ഐഡിയാസിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും പുതിയ രുചികൾ പരീക്ഷിക്കാനും ഈ സംഭവം വലിയൊരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത എവർഗ്രീൻ പാട്ടിലേക്ക് പോവാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ പാട്ട് കേട്ടാലോ. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ സെയിം ഈ ഞാൻ ഇപ്പം കേൾപ്പിക്കാൻ ഉദ്ദേശിച്ച പാട്ടേന്നറിയാമോ, അഞ്ചു ശരങ്ങളും ആ പാട്ട് നമ്മൾ മിക്കവാറും കേട്ടത്. അപ്പോൾ നമുക്ക് അടിച്ച് നമുക്ക് ആകാശമാകെ കേൾക്കാം. ഓക്കെ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി വി ഡി സതീശൻ. ഷുഹൈബ് വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ബംഗളൂരുവിൽ CJPയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. ബംഗളൂരു ഫ്രീഡം പാർക്കിലാണ് കർണാടകയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അന്യായമായി നീക്കം ചെയ്യപ്പെട്ടവർക്ക് ഐക്യദാർഢ്യവുമായി പ്രതിഷേധം നടക്കുന്നത്. അഭിനേതാവും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജടക്കം പങ്കെടുക്കുന്നു. മോദി വിമർശകനായ യൂട്യൂബർ ധ്രുവ് റാഠിയും പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിൽ ഉണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ പ്രതിഷേധം ശക്തം. തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യ സെക്കൻഡ് ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. പ്രതിഷേധത്തിൽ മമതാ ബാനർജിയും പങ്കെടുക്കും. നിലവിൽ ഡൽഹിയിലുള്ള MPമാരോട് അവിടെ തന്നെ തുടരാനും ബാക്കിയുള്ളവരോട് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്താനും പ്രതിപക്ഷ പാർട്ടികൾ നിർദ്ദേശം നൽകി. ഇതിനു പുറമെ രാഹുൽ ഗാന്ധിക്കെതിരായ പോലീസ് നടപടിയിൽ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ ബ്ലോക്ക് MPമാർ നടത്തിയ പ്രതിഷേധത്തിനിടെ രാഹുൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് അപമര്യാദയായി പെരുമാറിയെന്ന് BJP. റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രിയങ്കയെ നീക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥയെ രാഹുൽ ഗാന്ധി തള്ളുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് ആരോപണം. പ്രതിഷേധത്തിനിടെ വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം അതിക്രമമുണ്ടായെന്നും പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുക്കുമെന്നും ഡൽഹി പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. ദേശീയപാതാ വികസനമടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി. നിർണായക തീരുമാനങ്ങൾ ഉണ്ടായെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കണ്ണൂർ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് പ്രതികളുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യമാണ് സുപ്രീംകോടതി തള്ളിയത്. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള പ്രതികളാണ് വിചാരണ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത്. KFC വായ്പാ തട്ടിപ്പിലെ വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട മുൻ MLA PV അൻവർ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും തള്ളി. ഇത് രണ്ടാം തവണയാണ് ആവശ്യം ഹൈക്കോടതി തള്ളുന്നത്. 22.5 കോടിയുടെ ക്രമക്കേടിലാണ് അൻവറിനെയും ഉദ്യോഗസ്ഥരെയും പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൌൺസിൽ രജിസ്റ്ററിൽ വ്യാജ ഒപ്പ് ചേർത്തെന്ന LDF പരാതിയിൽ മേയർ VV രാജേഷ്, കൌൺസിലർ R സുഗതൻ എന്നിവർക്കെതിരെ കേസ്. കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും കേസുണ്ട്. R സുഗതന്റെ വ്യാജ ഒപ്പ് രജിസ്റ്ററിൽ ചേർത്തെന്നായിരുന്നു പരാതി. അതിനിടെ വ്യാജൊപ്പ് വിവാദത്തിൽ CPM കൌൺസിലർ SP ദീപക്കിനെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്ത മേയർ VV രാജേഷ്. 5 കോടി രൂപയുടെ മാനനഷ്ടക്കേസാണ് ഫയൽ ചെയ്തത്. SP ദീപക് ആരോപണം പിൻവലിക്കണമെന്ന് VV രാജേഷ് ആവശ്യപ്പെടുന്നു. രാജ്യവിവാദം വിശദീകരിക്കാൻ ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖ ഞായറാഴ്ച വിശദീകരണം നൽകുമെന്ന് FB പോസ്റ്റ്. തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കൂ എന്നും R ശ്രീലേഖ. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ശ്രീലേഖ രാജിവെച്ചു എന്ന് പറഞ്ഞ് 3-4 ദിവസം ആഘോഷിച്ചതെന്ന് വിശദീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം പാർട്ടിയുമായുള്ള പിണക്കം അവസാനിപ്പിച്ച് ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖ BJP സംസ്ഥാന സമിതി യോഗത്തിൽ ശ്രീലേഖ പങ്കെടുക്കുന്നു. എയിംസ് വേണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തിന് വീണ്ടും കത്തയക്കാൻ കേരളം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്ക് മന്ത്രി K മുരളീധരൻ കത്തയക്കും. കേരളത്തിന് ഉടൻ എയിംസ് നൽകില്ലെന്ന നിലപാട് കേന്ദ്രം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നീക്കം. കേന്ദ്ര നിലപാട് ഇരട്ടത്താപ്പെന്ന് കത്തിലൂടെ അറിയിക്കും. കേരളം കണ്ടെത്തി നൽകിയ സ്ഥലത്തിന്റെ പട്ടികയിൽ നിന്ന് ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് എയിംസ് അനുവദിക്കണമെന്നാണ് ആവശ്യം. MPമാർ മുഖേന കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനും ആലോചനയുണ്ട്. പാലക്കാട്ട് CPM സെക്രട്ടറിക്കെതിരെയുള്ള പീഡന പരാതി അതീവ ഗൌരവതരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. CPM പീഡന പരാതികൾ പാർട്ടിക്കുള്ളിൽ ഒത്തുതീർപ്പാക്കുന്നുവെന്നും തെറ്റുകൾ ചെയ്താൽ നിയമപരമായി ശിക്ഷിക്കണമെന്നും മന്ത്രി. കേന്ദ്ര സർവകലാശാലയിൽ വന്ദേമാതരം ദേശീയ സെമിനാറിനിടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കഞ്ഞങ്ങട്ടെ ബേക്കൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. സംഘം ചേർന്ന് സെമിനാർ അലങ്കോലപ്പെടുത്തിയെന്നാണ് കേസ്. സൌദി അറേബ്യയിലെ അബഹ റിയാദ് രാജ്യാന്തര വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതി വിമതർ നടത്തിയ ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു, 36 പേർക്ക് പരിക്കേറ്റു എന്ന് സൌദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. അബഹ വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മൊറോക്കോ, അൾജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 സ്ത്രീകളാണ് മരിച്ചത്. 28 പേർക്കാണ് പരിക്കേറ്റത്. റിയാദിലെ കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സുഡാൻ പൌരനാണ് ജീവൻ നഷ്ടമായത്. ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ലക്ഷ്യം കണ്ടതായും വിമാന ഗതാഗതം താറുമാറായെന്നും അവകാശപ്പെട്ട് ഹൂതികൾ രംഗത്ത്. ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ സൌദി സഖ്യസേന നടത്തിയ ആക്രമണത്തിൽ 82 സൈനിക കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട്. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ അതിശക്തമായി അപലപിച്ചു. അക്കാഫ് അസോസിയേഷന്റെ 28th ഓണാഘോഷം അക്കാഫ് പൊന്നോണക്കാഴ്ച ഞായറാഴ്ച. ഇന്ത്യയ്ക്ക് പുറത്ത് ഏറ്റവും വലിയ ഓണാഘോഷമായാണ് അക്കാഫ് ഓണം അറിയപ്പെടുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ഓണാഘോഷം. വിശദവാർത്ത ഒരു മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38°C, ഹ്യൂമിഡിറ്റി 32%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: मिड मॉर्निंग विद नित्या।
1: वेलकम बैक। अब ई മണിക്കൂറിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും വരുമ്പോൾ ഒരു സിനിമാ വിശേഷം കേൾക്കാൻ നിങ്ങളെല്ലാം കാത്തിരിക്കുന്നറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലൊരു ഒരു ഒരു ഇളക്കം അല്ലെങ്കിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഗാ പ്രോജക്റ്റിനെ കുറിച്ചാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു രാമായണമായിരിക്കും അല്ലേ, രാമായണം തന്നെ. അപ്പോൾ ഈ ഒരു പേരിൽ ബോളിവുഡിൽ ഒരുങ്ങുന്ന ആ ഒരു ബിഗ് ബജറ്റ് ചിത്രത്തെക്കുറിച്ചുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമ്മളിൽ ഭൂരിഭാഗം പേരും ചെറുപ്പത്തിൽ രാമാനന്ദ് സാഗറിൻ്റെ രാമായണം എന്നുള്ള പരമ്പര ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ജനറേഷൻ വിട്, ഒരു ജെൻസിയും വിട്, അതിനുപ്പൊരു നയൻറ്റീസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ വല്ലാത്തൊരു ഫീലായിരിക്കും. ഈ പറഞ്ഞ ജയ് ഹനുമാൻ ആണെങ്കിലും അങ്ങനെ ആ രീതിയിൽ കുറച്ചൊരു ഡിവോഷണൽ ടച്ചുള്ള കുറേയധികം പരമ്പരകളുണ്ടായിരുന്നു. അത് ആ ഒരു മൂഡിൽ പോയിരുന്നു കാണുകയല്ല, പക്ഷെ നമുക്ക് വേറെ മാർഗ്ഗമില്ല, ദൂരദർശനിലൊക്കെ വരുമ്പോൾ നമ്മൾ അത് തന്നെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നല്ല മെമ്മറീസ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ആ പാട്ടാണെങ്കിലും ആ കണ്ടിരുന്ന ദിവസങ്ങളാണെങ്കിലും നിമിഷങ്ങളാണെങ്കിലും നമ്മൾ ആരുടെ കൂടെയായിരുന്നു ഇന്ന് കണ്ടതും, അങ്ങനെയുള്ള ആ നല്ല ഓർമ്മകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെയാണ് തീർച്ചയായും ഇതൊക്കെ നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അന്നത്തെ തലമുറയ്ക്ക് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മുഖം ഉണ്ടായിരുന്നല്ലോ, അത് അരുൺ ഗോവിൽ എന്ന് പറയുന്ന നടന്റെ മുഖമായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ ആരാധിച്ച ഒരു ഇറയായിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ഞാൻ ഗന്ധർവനിലെ നടന്റെ പേരെന്തായിരുന്നു, നിതീഷ് ഭരദ്വാജ്. അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മലയാള സിനിമയിൽ അത്തരത്തിലൊരു റൊമാൻറ്റിക് കഥാപാത്രമായിട്ട് വന്നപ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനൊരു ചായവുണ്ടായത്. അതിനപ്പുറത്തേക്ക് എന്താ മഹാവിഷ്ണുവിൻ്റെയൊക്കെ ഫേസായിട്ട് പുള്ളിയെ തന്നെയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു എന്താ ആളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലൂടെ മനുഷ്യരുടെ അല്ലെങ്കിൽ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിക്കാനേ താല്പര്യമുള്ളൂ, മറ്റൊരു തരത്തിലുള്ള ഹാംഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് പോകാനേ ഇഷ്ടമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ഇറയിലേക്ക് വരുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ അരുൺ ഗോവിൽ വീണ്ടും രാമായണത്തിന്റെ പുതിയൊരു സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ്. പക്ഷെ ഇത്തവണ ശ്രീരാമനായിട്ടല്ല, മറിച്ച് ശ്രീരാമന്റെ പിതാവായിട്ടുള്ള ദശരഥനായിട്ടാണ് അദ്ദേഹം എത്തുന്നത് കേട്ടോ. അപ്പൊ ഈ ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. അപ്പൊ ഒരു കാലത്ത് ശ്രീരാമനായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ആ നടൻ അരുൺ, അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ദശരഥ മഹാരാജാവായിട്ട് സ്ക്രീനിൽ എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു നൊസ്റ്റാൾജിക് കണക്ഷൻ അല്ലേ, അത് വളരെ പവർഫുള്ളാണ്. പുറത്തു വന്ന പോസ്റ്ററിൽ വളരെ റോയലായും അതേസമയം തന്നെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ലുക്കിലാണ് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത്. നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ഈ ഒരു രാമായണ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ തുടക്കം മുതലേ വലിയ വലിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. രൺബീർ കപൂർ ശ്രീരാമനായിട്ടും സായി പല്ലവി സീതയായിട്ടും എത്തുന്ന ഈ സിനിമയിൽ യാഷാണ് രാവണനായിട്ട് വേഷമിടുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റിനൊപ്പം അരുൺ ഗോവിൽ കൂടി ചേരുമ്പോൾ സിനിമയുടെ ആ ഒരു സ്കെയിൽ തന്നെ വേറെ ലെവലിലേക്ക് മാറുകയാണ് അല്ലേ. ഒരു ഐക്കണിക് ക്യാരക്ടർ ചെയ്ത് ജനമനസ്സുകളിൽ ഉറച്ചുപോയൊരു നടൻ വർഷങ്ങൾക്കിപ്പുറം അതേ കഥയുടെ മറ്റൊരു തലത്തിലേക്ക് എന്താ ഒരു പിതാവിൻ്റെ ഗാംഭീര്യത്തോട്, ദശരഥൻ എന്ന് പറയുമ്പോൾ രാമായണത്തിൽ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല, അതിൻ്റെ തുടക്കം തന്നെ ഗംഭീരമായി എത്തിച്ചു തന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അല്ലെ. അദ്ദേഹത്തിൽ നിന്നാണല്ലേ ആ ഒരു പരമ്പര തന്നെ തുടങ്ങുന്നത്. അപ്പൊ ആ വ്യക്തി ആ രാജാവിന്റെ വേഷത്തിൽ എത്തുമ്പോൾ സിനിമയിലെ വളരെ അപൂർവമായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആയിരിക്കും അത്. പ്രേക്ഷകർക്ക് ഇത് തിയേറ്ററിലെ ഒരു വലിയ വിഷ്വൽ ട്രീറ്റും ഇമോഷണൽ എക്സ്പീരിയൻസും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ സിനിമാ പ്രേമികൾക്കായിട്ട് എല്ലാവരും ഈ ഒരു ബിഗ് സ്ക്രീൻ മാജിക്കിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാലോ. അതോടൊപ്പം തന്നെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ജയിലർ 2. അതിനും വേണ്ടിയും എല്ലാവരും കാത്തിരിക്കുകയാണ്. അതെ, നമുക്ക് അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമായി, വേഗം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: 1982 മുതൽ യുഎയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 ഓർ വാട്സ്ആപ്പ് ടു 0503885370.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Good morning with Nitya.
1: ഇടുക്കി ഗോളിലെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇനി അടുത്ത വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൻകരകളിലെ അല്ലെങ്കിൽ സാധാരണ വഴികളിലൂടെയുള്ള യാത്രകളെക്കുറിച്ചൊന്നുമല്ല, മറിച്ച് വേറൊരു ലെവലിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ 1-2 ആണ് ട്രാവൽ അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നത്, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതായത് വലിയ വലിയ കാടുകളിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ എന്താ മറ്റ് ട്രാവൽ ഇടങ്ങളിലൂടെയൊക്കെ പോകുന്ന യാത്ര വിട്ട് നമ്മൾ വേറൊരിടത്തേക്ക് പോകുന്നു എന്നർത്ഥം. അപ്പോൾ കടലിന് നടുവിൽ വിരിഞ്ഞൊരു അത്ഭുതകരമായിട്ടുള്ളൊരു ലോകത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മളൊക്കെ ഈ വീടുകൾ ബിൽഡ് ചെയ്യാറുള്ളത് ഉറപ്പുള്ള മണ്ണിലല്ലേ, പക്ഷേ മണ്ണിൽ കാലുകുത്താതെ കംപ്ലീറ്റ്ലി വെള്ളത്തിന് മുകളിൽ ഒരു ഗ്രാമം പണിത് അവിടെ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ കഥ ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡിലെ കോപ്പാനി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ ഈ വീടുകൾ മാത്രമൊന്നും അല്ല ഉള്ളത്, പള്ളി, കടകൾ, സ്കൂളുകൾ, എന്തിനും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് വരെ നിൽക്കുന്നത് ഈ കടൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കടൽ വെള്ളത്തിന് മുകളിൽ താങ്ങി നിർത്തിയ മരത്തൂണുകളിലാണ്. അപ്പോൾ കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി, ഇതെന്താ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് ശരിക്കും ഈ വിചിത്ര ഗ്രാമത്തിൻ്റെ തുടക്കത്തിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിൽ നിന്ന് കടൽമാർഗം മീൻ പിടിക്കാൻ ഇറങ്ങി തിരിച്ച കുറച്ച് കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബങ്ങളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോ ബാബു എന്ന് പറയുന്ന ധീരനായിട്ടുള്ള ഒരു മീൻപിടുത്തക്കാരൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഒരു സംഘമായിട്ടുള്ള ആൾക്കാർ അവിടെ എത്തുമ്പോഴാണ് അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ അവർ തായ്ലൻഡിലെ ഭീമാകാരമായിട്ടുള്ള ഈ എന്താ ഫാങ്ങ ബേ എന്ന് പറയുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കടലിടുക്കിൽ അവരെത്തിച്ചേർന്നു. പക്ഷെ അന്നത്തെ തായ്ലൻഡിലുള്ള നിയമപ്രകാരം വിദേശികൾക്ക് അവിടെ സ്വന്തമായിട്ട് കുറച്ച് ഭൂമി അല്ലെങ്കിൽ മണ്ണ് വാങ്ങാനുള്ള അനുവാദം ഉണ്ടാവാത്തൊരു അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാലമായിരുന്നു അത്. പക്ഷേ ഇതിലൊന്നും ഈ ആൾക്കാർ, ഈ കുറച്ച് പേര് തളർന്നതേയില്ല. അവർ മണ്ണിൽ സ്ഥലം തന്നില്ലെങ്കിൽ എന്താ, എനിക്ക് കടൽ ഞങ്ങൾക്കുള്ളതല്ലേ, അതാർക്കും അവകാശം വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ എന്ന് ചിന്തിക്കുകയും അവർ അവിടെ ശാന്തമായിട്ടുള്ള വെള്ളത്തിന് മുകളിൽ മരത്തൂണുകൾ കയറ്റി അതിലെ ആദ്യത്തെ വീട് പണിതു. അങ്ങനെ ഫ്ലോട്ടിംഗ് വില്ലേജ് എന്നൊരു അത്ഭുതം അവിടെ പിറവിയെടുക്കുമായിരുന്നു. ഇന്ന് അവിടെ ചെന്നാൽ നമ്മൾ അമ്പരന്ന് പോകും, കാരണം ഏകദേശം 1500 ആളുകളാണ് അവിടെ കംപ്ലീറ്റ്ലി സമാധാനത്തോടു കൂടി ജീവിക്കുന്നത്. അവിടെ ഓരോ ഡെയിലി ആക്ടിവിറ്റിയും ഈ നമ്മളീ പറഞ്ഞ പോലെ ഈ മരത്തൂണുകളിൽ താങ്ങി നിർത്തി വെള്ളത്തിന് മുകളിൽ പണിതിരിക്കുന്ന ആ സ്ഥലത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് ഈ പറഞ്ഞ പോലെ കുഞ്ഞു വള്ളങ്ങളിലാണേ. അപ്പോൾ അവിടുത്തെ വീടുകളിലെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് മരം കൊണ്ടുണ്ടാക്കിയ കുഞ്ഞു പാലങ്ങൾ വഴിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം അവിടുത്തെ ഫ്ലോട്ടിംഗ് ഫുട്ബോൾ പിച്ചാണേ. 1986 വേൾഡ് കപ്പ് കണ്ട ആവേശത്തിൽ അവിടുത്തെ കുട്ടികൾ ഈ മരപ്പലകുകളും അല്ലെങ്കിൽ അവിടുത്തെ പഴയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് കടലിൻ്റെ നടുക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പന്ത് പുറത്തേക്ക് പോയാൽ കളി നിർത്തി നീന്തിപ്പോയി പന്ത് എടുത്തുകൊണ്ട് വരണം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് രൂപപ്പെട്ട പാനി FC എന്ന് പറയുന്നൊരു ടീമുണ്ട്. അത് തായ്ലൻഡിൻ്റെ പ്രമുഖ യൂത്ത് ഫുട്ബോൾ ടീമുകളിൽ ഒന്നാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഇൻസ്പയറിംഗ് വൈബ്, കാരണം ഒന്നുമില്ലാതെ ഒരാൾക്കാരായിരുന്നു അവർ എല്ലാം ഉണ്ടാക്കിയെടുത്തത്. ആ കൊച്ചു ആ ഒരു ചെറിയ ഏരിയയിൽ അല്ലെങ്കിൽ മരത്തൂണുകളിൽ നാട്ടിയ ആ ഒരു സ്ഥലത്ത് അവർ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഒരു സ്വപ്നദേശം എന്ന് തന്നെ പറയാം. അപ്പോൾ കാലം മാറിയപ്പോൾ ഈ ഗ്രാമം വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറി. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ വിചിത്രമായിട്ടുള്ള ജീവിത രീതി കാണാനും അവരുടെ ആ ഒരു കൾച്ചറൊക്കെ നേരിട്ട് അറിയാനും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി നിന്ന് മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കാം എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ശരിക്കും ഈ ഗ്രാമം നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. മണ്ണില്ലെങ്കിലും അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യം ഇല്ലേ, അത് പിന്നെ അത് മാത്രമല്ല അവരുടെ ഹാർഡ് വർക്ക്, അതിനുള്ള ഒരു മനസ്സ്, അതുണ്ടെങ്കിൽ കടലിന് നടുവിലും സ്വന്തമായിട്ടൊരു സാമ്രാജ്യം പണിയുക എന്നുള്ളതാണ് ഈ കോപ്പാനി ഗ്രാമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും കേട്ടിട്ട് വെറുതെ വിട്ടിട്ട് കല്ലാനത്ത് എന്തെങ്കിലും ഒരു കാര്യം നമുക്കും കൂടെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞതിന് എന്തെങ്കിലും വിലയുണ്ടെന്ന് തോന്നും. എനിവേ, എന്തായാലും നമ്മൾ അടുത്ത തമിഴ് ഹിറ്റിലേക്ക് കടക്കുകയാണ്. എൻജോയ് ദ സോങ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ഗ്യാനേഷ് കുമാറിന്റെ രാജിക്കായി ഇന്നും പ്രതിഷേധം ശക്തം. ബംഗളൂരുവിൽ CJP പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ പ്രതിഷേധം ശക്തം. തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യ സഖ്യം ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. പ്രതിഷേധത്തിൽ മമതാ ബാനർജിയും പങ്കെടുക്കും. നിലവിൽ ഡൽഹിയിലുള്ള MPമാരോട് തുടരാനും ബാക്കിയുള്ളവരോട് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്താനും പ്രതിപക്ഷ പാർട്ടികൾ നിർദ്ദേശം നൽകി. ഇതിനു പുറമെ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് നടപടിയിൽ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ NSU ഇന്ന് ഡൽഹി ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തും. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ കേസെടുക്കാൻ ഡൽഹി പോലീസിന്റെ തീരുമാനം. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം കയ്യേറ്റം ചെയ്തതാണ് ആരോപണം. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ രാഷ്ട്രപതിയെ കാണാൻ ഇന്ത്യ സഖ്യം അനുമതി തേടുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി, എന്നാൽ ഇതുവരെ സമയം അനുവദിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്നു മുതൽ ഒക്ടോബർ 12 വരെ ഡൽഹിയിൽ വൻ സുരക്ഷയാണ് ഒരുക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്രസേനയുടെ 200+ കമ്പനികൾ വിന്യസിക്കും. ഏതാണ്ട് 23,000 സേനാംഗങ്ങളെയാണ് വിന്യസിക്കുക. ജമ്മുകശ്മീർ, ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നായിരിക്കും പുനർവിന്യാസം. കർഷക സമരത്തിന് വിന്യസിച്ചതിനേക്കാൾ കൂടുതൽ സേനയെ വിന്യസിക്കാനാണ് ഇപ്പോൾ തീരുമാനം. CRPF, ITBP, SS, CISF, RAF സേനാംഗങ്ങളെയാണ് വിന്യസിക്കുക. ഇതിനു പുറമെ സ്റ്റേഷൻ ചുമതലയല്ലാത്ത 15,000 ഡൽഹി പോലീസും ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. അഭിജിത് ദീപ്കെ മുദ്രാവാക്യം ചൊല്ലിക്കൊടുത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ കർണാടകയിൽ വോട്ടർമാരെ ഒഴിവാക്കിയ നടപടിയിൽ ബംഗളൂരുവിൽ പ്രതിഷേധം ആരംഭിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കുക, SIR ചവറ്റുകൊട്ടയിലെ രേഖ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തുന്ന ജനകീയ കോടതിക്ക് ശേഷം വനിതകളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചപ്പൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് CJP. അഭിജിത് ദീപ്കെ, സൌരവ് ദാസ്, നടനും സാമൂഹിക പ്രവർത്തകനുമായ പ്രകാശ് രാജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, അത് ഓരോരുത്തരുടെയും അവകാശമെന്ന് പ്രകാശ് രാജ്. അത് നിഷേധിക്കുകയാണ് SIR. SIR റദ്ദാക്കണം. ഗ്യാനേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യണം. ഇതൊരു സാമ്പിൾ മാത്രമാണ്. SIR റദ്ദാക്കും വരെ പോരാടും. സമാധാനപരമായിരിക്കും പോരാട്ടം. ജനങ്ങൾക്ക് പ്രശ്നം വന്നാൽ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങും. അതാണ് കർണാടകയുടെ പ്രത്യേകതയെന്നും പ്രകാശ് രാജ്. പ്രതിരോധം ശക്തമായതോടെ നാട്ടികയിലെ ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് സ്ട്രെച്ചിൽ സർവീസ് റോഡിന്റെയും പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെയും പണി പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ടോൾ തുടങ്ങിയാൽ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമെന്ന് കലക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം ശക്തമാക്കിയതോടെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ മന്ത്രി PK ബഷീർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രശസ്ത നടൻ നാനാ പടേക്കർ വിടവാങ്ങി. 75 വയസ്സായിരുന്നു. ഗോവയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത്. 3 തവണ ദേശീയ പുരസ്കാരം നേടിയ നടനാണ് നാനാ പടേക്കർ. 2013 രാജ്യം പത്മശ്രീ നൽകിയ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഗോവയിലെ വീട്ടിൽ ബോധരഹിതനായി കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചു. അവിടെ വച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഹിന്ദി മറാഠി സിനിമകളിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. അദ്ദേഹത്തിന്റെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. CJPയുടെ പ്രതിഷേധത്തിലേക്ക്. വീണ്ടും ഗ്യാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിൽ പരസ്പരം സഹകരിക്കാതെ കോൺഗ്രസും കോക്രോച്ച് ജനതാ പാർട്ടിയും. മറ്റന്നാൾ ജന്തർ മന്ദർ പ്രതിഷേധത്തിന് CJP തുടക്കം കുറിക്കുമ്പോൾ MPമാരെ മടക്കി അയക്കാതെ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ മൂർച്ചക്കൂട്ടും. കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തോടും CJPയോടും ഒരുപോലെ സഹകരിച്ച അടവ് നയമാണ് CPM സ്വീകരിക്കുന്നത്. UPI ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്താനുള്ള തീരുമാനം നീട്ടിവയ്ക്കാൻ സാധ്യത. ഒക്ടോബർ 15 പകരം January 1 ഇത് നീട്ടാനാണ് ആലോചന. ഉത്സവസമയത്ത് UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്ന് വാണിജ്യ സംഘടനകൾ ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലം പുനലൂരിലെ മോർഫിംഗ് പരാതിയിൽ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തു. കുറ്റാരോപിതനായ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കും. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ചിത്രം മോർഫ് ചെയ്ത് അശ്ലീല സൈറ്റുകളിൽ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. ചിത്രങ്ങൾ വിറ്റ് പണം നേടിയെന്നും ആരോപണമുണ്ട്. 5th semester വിദ്യാർത്ഥി അച്യുതനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. എയിംസ് അനുവദിക്കാതിരിക്കുന്നതിന് കേന്ദ്രം ഉന്നയിക്കുന്ന വാദം വസ്തുതകൾക്ക് നിരക്കാത്തതെന്ന് റിപ്പോർട്ട്. നീതി ആയോഗിന്റെ ഹെൽത്ത് ബുക്കിൽ ആദ്യ 5 സ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങളിൽ എയിംസ് ഇല്ലാത്തത് കേരളത്തിന് മാത്രം. കേരളത്തിന് പിന്നാലെ പട്ടികയിലുള്ള തമിഴ്നാടിനും ഗുജറാത്തിനും ഹിമാചൽ പ്രദേശിനും എയിംസ് അനുവദിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ സത്യവാങ്മൂലത്തിലൂടെ കേരള BJP വെട്ടിലായിരിക്കുകയാണ്. പാലക്കാട് CPM സെക്രട്ടറിക്കെതിരെയുള്ള പീഡന പരാതി അതീവ ഗുരുതരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. CPM പീഡന പരാതികൾ പാർട്ടിക്കുള്ളിൽ ഒത്തുതീർപ്പാക്കുന്നുവെന്നും തെറ്റുകൾ ചെയ്താൽ നിയമപരമായി ശിക്ഷിക്കണമെന്നും ബിന്ദു കൃഷ്ണ. പീഡന പരാതികൾ ഒത്തുതീർപ്പാക്കി രാജ്യത്തെ നിയമത്തോടുള്ള വെല്ലുവിളിയാണ് CPM നടത്തുന്നത്. എന്തുവന്നാലും പാർട്ടിക്കുള്ളിൽ തീർക്കുന്ന ഇത്തരം രീതി ശരിയല്ല. പരാതിയുമായി യുവതി മുന്നോട്ടു വന്നാൽ സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുമെന്നും പിന്തുണയ്ക്കുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ.

തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർ ആർ സുഗതന്റെ വ്യാജ ഒപ്പ് വിവാദത്തിൽ സിപിഎം കൌൺസിലർ എസ് പി ദീപകിനെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്ത് മേയർ വി വി രാജേഷ്. 5 കോടിയുടെ മാനനഷ്ടക്കേസാണ് ഫയൽ ചെയ്തത്. ദീപക് ആരോപണം പിൻവലിക്കണമെന്ന് വി വി രാജേഷ് ആവശ്യപ്പെടുന്നു.

0: സൗദിയിലെ രണ്ട് വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതി ആക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു, 38 പേർക്ക് പരിക്കേറ്റു. ലൈസൻസ് ഇല്ലാത്ത സ്പാകൾ, അതിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് തട്ടിപ്പ്, പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത വാർത്ത 2 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: Dubai, ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 32%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: You are listening

0: மிட் மார்னிங் வித் நித்யா.
1: വെരി ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് വീണ്ടും മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാനുണ്ടായിരുന്നു. ഞാൻ എന്താ പറയേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ നമ്മുടെ തേന്മാവിൻ കുമ്പത്തിലൊരു പാട്ട് നിങ്ങളെ കേൾപ്പിക്കണം എന്ന് വിചാരിച്ച് ഇരുന്നിട്ട് എനിക്ക് ആ പാട്ട് കിട്ടിയില്ല. നിങ്ങൾക്കറിയാലോ എനിക്ക് ആ പാട്ട് തന്നെ കേൾപ്പിക്കണമെന്ന് മനസ്സിനകത്തൊരു ചിന്ത. ഒന്നാത്ത കാര്യം ഇന്ന് ആ സിനിമ റിലീസാവുകയാണല്ലേ, അതുകൊണ്ട് തന്നെ ഏ കിട്ടിപ്പോയി. ഓക്കേ, അപ്പോൾ നമ്മൾ ആ പാട്ടായിരിക്കും ഇന്ന് ഈ ഒരു വർത്തമാനം കഴിഞ്ഞിട്ട് കേൾക്കാൻ പോകുന്നത്. ഏതായിരിക്കും എന്നറിയാമോ? നമ്മൾ വേറെ ഒരുപാട് പാട്ട് കേട്ടിരുന്നു. കറുത്ത പെണ്ണെ കേട്ടു, എന്തേ മനസ്സിലിരുന്നെണ്ണം. ഇപ്പം എനിക്ക് കേൾക്കാൻ തോന്നുന്ന പാട്ട് എന്നറിയാമോ? നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏത് പാട്ടാണ് ഇഷ്ടമല്ലാത്തല്ലേ? അതിൻ്റെ തുടക്കത്തിൽ ശുഭ പാടിയൊരു പാട്ടുണ്ട്, ആ പാട്ടിൽ തുടങ്ങി ഇങ്ങോട്ട് എല്ലാം കിടിലം പാട്ടല്ലേ. നിലാ പൊങ്കലായാലോ ആ പാട്ടില്ലേ, അതിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് എന്ത് രസമായിട്ടാ അതിൽ ഓരോ കാര്യങ്ങളും സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ പക്ഷെ കേൾക്കാൻ പോകുന്ന പാട്ട് കള്ളിപ്പുങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. ആഹാ, ഞാൻ പാടി കുളമാക്കുന്നില്ല, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം. ഞങ്ങൾ നിങ്ങളുടെ ആസിഫ് എങ്ങനെ വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ന് ബർത്ത്ഡേ പൊളിക്കണ്ടേ? യെസ്, ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ അയച്ച ആരുടെ മെസ്സേജിനും ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് ഒപ്പിച്ചിട്ട് വേഗം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് കേട്ടുകൊണ്ടേ ഇരിക്കൂ ഹോം 92.2 FM.
2: You are listening to Home

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
1: 1982 മുതൽ യുഎയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 or WhatsApp to 0503885370.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മിഞ്ഞാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: ഹേയ് നിക്കവിടെ,
1: അയ്യോ
0: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
0: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വിറയ്ക്കണം.
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
5: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
6: സ്റ്റേ കണക്ടഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഇസ് എ ഫീലിംഗ്.
3: Morning with Nitya. You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Home FM News.
4: പ്രതിഷേധക്കടലായി ഫ്രീഡം പാർക്ക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം തുടരുന്നതിനിടെ ബംഗളൂരുവിൽ സമാന്തര പ്രതിഷേധവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിലാണ് പ്രതിഷേധം. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്ന മുദ്രാവാക്യവുമായി ആയിരങ്ങളാണ് പാർക്കിലേക്ക് ഒഴുകിയെത്തിയത്. CJP പിന്തുണയുമായി സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നിന്ന് നിരവധി പേരെത്തി. കേന്ദ്ര സർക്കാരിന്റെ നിശിത വിമർശകനായ യൂട്യൂബർ ധ്രുവ് രാഠി, നടനും ആക്ടിവിസ്റ്റും രാഷ്ട്രീയ നേതാവുമായ പ്രകാശ് രാജ് എന്നിവരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. ധ്രുവ് രാഠി ഇതാദ്യമായാണ് ഒരു പൊതു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CJP ജന്തർമന്ദറിൽ നടത്തിയ ആദ്യ സമരത്തിന് പിന്തുണയുമായി പ്രകാശ് രാജ് എത്തിയിരുന്നു. ജ്ഞാനേഷ് കുമാർ വഞ്ചകനാണെന്നും SIR തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് യാതൊരു സുതാര്യതയും ഉത്തരവാദിത്വവും ഇല്ലെന്ന് ധ്രുവ് രാഠി ആരോപിച്ചു. താനിവിടെ വന്നിരിക്കുന്നത് ഭരണമാറ്റത്തിന് വേണ്ടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരമാണ് ജ്ഞാനേഷ് കുമാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രകാശ് രാജ് ആരോപിച്ചു. SIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം ഈ നടപടി വെറും വോട്ടുകൾ വെട്ടിമാറ്റൽ മാത്രമല്ല, മറിച്ച് പൌരന്മാരുടെ അന്തസ്സിനും അവകാശങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ചു. രാജി വിവാദം വിശദീകരിക്കാൻ ആർ ശ്രീലേഖ. ഞായറാഴ്ച വിശദീകരണം നൽകുമെന്ന FB പോസ്റ്റ്. തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കൂ എന്നും ശ്രീലേഖ കുറിച്ചു. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ശ്രീലേഖ രാജിവെച്ചു എന്ന് പറഞ്ഞ് 3-4 ദിവസം ആഘോഷിച്ചതെന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനിടെ പാർട്ടിയോടുള്ള പിണക്കം അവസാനിപ്പിച്ച് BJP സംസ്ഥാന സമിതി യോഗത്തിൽ ആർ ശ്രീലേഖ പങ്കെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ സുരക്ഷ ശക്തമാക്കി. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന്റെ വീടിന് പുറത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തും വിന്യസിച്ചു. ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങളടക്കമുള്ള മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ZPlus സുരക്ഷയാണ് ജ്ഞാനേഷ് കുമാറിന് ഉള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശി ദിവസത്തെ ഉദയാസ്തമയ പൂജയുടെ തീയതി മാറ്റാനുള്ള ദേവസ്വം ബോർഡ് നീക്കത്തിന് തിരിച്ചടി. ഈ വർഷം ഉദയാസ്തമയ പൂജ വൃശ്ചികമാസ ഏകാദശി ദിവസമായ നവംബർ 21 നടത്താൻ സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ആവശ്യമെങ്കിൽ തുലാമാസത്തിലെ ഏകാദശി ദിനമായ ഒക്ടോബർ 22 നടത്താമെന്ന് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിരത്തുകളിലെ സ്ട്രീറ്റ് ബോർഡുകളുടെയും അഡ്രസ് ബോർഡുകളുടെയും നിറം മാറ്റുന്നു ദുബായിൽ. ദുബായ് മുനിസിപ്പാലിറ്റിയുടേതാണ് തീരുമാനം. ഓരോ മേഖലയുടെയും പ്രത്യേകതയ്ക്കനുസരിച്ച് ബോർഡുകളിലെ കളർ മാറ്റാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. പുതിയ വിഷ്വൽ ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ദുബായ് നിരത്തുകളിലെ സ്ട്രീറ്റ് ബോർഡുകളുടെയും സൈൻബോർഡുകളുടെയും അഡ്രസ് ബോർഡുകളുടെയും നിറം മാറ്റുന്നത്. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ദുബായ് മുനിസിപ്പാലിറ്റി എന്നിവയുമായി ഏകോപിപ്പിച്ച് സുപ്രീം കമ്മിറ്റി ഫോർ അർബൻ പ്ലാനിംഗ് പുതിയ ഏരിയ ഐഡന്റിഫിക്കേഷൻ അടയാളങ്ങൾ, സ്ട്രീറ്റ് ബോർഡ് അടയാളം, വീടിന്റെ അഡ്രസ് ബോർഡുകൾ എന്നിവ ഏകീകൃത ഡിസൈനുകൾ സ്ഥാപിക്കും. അടുത്ത വാർത്ത 3 മണിക്ക്.
5: വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
6: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
5: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
5: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 35%.
5: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0524224501.

0: ജാലക്കാരി പാട്ട് കേട്ട് ഇവിടെ എല്ലാ ജാലക്കാരികളും ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ ഇരിക്കുമ്പോ ഒരു ആൺകുട്ടി മാത്രം ഇങ്ങനെ ടിഷ്യൂ പേപ്പർ എടുത്തു വെച്ച് പിച്ചി കളിച്ചോണ്ടിരിക്കുന്നു. അതാരാണത്? കളം വരയ്ക്കുന്ന. അപ്പൊ ഇന്ന് നമ്മുടെ ആസിഫിന്റെ ഹാപ്പി
1: ബർത്ത്ഡേ
2: റോഷ്നി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആസിഫിന് ഒരു പാട്ട് വെച്ച് കൊടുക്കും.
3: ബർത്ത്ഡേ സോങ് ഇഷ്ടം പോലെ
2: ഞങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട്.
0: നമ്മള് ഈ പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചതിന്റെ ഒറ്റ കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു,
4: നമ്മളിങ്ങനെ പാട്ട് കേട്ടിട്ട് നോക്കിയിരുന്നു ആസിഫ് ഇവിടെ.
0: അത് മാത്രല്ല, കേക്ക് വെച്ച് വെയിറ്റ് ചെയ്തു കൊറേ സമയമായിട്ടും വരുന്നില്ല, ആള് വേറെ എന്തോ ഒരു തിരക്കിലായിരുന്നു.
2: ഇന്ന് ബർത്ത്ഡേ കുട്ടിയുടെ മുഖം നോക്കി ബ്ലഷ് ചെയ്യുന്നു. എനിക്കുണ്ട് പ്രശ്നം, ഒരു ഇന്റർവേർട്ട് ആവുന്ന ഒരു ടെൻഡൻസി അല്ലേ. പക്ഷെ ആളുകൾ വിളിച്ച് വിഷയുമ്പോഴും ഗിഫ്റ്റ് ഒക്കെ തരുമ്പോ നമുക്ക് ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടെങ്കിലും നമ്മൾ ഇൻവെർട്ടർ
3: ആവും.
2: വിളിച്ച് വിഷയം പാടില്ല, അയ്യോ ഒന്ന് രാവിലെ വിളിച്ച് വിഷയായിരുന്നു.
0: അതൊക്കെ നിങ്ങൾ എന്നെ കാണാൻ രാവിലെ ആകുമ്പോ ഞാൻ ഇരിക്കും എല്ലാവർക്കും ഇന്ന് എന്റെ ബർത്ത്ഡേ വിഷയ ഇന്ന് എന്റെ ബർത്ത്ഡേ വിഷയ
2: ഇന്ന് രാവിലെ ഞാനും അക്ഷയം കൂടി ഡയറക്റ്റ് വിളിക്കാനിരുന്നതാണ് സമയത്ത്. അപ്പൊ ഞങ്ങള് പറഞ്ഞു നമ്മൾ എത്ര വിളിച്ചു കഴിഞ്ഞാൽ എണീക്കാൻ പോണില്ല, ഒരു 12 മണിയാകുമ്പോ വിളിച്ചാൽ കിട്ടിയല്ലേ.
0: സാധാരണ ഇവിടുത്തെ എല്ലാവരുടെ ബർത്ത്ഡേ നമ്മുടെ ഗ്രൂപ്പിൽ വിഷസ് വരുമ്പോ രാവിലെ ഒരു 10 മണി ആവാറാകുമ്പോഴെങ്കിലും താങ്ക്സ് ഓൾ എന്ന് പറയും. ഇദ്ദേഹത്തിന്
3: അല്ല,
0: ആള് അറിഞ്ഞിട്ടില്ല ഇതുവരെ.
2: എങ്ങനെയുണ്ട് ബർത്ത്ഡേ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു?
3: ജസ്റ്റ് അനദർ നോർമൽ ഡേ.
2: അത്രേ
3: ബർത്ത്ഡേ ആക്ച്വലി
2: എന്നാലും താങ്ക്ഫുൾ അല്ലേ, ഇത്രയും കാലം നമ്മൾ നല്ല രസത്തിൽ ജീവിച്ചു
3: നമ്മുടെ ലോകത്തില്.
2: ഇന്ന് ഇന്നത്തെ ദിവസം വയസ്സ് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്നത്തെ
3: ദിവസം
2: നമ്മള് മലയാളികളുടെ രീതി അനുസരിച്ച് നമ്മൾ അങ്ങനെ കേക്ക് കട്ടിങ്ങോ നമുക്ക് ഇല്ലല്ലോ പണ്ട് മുതൽ. നമ്മള് പായസം വെക്കുകയോ കുറച്ചെന്തെങ്കിലും മധുരം കൊടുക്കുകയുള്ളൂ.
0: ഇത് ഏത് കാലത്തുള്ള കുട്ടിയാണ്?
2: എനിക്ക് കേക്ക്
4: ഞാനുണ്ടല്ലോ, ഞാന് ചെറുതിലേ മുതൽ, ചെറിയ കുട്ടിയായിരിക്കുമ്പോ മുതൽ എന്റെ ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് എല്ലാം ഒരുക്കും, ഡെക്കറേറ്റ് ചെയ്ത് ബലൂണൊക്കെ വിളിപ്പിച്ച് അമ്മയൊക്കെ ചോദിക്കും എന്താ വിശേഷം.
2: എനിക്ക് കേക്ക്
3: കാണാനും
2: കേക്ക് കാണാനും കട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അന്നത്തെ ദിവസം എന്റെ മേലെ നമ്മുടെ വയസ്സ് വെക്കും, അതോടുകൂടി നമ്മുടെ വയസ്സിലോട് മനസ്സിലാക്കില്ലേ, അതിനാവശ്യമില്ല.
3: അതൊരു 60 വയസ്സ് കഴിയുമ്പഴത്തേക്കും സ്വാഭാവികമായിട്ട്
0: ഇപ്പൊ നമ്മളൊരു കൊല്ലം ജില്ലക്കാരാണ്, നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് പായസം വെച്ച് എല്ലാവരും കൊടുക്കണോ അതോ എന്തെങ്കിലും ഫുഡ് കഴിക്കുക എല്ലാവരും? കൊല്ലം ജില്ലക്കാർ എങ്ങനെയാണ് പായസം വെച്ച് എല്ലാ വീടുകളിലും കൊണ്ടു കൊടുത്തിട്ട്?
2: പക്ഷെ
3: ഇദ്ദേഹത്തിന്റെ
0: വീടിനടുത്ത് 2 വീടുകൾ, എന്റെ വീടിനടുത്ത് 10 എണ്ണം.
2: പക്ഷേ നിങ്ങളുടെ
3: ജന്മിമാരുടെ കുടുംബത്തിൽ പിറന്നതുകൊണ്ട്
0: രക്ഷപ്പെട്ട് ഓടയിൽ നിന്ന് ഞാൻ
3: എഴുന്നേറ്റ് എല്ലാരും വന്ന് നാട്ടിലുള്ളവർ ആൾക്കാരൊക്കെ വന്ന് നിൽക്കും നിത്യം മറ്റേ വെള്ളിക്കുടം
2: പക്ഷെ നിങ്ങൾ ഭാഗ്യവന്മാരാ. എന്തറിയാം, നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊരു ഒരു ഒരു കവറിൽ മിഠായിയൊക്കെ തന്നു വിടും അല്ലെ, അച്ഛനും അമ്മയവർക്കൊക്കെ കൊടുക്കാം, തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കാം. പക്ഷെ എന്നെ ശിബയും പോലെ ഇത്രയും ഗതി കെട്ടവന്മാർ ഈ ലോകത്ത് നിന്ന് ഏപ്രിലാണ് ഞങ്ങൾ ജനിച്ചത്.
0: അത് പോട്ടെ, ഇത്രയും കാലം നിങ്ങൾ എന്തെന്നുള്ളതല്ല, ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട 2 എണ്ണമാണ്
4: തീർച്ചയായും. എനിക്ക് സ്കൂളില്ല എന്നുള്ളതേ ഉള്ളടാ. പക്ഷെ ഞാൻ വീട്ടില് ആസിഫ് പറഞ്ഞതുപോലെ കേക്ക് കൊണ്ടുകൊടുക്കല്ല, അപ്പുറത്തെ വീട്ടിലൊക്കെ ചോക്ലേറ്റ് ഉണ്ട്, ഒരു ചെലവായിരുന്നു പണ്ട്.
3: ചെറുതിലെ എന്റെയും ബർത്ത്ഡേസ് എല്ലാം അങ്ങനെയായിരുന്നു. ഇപ്പൊ ചെറുതിലെ എനിക്ക് ഏറ്റവും ബർത്ത്ഡേക്കാൾ ഏറ്റവും ഇഷ്ടം ബർത്ത്ഡേയുടെ തലേദിവസം. അപ്പൊ തലേന്ന് രാത്രി വൈകുന്നേരത്ത് വാപ്പ യൂഷ്വലി പണി വരുമ്പോഴത്തേക്ക് ഒരു നേരമാവും. പക്ഷെ എത്ര ലേറ്റ് ആയി കഴിഞ്ഞാലും അന്ന് വന്നിട്ട് വാപ്പായൻ ഉമ്മായുടെ മറ്റേ ചണം ഉണ്ടല്ലോ, ചണത്തിനകത്ത് മൈദാമാവ് തേച്ച് ചണത്തിന് കട്ടി കൂട്ടിയിട്ട് അതില് നമ്മുടെ തോരണം, തോരണത്തിന്റെ പേപ്പർ കീറി കളർ കളറായിട്ട് അതും പിന്നെ ബലൂണും വീർപ്പിച്ച് കെട്ടിയിട്ട് വീട് മൊത്തം അലങ്കരിക്കും. വീടെല്ലാം ഹോളും അലങ്കരിക്കും. അത് ചില്ലൊരു 8-9-10 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് ഓക്കേ പരിപാടി.
2: പക്ഷേ
3: അന്ന് ഞാൻ ഉടായിപ്പായിരുന്നു, കാരണം സ്കൂളിലേക്ക് ബർത്ത്ഡേ ദിവസം സ്കൂളിലേക്ക് പോകാതിരിക്കും. അത് കഴിഞ്ഞാല് ചിലപ്പം ഇനി പോകേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വീട്ടിൽ നിന്ന് മുട്ടായൊക്കെ വാങ്ങിച്ചു തന്നോളൂ, ഞാൻ അത് ബാഗിൽ വെച്ചേക്കും. എന്നിട്ട് നമുക്ക് ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സിന് മാത്രം കൊടുക്കും, എന്നിട്ട് ബാക്കി വീട്ടിൽ കൊടുക്കും. ഞാൻ ഒറ്റയ്ക്ക് ഞാനിരുന്നു 3-4 ദിവസത്തേക്ക് എനിക്ക് പിന്നെ
2: മുട്ടായാണ്
3: പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൗഹൃദങ്ങളുടെ ആത്മാർത്ഥത കുറച്ചുകൂടെ കൂടുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ, നമ്മുടെ ഒരു വിശേഷ ദിവസത്തെ ഇപ്പം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ നമ്മളെക്കാൾ ആത്മാർത്ഥമായിട്ട് നമ്മളെക്കാൾ സ്നേഹം കൊണ്ട് മൂടിയിട്ട് ആ ഒരു ദിവസം ആഘോഷമാക്കി വരുന്ന കുറച്ച് ശുദ്ധാത്മാക്കൾ നമുക്ക് ചുറ്റും വരുമല്ലോ. ആ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് ശരിക്കും ഒരു റിയലൈസേഷൻ വരുന്നത് ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഈ ഒരു ദിവസം എത്രത്തോളം നമുക്ക് ഒരു വാംത്ത് തരുന്ന ഒരു ദിവസമാണെന്നുള്ളത്. അപ്പം അതെനിക്കൊരു റിയലൈസേഷൻ വരുന്നത് കോളേജ് സമയത്തൊക്കെ. അപ്പൊ കോളേജിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ കൊല്ലത്ത് എസ് എൻ കോളേജിന്റെ പരിസരത്തോട്ട്, അപ്പം കൊല്ലം ട്രിവാൻഡ്രം റൂട്ടിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, എസ് എൻ കോളേജ് കാണുന്ന സമയത്ത് അവിടെ ഒരു അരയുടിഞ്ഞ മതിൽ നിപ്പുണ്ട്. ആ മതിൽ ഒരു തൂണ് പോലെ, ആ തൂണിൽ അരമതിലല്ല, ഒരു മതിലിന്റെ അപ്പുറത്തുള്ള ഒരു തൂണ്, പഴയ എന്തോ ആർച്ച് എന്തോ ആയിരുന്നു അതിന്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ കെട്ടിയിട്ടിട്ട് ഒരു 10-60 മൊട്ട ചീഞ്ഞ മൊട്ടിട്ട് 60 എക്സാജറേറ്റ് ചെയ്ത് 60 പത്തിരുപത് മൊട്ട
4: ഉണ്ടായിരുന്നു.
3: പിന്നെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ കടകളിൽ നിന്നും ചായ അടിക്കുമല്ലോ, ചായ അടിച്ചിട്ട് പഴകിയ തേയിലച്ചണ്ടി. കാരണം ഞങ്ങളുടെ ജനറേഷനിൽ അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സോഷ്യൽ
2: മീഡിയയില്
3: ഭയങ്കര വിവാദങ്ങളായത് ഓർമ്മയില്ല, ബർത്ത്ഡേ സെലിബ്രേഷൻസ് അതിരെ കിടക്കുന്നു. ഞങ്ങളുടെ ജനറേഷനിലുള്ള സമയത്ത് ഒരാളുടെ ബർത്ത്ഡേ ആണോ അയാളെ നശിപ്പിച്ചെടുത്ത് വിടുക.
4: അതെ അതെ, ശരി, ഒരുപാട് അപകടങ്ങൾ നമ്മളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓർക്കുന്ന ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ന് മനസ്സിൽ ഓർക്കുമ്പോൾ ഭയങ്കര കുളിരു തോന്നുന്ന ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാല് ഞാൻ എമിറേറ്റ്സിൽ ആഘോഷിച്ചൊരു ബർത്ത്ഡേ ആണ്. ഫ്ലൈറ്റിൽ സെലിബ്രേറ്റ് ഭയങ്കര, ഞാനെന്തെങ്കിലും കാത്തു കാത്തിരിക്കുന്നു, എന്തോ എനിക്കൊന്നും തരുന്നില്ല എന്റെ ബർത്ത്ഡേ, ഒന്നും സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതുവരെ വന്നില്ല, പകുതിയായി ഞാൻ എന്നെ ഉറങ്ങാം എന്ന് വിചാരിച്ചപ്പോ വന്നു.
3: അല്ല, ഈ റേഡിയോ കരിയറിൽ നിന്ന് നിത്യ ഒരു 3 വർഷത്തെ ബ്രേക്ക് എടുത്തിരുന്നു, ആ ബ്രേക്ക് ഉള്ളിലായിരുന്നു ഈ സെലിബ്രേഷന്റെ ഭാഗമായിട്ട്.
4: ഈ ബർത്ത്ഡേ കാരണം നമ്മുടെ അറിയാവുന്ന ഒരു ചേച്ചിയും ചേട്ടന് ഫുള്ള് വഴക്ക്, കണ്ടോ നിങ്ങൾ കണ്ടോ അവളുടെ ബർത്ത്ഡേ എങ്ങനെയാ, എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഇതൊക്കെ പറഞ്ഞ അടിയറന്നിരിക്കും. അല്ല, എനിക്ക് മറക്കാനാകാത്ത ഒരു ബർത്ത്ഡേ അതായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരും കാണും
3: ഇതുപോലെ.
2: എന്റെ എല്ലാ ബർത്ത്ഡേ നല്ലതായിരുന്നു,
3: കലക്കി ബർത്ത്ഡേ.
2: ആ ശരിക്കും എനിക്ക് സ്കൂളൊരു ബർത്ത്ഡേ ഉണ്ട്, എന്റെ യഥാർത്ഥ രണ്ടും എനിക്ക് മാർച്ചിലും അല്ല ഏപ്രിൽ മെയ് മാസത്തിലാണ് വരുന്നത്. എന്റെ ഒഫീഷ്യലി എന്റെ കാണിച്ചേക്കുന്നത് 26th May ആണ്. ഞാൻ ശരിക്കും ജനിച്ചത് April 6th. അത് സെലിബ്രേറ്റ് ചെയ്യാറില്ല അത്, പക്ഷേ ബാങ്കിൽ നിന്നും മറ്റും നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ വിളിച്ചിട്ട് വിഷ് ചെയ്യും ഈ 26th May. ആക്ച്വലി ഞാൻ April 6th ആണ്, പക്ഷെ അത് കാര്യമായിട്ട് ആഘോഷിക്കാറില്ല. കാരണം അതിന് ഒരു ദിവസം മുമ്പ് എന്റെ ഏട്ടൻ ജനിച്ചിരുന്നു April 4th. അപ്പൊ എന്റെ പിറന്നാൾ അവന്റെ ആദ്യം വരുമ്പോ അത് ആഘോഷം, അതിന്റെ ഇടയിൽ ബാക്കി വന്ന കഞ്ഞിവെള്ളവും ഒക്കെ ആയിട്ട് 6th പോകും. അപ്പൊ അമ്മയും അച്ഛനും പറയുന്ന മിഡിൽ ഒരു ദിവസം നമുക്ക് വെച്ചാൽ 5th വെക്കാന്നാണ്, ഏട്ടൻ സമ്മതിക്കൂല, അതിന് കാരണം 4th അത് ആഘോഷിക്കും.
4: അങ്ങനെ എന്തായാലും ഏപ്രിൽ ആയിട്ട് ഇവർ ഒന്നിനാകാതിരുന്നതാണ് നമ്മുടെ സമാധാനം.
0: ദിവസത്തിലൊന്നും ഒരു
2: കാര്യമില്ല,
4: രണ്ടുപേരും
3: മറക്കാൻ പറ്റാത്ത ഏത് പ്രായത്തിലാണ് അല്ലെങ്കിൽ ഏത് വയസ്സിലാണ്
0: എല്ലാ ബർത്ത്ഡേ
3: ഇഷ്ടമാണ്
0: എനിക്ക്. എനിക്ക് എല്ലാ ബർത്ത്ഡേസും ഭയങ്കര സന്തോഷമാണ്. ഒരു 2018 എന്റെ അയ്യാനിക്കുട്ടന്റെ ബർത്ത്ഡേ, അവന് April 16, ഞാൻ 24. അപ്പോ ഞങ്ങളുടെ 1 week വ്യത്യാസമാണ്. അപ്പൊ എന്തെന്നറിയോ, 2018 മുതൽ മിക്കവാറും ഞാൻ വിചാരിക്കും അവന്റെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കാമല്ലോ, പക്ഷെ ഒരാഴ്ചക്ക് മുന്നേ ശേഷമാണല്ലോ ഞാൻ വരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ April 16 ആഘോഷിക്കും,
4: April 24 ആഘോഷിക്കും. ഇതെല്ലാം ഏപ്രിൽ ബേബീസ് ആണ്, നമ്മുടെ അക്ഷയും ശിവജിയും
2: മൂന്ന് പേരും ഏപ്രിൽ. പിന്നെ ബുദ്ധിയും സൗന്ദര്യവും ഒക്കെ ഉള്ളവർ ഏറ്റവും ബോൺ
0: ഒക്ടോബർ
2: ഏറ്റവും
0: ഒടുവിൽ അവസാനം വരുന്നത് ഞാനാണ്. അന്ന് ഞാൻ മാത്രം വീട്ടിലിരിക്കും.
2: ഡിസംബർ 1 നാഷണൽ ഡേ ആണ് വീട്ടിലിരിക്കും.
0: ഡിസംബർ 2
2: സെക്കൻഡ് നാഷണൽ
0: അവധി ആയതുകൊണ്ട് തലേദിവസം എല്ലാരും വീട്ടിലാണല്ലോ. ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ. ഇതൊന്നും ഞങ്ങൾ സ്കൂൾ കാലം മുതൽ എല്ലാരും അതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനത് നീ വിളിച്ചു
3: നോക്കുന്നത് നിത്യയുടെ ബർത്ത്ഡേ നിത്യയുടെ സുഹൃത്തുക്കൾ മാത്രമല്ല എല്ലാരും നോക്കുമ്പോഴത്തേക്കും മറ്റേ റിബണൊക്കെ കുത്തിക്കൊണ്ട് പോകുന്നത് എന്തിനാ അമ്മച്ചി? ഇവരെല്ലാം റിബണും കുത്തിക്കൊണ്ട്
0: അല്ല, വേറെ ഒന്നിന്റെ ഫുൾ ഫോം അറിയത്തില്ലെങ്കിൽ എയ്ഡ്സിന്റെ ഫുൾ ഫോം ഞാൻ കൃത്യമായിട്ട് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. വേറെ ഒന്നിന്റെ ഫുൾ ഫോം പഠിച്ചില്ലെങ്കിൽ ആ ഡേറ്റിൽ തീർച്ചയായിട്ടും ഡിസംബർ 1 നമുക്കൊരു എസ് എ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഒക്കെ കാണുമായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് പഠിച്ചല്ലേ പറ്റൂ.
3: ആസിഫിന്
0: ഒരുപാട് ഒരുപാട് ജന്മദിന ആശംസകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ.
2: ഞാനും ഏപ്രിൽ 7 പറയുന്നത് ഫസ്റ്റ് മെസ്സേജ് അനു ആണ്. അഞ്ജു ആണോ അനു ആണോ?
0: നമ്മുടെ റോഷ്നി മെസ്സേജ് അയച്ചിട്ടുണ്ട് ആശംസ പറയണേന്ന്. മെഹബൂബ, നിർമ്മൽ, പിന്നെ ഇതാരെ പേര് വെക്കാത്ത കൊറേ സുഹൃത്തുക്കളുടെ.
2: നിത്യ ഒരു ബർത്ത്ഡേ പാട്ട് പാടുമോ ചോദിച്ചിട്ടുണ്ട്. നവാസ് ആണെന്ന് ചോദിച്ചിരിക്കണേ അല്ലേ അബ്ദുൾ. അദ്ദേഹത്തിന് എനിക്കൊന്ന് മോളുടെ മോന്റെ ഒരു ബർത്ത്ഡേ വന്നു അബ്ദുളിന്റെ. അത് നമുക്ക് എനിക്കൊന്ന് ഷീബ പ്രത്യേകമായിട്ട് പറയുന്നതായിരിക്കും അല്ലേ. ആസിഫിന്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാണ് അവര്.
0: നിയാസിന്റെ ബർത്ത്ഡേ വിഷസ് കേട്ടിട്ടുണ്ട്. നിർമ്മൽ
2: ചേച്ചി CBSE ആണോന്ന്? അതെ അതെ, CBSE ആണ്. അഞ്ജു, ലിജേഷ്, ഞാനും ഏപ്രിൽ 7 ആണ്. അപ്പൊ ഞാൻ ജനിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അനു ജനിച്ചിരിക്കുന്നത് അല്ലേ. ഹായ് അനു.
0: അനു അനു അനു നല്ല സുന്ദരിയായിരിക്കും
2: ആണോ? ഉറപ്പായിട്ടും എന്നെ പോലെ. ഏപ്രിൽ ഏപ്രിൽ എല്ലാവരും സൗന്ദര്യം കൊണ്ടും ബുദ്ധി കൊണ്ടും സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും എല്ലാം.
0: ഞങ്ങളിവിടെ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്നും ഒരു ബക്കറ്റ് എടുത്ത് വെക്കും.
2: ഹലോ സുഹൃത്തെ, ഇങ്ങോട്ട് നോക്കൂ.
0: അപ്പൊ ഒരിക്കൽ കൂടെ നമ്മുടെ ആസിഫിനും എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്.
2: ഗണേഷ് ചോദിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ ഏജ് എന്നും 18 ശരിക്കും. ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനല്ല നമ്മുടെ മനസ്സിനാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോഴൊരു 12-13 വയസ്സുകളിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികളാണ് അല്ലേ.
0: അതെ അതെ അതെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇദ്ദേഹത്തിന് വെറുതെ ഇവിടുന്ന് ഒരുപാട് പണിയുള്ളതാണ്.
3: 12 വയസ്സുകാരുടെ കണ്ണിന് കറുപ്പിറങ്ങി തുടങ്ങി.
2: ഞാൻ ഇന്ന് ഒരു പ്രത്യേക തരം പിന്നെ കാജൽ ട്രൈ ചെയ്തിരുന്നു.
0: അവസരങ്ങളിൽ
2: മിണ്ടാസിപ്പാണ് ചുമരുന്ന് ഇങ്ങനെ
0: വടിച്ചെടുക്കാതെയാണ് ഒട്ടിക്കുന്നത്. ഇന്ന് മിനിയാണ്. അപ്പൊ കുട്ടി നന്നായിരിക്കട്ടെ, നല്ലൊരു വർഷമായിരിക്കട്ടെ. ഗോഡ് ബ്ലസ്.
2: സന്തോഷ ജന്മദിനം കുട്ടിക്ക്. സന്തോഷ ജന്മദിനം കുട്ടിക്ക്.
0: അല്ല, നാസിഫിന് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ്. കുറച്ച് ഷൂട്ടൊക്കെ ഉണ്ട്. മാത്രമല്ല 25 വയസ്സായ കുട്ടിയാണെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും പുന്നാര ചക്കര ആർജ്ജയാണെങ്കിൽ കണ്ണിൽ ഉണ്ണിയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, വിവാഹിതനാണ് പെൺകുട്ടികളെ.
2: അത് മാത്രമല്ല 25 വയസ്സാണെന്നല്ലേ പറഞ്ഞത് നമ്മള്. പക്ഷെ അത് തിരിച്ചിട്ട വയസ്സിന്റെ ആണ് സ്വഭാവം
0: അല്ലേ. വർത്തമാനം
2: പക്വത പോക്കാണ്.
0: അപ്പൊ ആസിഫ് പറയുന്നതറിയോ, എനിക്ക് കൂട്ടങ്ങനെ കിട്ടണോ?
2: ഇല്ല, ആ തങ്ക എന്തിനു കൊടുത്തു. എനിക്ക് താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ ആസിഫ്.
0: ശരി, അപ്പോ ഇപ്പൊ നമ്മൾ ആസിഫിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിനി പത്മയും നിത്യകുട്ടിയും ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ പപ്പൂസ് കുറെ ദിവസമായി നമ്മൾ പാട്ട് പാടിക്കൊടുത്തൊരു. നിർമ്മലക്ക് ഇന്നലെ ഒരേ ബഹളമായിരുന്നു, പാട്ട് പാടിത്തരോ പാട്ട് പാടിത്തരോ എന്ന്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് പാട്ട് പാടിക്കൊടുക്കാം കേട്ടോ.
2: തീർച്ചയായിട്ടും പാട്ട് പാടിക്കൊടുക്കാം. ഏത് പാട്ടാ കൊടുക്കേണ്ടത്?
0: ഇപ്പൊ റാണബാലിയിലൊക്കെ ഏൽപ്പിക്കാം.
2: ഓ,
0: പിന്നെ പാടാം.
1: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ മാത്രമേ ഉള്ളൂ. കുറച്ചു മുമ്പേ നമ്മുടെ ആസിഫ് ഉണ്ടായിരുന്നു, പിന്നെ നിത്യ ഉണ്ടായിരുന്നു, മിനി പത്മ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഒരു ബഹളമായിരുന്നു. കാരണം നമ്മുടെ ആസിഫിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കള് ആസിഫിന് ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെ മെസ്സേജും ആസിഫിന് കാണിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ഷൂട്ട് ഉള്ളതുകൊണ്ട് ആൾ പെട്ടെന്ന് അങ്ങ് പോയി. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും അന്വേഷണം താങ്ക്സ് ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ താങ്ക്സും ഞാനങ്ങ് തന്നിരിക്കുകയാണ്. മെസ്സേജ് അയച്ച എല്ലാവരും അത് സ്വീകരിച്ചോളും. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഉണ്ട്, നമസ്കാരമുണ്ട്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചോ? ഞാനൊരു പാട്ട് നോക്കുകയാണ് കേട്ടോ. അതാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഒറ്റ ഇപ്പം ശരിയാക്കി തരാമേ. എവിടെ പോയി? എൻ്റെ അടുത്ത് ഷാനവാസ് ഒരു പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തമിഴ് പാട്ടാണ്, ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അന്ത തമിഴ് പാട്ട് ഇപ്പം ശരിയാക്കി തരാം. നല്ലൊരു പാട്ടാണ്. ആ ധീമാ ധീമ എന്നുള്ള പാട്ട് ഇപ്പം ശരിയാക്കി തരാം കേട്ടോ. ആ ഇപ്പോൾ വരുവേ പാട്ട്. ധീമാ ധീമ ആ പാട്ട് പ്ലേ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷാനവാസ്. ആ പാട്ട് ഇപ്പം ഞാൻ പ്ലേ ചെയ്ത് തരാമേ. അടുത്ത തമിഴ് പാട്ടിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക് സലാമിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മെഹബൂബ, നഹസർ, പിന്നെ കുട്ടി ഷാർജയിൽ നിന്നും, അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നവാസിൻ്റെ പിറന്നാൾ ആശംസകൾ. ഇവിടെ എല്ലാവരും സുഖമാണ് കേട്ടോ, സന്തോഷമായിട്ടിരിക്കുന്നു. അബ്ദുൾ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളുടെ ബർത്ത്ഡേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ടടലടങ് ടടലടങ് ഇപ്പോൾ പറയും കേട്ടോ. അയ്യോ, ആ ചോദിച്ച പാട്ട് എൻ്റെ കയ്യിലില്ല. എന്തായാലും മോൾക്ക് ഇന്ന് 10-ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന ഫസ ഫാത്തിമ മോൾക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. അബ്ദുളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫസ ഫാത്തിമ മോൾക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ട്, ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടും, അതുപോലെ തന്നെ അബ്ദുൾ താങ്കളുടെ വകയായിട്ടും ഒക്കെ സ്പെഷ്യലായിട്ട് തന്നെ അറിയിക്കുകയാണ്. മോളോടും വീട്ടുകാരോടും ഒക്കെ ഞങ്ങളുടെ അന്വേഷണം പറയുക കേട്ടോ. അടുത്ത പാട്ടുകൾ വരുമ്പോൾ മോൾക്കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. ഷിബിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഗണേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്ന് പറഞ്ഞുകൊണ്ട്. സുജിത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ ആസിഫിനാണ് ബർത്ത്ഡേ ആശംസകൾ പറഞ്ഞിരിക്കുന്നത്. പേര് വയ്ക്കാതെ ഒന്ന് രണ്ട് കൂട്ടുകാർ, വിഷ്ണു, അതുപോലെ തന്നെ നൌഫലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷാജഹാൻ ദുബായിൽ നിന്നും ആസിഫിന് ജന്മദിന ആശംസകൾ. ബ്രോ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഞ്ചു, ജിത്തിൻ, എല്ലാവരുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ്. അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.
1: Modane Business License, a complete business ecosystem to start, operate and scale in the UAE.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ D95 ബാഗ്ദാദ് സ്ട്രീറ്റ് ഇൻ അൽ ഗിസൈസ് 1 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D86 ഫസ്റ്റ് അൽ ഖൈൽ സ്ട്രീറ്റ് ഇൻ അൽ ഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. D89 അൽ മുസല്ല സ്ട്രീറ്റ് ഇൻ നൈഫ് ഹെവി ട്രാഫിക്കാണ് ആ ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാന ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കണം. 0585829220 ഇതാണ് വാട്സാപ്പ് നമ്പർ.
1: Traffic update. Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC, TNC apply. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC, TNC apply.

0: Home 92.2 FM. Home is a feeling.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
2: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വിറയ്ക്കണം.
1: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-യിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
5: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടോ?
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മകൾ
1: ക്ലിയർ ക്ലിയർ കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് രാകേഷ് ആണ്. ദുബായിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ, ഞാൻ റാസൽ ഖൈമയിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് അത്രയും ദൂരം ഇങ്ങനെ നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് പോകാൻ ഇഷ്ടമാണ്. ഒപ്പം എനിക്ക് ഈ പാട്ട് പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് രാകേഷ്, താങ്കളുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. സ്പെഷ്യലായിട്ട് താങ്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഷീബ കൊച്ചെ എന്നെ മൈൻഡ് ചെയ്തില്ല എന്നത് നമ്മുടെ സോജു ആണെന്ന് തോന്നുന്നു. സോജുവേ ഇവിടെ ഉണ്ട് കേട്ടോ. ആ സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. പ്രമോദിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അഞ്ജന ആസിഫിന് ജന്മദിന ആശംസകൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട് കുറെ മെസ്സേജ്. അത് കൂടുതലായിട്ട് ഉള്ള മെസ്സേജൊക്കെ ഞാൻ അടുത്ത മണിക്കൂറിൽ പറയാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മലയാളിയിട. നിങ്ങളുടെ കൂടെ ഇപ്പോൾ വർത്തമാനം പറയുന്നത് ഷീബയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബംഗളൂരുവിൽ കൂറ്റൻ റാലിയുമായി CJP ജ്ഞാനേഷ് കുമാറിന് മുന്നറിയിപ്പ്. ഡൽഹിയെ സ്തംഭിപ്പിച്ച് മൂന്നാം ദിനവും പ്രതിഷേധം. കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കേരള മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ സഹായം നൽകുമെന്ന് അറിയിച്ചു. ശബരിമല റോപ്പ്വേ പദ്ധതിയുടെ DPR തയ്യാറാക്കി അനുമതി വേഗത്തിലാക്കും. പദ്ധതി 2 വർഷത്തിനകം പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാജ്യവിവാദം വിശദീകരിക്കാൻ ആർ ശ്രീലേഖ. ഞായറാഴ്ച വിശദീകരണം നൽകുമെന്ന് FP പോസ്റ്റ്. തനിക്ക് പറയാനുള്ളതുകൂടി കേൾക്കൂ എന്ന് ശ്രീലേഖ. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ശ്രീലേഖ രാജിവെച്ചു എന്ന് പറഞ്ഞ് 3-4 ദിവസം ആഘോഷിച്ചെന്ന് വിശദീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനിടെ പാർട്ടിയുമായുള്ള പിണക്കം മാറ്റി ശ്രീലേഖ. ഇന്ന് BJP സംസ്ഥാന സമിതി യോഗത്തിൽ ശ്രീലേഖ പങ്കെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ്. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിലാണ് വിമർശനം. ജ്ഞാനേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. SIR റദ്ദാക്കും വരെ പോരാടും. പോരാട്ടം എപ്പോഴും സമാധാനപരമായിരിക്കുമെന്നും പ്രകാശ് രാജ്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ കുറ്റകൃത്യങ്ങളുടെ റെക്കോർഡുകൾ കൈമാറുന്ന സുരക്ഷാ ശൃംഖല ശക്തമാകുന്നതായി റിപ്പോർട്ട്. GCC രാജ്യത്ത് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് മുൻപ് നാടുകടത്തപ്പെട്ടവർക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പുതിയ കച്ചവടമോ ജോലിയോ തുടങ്ങാൻ നിയന്ത്രണം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനെത്തുന്ന നിക്ഷേപകരുടെ മുൻകാല റെക്കോർഡുകളും പരിശോധിക്കുന്ന തരത്തിലാണ് സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത്. ദുബായ് നിരത്തുകളിലെ സ്ട്രീറ്റ് ബോർഡുകളുടെയും അഡ്രസ് ബോർഡുകളുടെയും നിറം മാറ്റുന്നു. ദുബായ് മുനിസിപ്പാലിറ്റിയുടേതാണ് തീരുമാനം. ഓരോ മേഖലയുടെയും പ്രത്യേകതയ്ക്കനുസരിച്ച് ബോർഡുകളിലെ കളർ മാറ്റാനാണ് തീരുമാനം. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വീണ്ടും FIR. ഡൽഹി പോലീസിന്റേതാണ് നടപടി. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നലെ ജന്തർ മന്ദിറിൽ നടത്തിയ പ്രതിഷേധത്തിലാണ് രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. ഇരുവർക്കുമെതിരെ 3 FIR രജിസ്റ്റർ ചെയ്തു. പോലീസിനെ കയ്യേറ്റം ചെയ്തുവെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുമാണ് കേസ്. ജ്ഞാനേഷ് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് താനല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണം എങ്ങനെ വേണമെന്ന് വിജിലൻസ് ഡയറക്ടറും ഉദ്യോഗസ്ഥരും തീരുമാനിക്കുമെന്നും ആഭ്യന്തരമന്ത്രി. 20 വർഷത്തിനുശേഷം അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ല. ക്രൈം വിൽ നെവർ ഡൈ എന്നും രമേശ് ചെന്നിത്തല. അഭിനയകലയിൽ വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച നാനാ പടേക്കർ വിടവാങ്ങി. ഹൃദയാഘാതമാണ് മരണകാരണം. 3 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2013 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം ഇന്ത്യയിൽ ശക്തമാകുന്നതിനിടെ കോൺഗ്രസിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരെത്ര ബഹളം വെച്ചാലും തന്റെ പ്രവർത്തനം തുടരുമെന്ന് മോദി. ഖജനാവ് കൊള്ളയടിച്ചവർ തന്നെ സ്നേഹിക്കില്ലെന്നറിയാമെന്നും പ്രധാനമന്ത്രിയുടെ പ്രതികരണം. 5 ലക്ഷം കോടി രൂപ തെറ്റായ കൈകളിൽ പോകുന്നതിൽ നിന്ന് തടഞ്ഞുവെന്നും മോദി അവകാശപ്പെട്ടു. 10th മൊബൈൽ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിന് പരോക്ഷ മറുപടി നൽകിയത്. സ്ത്രീ പീഡകരെ പാർട്ടി സംരക്ഷിക്കില്ലെന്നാവർത്തിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. താൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ സ്ത്രീകൾക്കെതിരെയും പെൺകുട്ടികൾക്കെതിരെയും ആര് അതിക്രമം കാണിച്ചാലും അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇനിയും അതങ്ങനെ തന്നെ തുടരുമെന്നും PK ശ്രീമതി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ സുരക്ഷ ശക്തമാക്കി. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന്റെ വീടിന് പുറത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തും വിന്യസിച്ചിട്ടുണ്ട്. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ സ്പീക്കപ്പ് പദ്ധതിയുമായി ആഭ്യന്തരവകുപ്പ്. ഗാർഹിക പീഡനങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതിയെന്ന് ആഭ്യന്തരമന്ത്രി. പരാതി നൽകുന്ന സ്ത്രീകളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് നോഡൽ ഓഫീസർ IG അജിത ബീഗ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായി ആരോപിച്ച് സുപ്രീംകോടതിയിലെയും ഹൈക്കോടതിയിലെയും മുൻ ജഡ്ജിമാർ അടങ്ങുന്ന 42-അംഗ സംഘം രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും തുറന്ന കത്തെഴുതി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രചരണങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ജനങ്ങൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസമാണെന്നും അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ജനാധിപത്യപരമായ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. KFC വായ്പാ തട്ടിപ്പിലെ വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA PV അൻവർ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും തള്ളി. ഇത് 2nd തവണയാണ് ആവശ്യം ഹൈക്കോടതി തള്ളുന്നത്. പ്രതിഷേധം ശക്തമായതോടെ നാട്ടികയിലെ ടോൾ പിരിവ് നിർത്തലാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് സ്ട്രെച്ചിൽ സർവീസ് റോഡിന്റെയും പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും പണി പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ടോൾ തുടങ്ങിയാൽ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്ന് കലക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടുണ്ട്. യു പി ഐ ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്താനുള്ള തീരുമാനം നീട്ടിവയ്ക്കാൻ സാധ്യത. ഈ മാസം 15 പകരം ജനുവരി 1 ഇത് നീട്ടാനാണ് ആലോചിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി സി ജെ പി. ഡൽഹി ജന്തർ മന്ദിർ സമരത്തിന് മുന്നോടിയായി ബംഗളൂരുവിൽ സി ജെ പി റാലി നടത്തി. യൂട്യൂബർ ധ്രുവ് റാത്തി, എസ് എഫ് ഐ നേതാവ് ഐഷി ഘോഷ്, നടൻ പ്രകാശ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്നും വോട്ട് മോഷണം നടത്തിയെന്നും സി ജെ പി നേതാവ് അഭിജിത് ദീപ്കെ ആരോപിച്ചു. മോദിക്കും അമിത്ഷായ്ക്കും അംബേദ്കറിൽ വിശ്വാസമില്ല. ഗോഡ്സെയുടെ ആശയങ്ങളോടാണ് അവർക്ക് താൽപര്യം. ഗാന്ധിയാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്, അംബേദ്കർ നട്ടെല്ലും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് മുദ്രാവാക്യം മാത്രമാണ്. അതിന് പിന്നിലുള്ളത് ഗൂഢലക്ഷ്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒരു രാജ്യം ഒരു പാർട്ടി എന്ന അവസ്ഥ. ഹിറ്റ്ലറും ഈ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിച്ചത്. ഹിറ്റ്ലർക്ക് എന്ത് സംഭവിച്ചു എന്നോർക്കുന്നത് നന്ന്. ജനവികാരം മാറുന്നത് മോദി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ കൂട്ടത്തോടെ ഒഴിവാക്കുന്നത്. ഈ പാത നമ്മുടേതാണ്. അതിലൂടെ സഞ്ചരിച്ച് ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കണമെന്നും അഭിജിത് ദീപ്കി. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ പ്രതിഷേധം ശക്തം. തുടർച്ചയായ 3 ദിവസവും ഇന്ത്യ സെക്കൻഡ് ഡൽഹിയിൽ പ്രതിഷേധിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ പോലീസ് നടപടിയിൽ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിലെ പോൾ സമയം 3 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിലിപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 44%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: മലയാളിട ബ്രോട്ട് യു ബൈ
4: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

0: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹോം 92.2 FM-ലേക്ക്. മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സത്യത്തിൽ ഇന്ന് ഞാൻ വ്യാഴാഴ്ചയാണെന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി. നമ്മുടെ ആസിഫിന്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് അയ്യോ വ്യാഴാഴ്ചകളിൽ നമുക്കൊരു ഗസ്റ്റ് എത്താറുണ്ടല്ലോ, നമ്മുടെ ഫൈസൽ റാസി. അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഹായ് ഫൈസൽ.
1: ഹായ്, നമസ്കാരം.
0: നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ മലയാളി ഡായിലേക്ക്. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: എല്ലാ ദിവസവും വരുമ്പോ അല്ലെങ്കിൽ ഓരോ വീക്കെൻഡിലും വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ ഇനി വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം എല്ലാവരും ഓർമ്മിപ്പിച്ചോട്ടെ. നമ്മുടെ മലയാളിയുടെ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ ആണ്. ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട്, നമ്മുടെ മലയാളിയുടെ കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ കൊടുക്കുന്നുണ്ട്. അതായത് മുമ്പ് അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് 500 ദിർഹമായിരുന്നു, ഇപ്പോൾ ഒരു ലിമിറ്റഡ് ഓഫർ പോലെയാണ് നൽകുന്നത്.
1: പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നേക്കാം. ഈ അസുഖങ്ങൾ മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില സെൽസ്, നമ്മളെ ശരീരത്തിലെ സെൽസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാതെ പോകുമ്പോഴാണ് അവിടെയൊക്കെ ക്യാൻസറിന്റെ സെൽസ് ഒക്കെ കയറി കൂടുന്നത്. അപ്പൊ അത് വരാതിരിക്കാനും നമുക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ആയുർവേദത്തിലുണ്ട്. അതാണ് ഈ നമ്മുടെ ഫുൾ ബോഡി മസാജ് എന്നൊക്കെ പറയുന്നത്.
0: അതായത് ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ചെറിയ ചെറിയ വെയിനുകൾ പോലും ഉണരും.
1: അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മള് വയർത്ത്, നമ്മള് സാധാരണ വയർക്കാറില്ല പലരും, വെയില് കൊള്ളാറില്ല. ഇത് രണ്ടും ഒരു മനുഷ്യന് ആവശ്യമാണ്. നമ്മുടെ ഓരോ ശരീരത്തിലെ ഈ രോമകൂപങ്ങളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നതാണ് വയർക്കുക എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിലെ ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ്.
0: അതുകൊണ്ട് ഇതുപോലെയുള്ള കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ് ഒക്കെ നിങ്ങൾ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ ഫുൾ ബോഡി മസാജ്, അതുപോലെ തന്നെ സ്റ്റീം ബാത്ത്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുഡ് മസാജ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു 150 ദിർഹമിന്റെ ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ്.
1: 150 ദിർഹംസിന്റെ എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. കാരണം പ്രത്യേകിച്ച് ആയുർവേദത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് 500-600 ദിർഹംസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഈ സർവീസസ് ഒക്കെ കിട്ടുള്ളൂ.
0: കറക്റ്റ്, കറക്റ്റ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കണം. തീർച്ചയായിട്ടും DIP 1-ലാണ്, അല്ലാസ്മാവി ബിൽഡിംഗിലാണ് നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. 054-224-5901 ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 054-224-5901
1: നമ്മുടെ റേഡിയോയിലുള്ള വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് അവർക്ക്
0: ഒരു സമ്മാനം
1: സമ്മാനമായിട്ട് കൊടുക്കാം ഈ വൗച്ചർ.
0: അതെ, ഈ വൗച്ചർ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായിട്ടും നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റേഡിയോയിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പറിലേക്ക് 0585829220 വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇന്ന് നമ്മളൊരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി നൽകുന്നുണ്ട്. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ശരിക്കും പണ്ടൊക്കെ നമ്മൾ സാധാരണ ആയുർവേദ ചികിത്സകളെപ്പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സ്ത്രീകൾക്ക് ഇല്ലേ പ്രസവ സംബന്ധമായി ആയുർവേദ ട്രീറ്റ്മെന്റ് എല്ലാവരും ചെയ്യും, അല്ലെങ്കിൽ ഈ ചെറിയ നമ്മൾ പറയുന്ന പോലെ വാദം പോലെയുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് കൂടുതലും പ്രായമായവരും അമ്മമാരും സ്ത്രീകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്.
1: പ്രസവത്തിന് മുന്നേയും പിന്നെയും സ്ത്രീകൾക്ക് വളരെ ആവശ്യമുള്ളതാണ്
0: ആയുർവേദ ട്രീറ്റ്മെന്റ്. പക്ഷെ ഇപ്പൊ കാലങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ കാണുന്നത് പുരുഷന്മാരും അവരുടെ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിന് പുറമെ തന്നെ സൗന്ദര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ആയുർവേദ ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലേ,
1: അവള്
0: ജിമ്മിലേക്ക് പോകുന്നത് പോലെ തന്നെ എല്ലാ വർഷവും കൃത്യമായിട്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്.
1: അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുക എന്നുള്ളതാണ് ഈ ആയുർവേദത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇത് ഇപ്പം ഏറ്റവും കൂടുതൽ കൂടി വന്നിട്ടുള്ളതാണ്. ചില റെസിഡൻഷ്യൽ മീൻസ് റിസോർട്ട് പോലെ നമുക്കവിടെ ഒരു ഒരാഴ്ചയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്തെന്നാ പറയാ,
0: അങ്ങനെ
1: അല്ല, സ്പാ അല്ല,
0: മസാജിങ്സ്
1: അല്ല, നമ്മളൊരു ഒരാഴ്ച പാക്കേജാണ്
0: റെജുവിനേഷൻ
1: തെറാപ്പി. ഇത് പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സർവീസസ് കിട്ടുന്നുണ്ട്.
0: ഓക്കെ, ഞാൻ
1: അത് ഈ പുരുഷന്മാരാണ് കൂടുതൽ പോകുന്നത്. കാരണം പ്രായമായവരും ഇവരൊക്കെ പോയി ഒരാഴ്ച റിലാക്സ് ചെയ്ത് എന്താണ് കണ്ണു മുതൽ എല്ലാത്തിനും ധാര, അതുപോലെ ഒരുപാട് ആയുർവേദ വിധി പ്രകാരമുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്.
0: ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിച്ചു. ഇപ്പോൾ ഒരു ഒരു ഒരു 10 വർഷം മുമ്പുള്ള കാലം, അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് വരെ നമ്മളെപ്പോഴും നമ്മുടെ സ്ത്രീകളുടെ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ബാഗിൽ എപ്പോഴും ഉള്ളതാണ് ഒരു കോമ്പ് കാണും അല്ലേ, മുടി ചെയ്യാനായിട്ട് കോമ്പ് കാണും. ഇപ്പോൾ ചെറിയൊരു മേക്കപ്പ് കിറ്റ് തന്നെ ഉണ്ടാവും. പക്ഷേ കാലങ്ങൾ മാറി മാറി വന്നപ്പോൾ പുരുഷന്മാരും അതുപോലെ തന്നെ നല്ല സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്.
1: സാധാരണ നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഒരു ചീർപ്പായിരിക്കും നമ്മളെ പോക്കറ്റിൽ.
0: അല്ല, ഞാൻ ചോദിക്കാൻ വന്ന വേറൊന്നുമില്ല, ഫൈസലൊക്കെ ഇപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാറുണ്ട് പുറത്ത്?
1: ഞാൻ എപ്പോഴും എന്റെ ബാഗില് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങള്, അങ്ങനെ ഓവറായിട്ട് നമ്മൾ മേക്കപ്പ് ഇട്ട് അങ്ങനെ ചെയ്തു എന്ന് കാണിക്കാതെ നമുക്ക് കുറച്ച് ഒരു പ്രസന്റ് ആയിരിക്കുന്ന പ്രസന്റബിൾ ആയിരിക്കുന്ന രീതിയിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അത് കയ്യിൽ വെക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ കയ്യിൽ വെക്കും. മിക്കവാറും ഒരുവിധക്കെ ഇപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ്, പക്ഷെ അത് പുറത്ത് പറയില്ല എന്ന് മാത്രം.
0: എന്തൊക്കെയാണ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് മിക്കവാറും എല്ലാവരും സൺസ്ക്രീൻ കയ്യില് സൂക്ഷിക്കാറുണ്ട്. പെൺകുട്ടികൾ എപ്പോഴും മേക്കപ്പ് ആ ഒരു കിറ്റ് തന്നെ കയ്യില് സൂക്ഷിക്കാറുണ്ട്. സാധാരണയായിട്ട് ഇപ്പോ ഫൈസൽ ഒരുപാട് സുഹൃത്തുക്കളും ഫൈസൽ ആണെങ്കിൽ തന്നെ എന്തൊക്കെയാണ് ഒരു അത്യാവശ്യം വേണ്ട ഒരു ചെറിയ മേക്കപ്പ് സാധനം, കാരണം നമ്മുടെ ശ്രോതാക്കൾ കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങൾക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കാം.
1: സൺസ്ക്രീൻ, അതുപോലെ വിറ്റാമിൻ ഇ, അങ്ങനെ ഇതിലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലുമൊക്കെ വെക്കാറുണ്ട്. അതുപോലെ ജെൻസാകുമ്പോൾ കൂടുതലും കോമ്പ് കയ്യിൽ വെക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യുന്നത്. പിന്നെ കൂടുതലായിട്ട് സ്ത്രീകളെ പോലെ അങ്ങനെ ഓവറായിട്ടുള്ളത് ആരും പോലെ 1% ഒക്കെയാണ് അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത്.
0: ഓക്കെ, എന്തായാലും അത്യാവശ്യം
1: അതെ
0: അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും. ശരി, എപ്പോഴും ഇതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊന്നും അച്ഛനും അമ്മയൊക്കെ വെളിയിൽ പോകുമ്പോഴത്തേക്ക് ഞാനധികം കണ്ടിട്ടില്ല, അവർ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കുന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷെ കാലങ്ങൾ മാറി വന്നപ്പോൾ ഇപ്പൊ എല്ലാരും പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്.
1: അവൈലബിൾ ആയിരുന്നത് യാഡ്ലി പൗഡർ മാത്രം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, യാഡ്ലി പൗഡർ, അതിനപ്പുറത്തേക്ക് ഒരു ഫൗണ്ടേഷനോ അതല്ലേ അങ്ങനെയുള്ള ക്രീമുകളോ ഒരു മറ്റുള്ള അങ്ങനെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളൊന്നും നമ്മൾ അമ്മമാരാരും ഉപയോഗിച്ചിരുന്നില്ല. അവര് സൗന്ദര്യം എന്ന് പറയുന്നത് കുളിച്ച് കഴിഞ്ഞ് വന്നാൽ എണ്ണ തേച്ച് കുളിച്ച സുഗന്ധം, അതൊക്കെയാണ് അവരെ സൗന്ദര്യം.
0: ഇപ്പോഴും അവരുടെ സൗന്ദര്യം. പക്ഷെ നമ്മൾ നോക്കണം, ഇപ്പൊ ഈ സ്ഥിരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് സ്ഥിരമായിട്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെക്കാൾ പഴയ അമ്മമാരുടെയോ അമ്മമ്മമാരുടെയൊക്കെ സ്കിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും
1: അതില് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, നമ്മള് എണ്ണ തേച്ച് കുളിക്കാറുണ്ട് ചെറുപ്പത്തില്. നമ്മുടെ അമ്മമാരും അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഇന്ന് അതുണ്ടോന്ന് എനിക്കറിയില്ല. ഇന്ന് വളരെ അപൂർവ ആൾക്കാരാണ് അങ്ങനെ ഒരു മണിക്കൂറൊക്കെ എണ്ണ തേച്ച് ഇരുന്ന് കുളിക്കുന്നത്. പണ്ട് 90% ആൾക്കാരും ചെയ്തിരുന്ന ഒരു കാര്യമാണത് അല്ലേ. ഇപ്പൊ അതൊക്കെ അവരെ മുഖത്ത് ആ ഗ്ലോ ഒക്കെ എപ്പോഴും ഉണ്ടാവും.
0: നമ്മള് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്ററിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് സൗന്ദര്യത്തിലേക്ക് പോയി. എന്തായാലും നമുക്ക് അടുത്ത് നമ്മുടെ ഒരു ട്രെൻഡിങ് സോങ്
1: കേട്ടാലും എല്ലാവരും സൗന്ദര്യത്തോടെ ഇരിക്കുക.
0: അതെ, എപ്പോഴും നല്ല സൗന്ദര്യത്തോടെ ഇരിക്കുക,
1: മനസ്സും ശരീരവും.
0: അതെ, കറക്റ്റ്. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: να μην λέει μου να γίνει μα του πήλε καλή μα ε.
1: ഹോം 92.2 എഫ്എമ്മിലൂടെ മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഈ സമയമുള്ളത് ഷീബ, അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വ്യാഴാഴ്ചകളിൽ എത്തുന്ന ഫൈസൽ റാസി. ഫൈസൽ നമസ്കാരം. ഫൈസലിന് ഒന്ന് രണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ. മുജീബ്, അതുപോലെ തന്നെ ഒരു സുഹൃത്ത്, എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല, ഞാനിങ്ങനെ കുറേ നേരമായിട്ടിരുന്ന് നോക്കുകയാണ്. ഹായ് ഫൈസൽ, താങ്കളുടെ തൗതാരം കേൾക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഓക്കെ സംസാരം എന്നായിരിക്കുമോ, അതോ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ഫൈസലിനോട് തന്നെ പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കി. അപ്പോൾ തൗതാരം എന്നുള്ള വാക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. തൗതാരം മലപ്പുറത്ത് എവിടെ, തൃശ്ശൂർ പറയുന്നത്?
2: തൃശ്ശൂരും ബോർഡർ മലബാർ ഏരിയയിൽ കുറേ സംസാര രീതികളുണ്ട്. ആ സംസാര രീതികൾ ഇപ്പോൾ അന്യം നിന്ന് പോയി പഴയ കാലത്തെ ആൾക്കാർ സംസാരിക്കുന്നതാണ്. ഇപ്പം നമ്മളൊക്കെ മുത്തശ്ശിമാർ പറയുന്നതാണ്, മോനെ പെരിയയില് വള്ളിജാതി ഉണ്ടാവും, പെരിയയില് വള്ളിജാതി ഉണ്ടാവും, പൊട്ടി വയ്യറ്റിക്കുന്നു
1: പറയും.
2: അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാല് പെരുവഴിയിൽ പാമ്പ് പോലുള്ള ക്രീച്ചേഴ്സ് ഉണ്ടാവും, ശ്രദ്ധിച്ചു പോണം, അല്ലെങ്കിൽ പൊട്ടി. പൊട്ടി എന്ന് പറഞ്ഞാൽ ഈ ജിന്ന്, അതുപോലെ അത് വഴി തെറ്റിക്കും എന്നാണ് പറയുന്നത്.
1: ഓ അത് ശരി. എങ്ങനെയത്? പെരുവഴിയില് വള്ളിജാതി ഉണ്ടാവും,
2: പെരിയയില് വള്ളിജാതി ഉണ്ടാവും, മോനെ പൊട്ടി വയ്യറ്റിക്കൂട്ടാ നോക്കണം,
1: മോനെ പൊട്ടി വഴി തെറ്റിക്കൂട്ടാ നോക്കണം. അതുപോലെയുള്ള
2: സംസാരങ്ങൾ.
1: അതുപോലെ
2: നമ്മള് നേരത്തെ പറഞ്ഞ പോലെ മാട്ടം, അവിടുന്ന് ആ മാട്ടം ചാടി കിടന്ന്,
1: മാട്ടം എന്ന് പറഞ്ഞ
2: പുലിയുടെ മുകളിലൂടെ വന്നാൽ മതി അറിയാം, പുലിയുടെ മുകളിൽ കൂടെ വന്നാൽ മതി. പുലി പുലി എന്ന് പറഞ്ഞാല് ഈ പറമ്പിലൊക്കെ തൊടിയിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കുന്നുപോലെ കൂട്ടിട്ടുണ്ടാവും, അതിനാണ് പുലി. മാട്ടം എന്ന് പറഞ്ഞാല്
1: പുലിന്നാണോ പുലിന്നാണോ?
2: പുലി പുലി
1: പുലി. ഓക്കെ ഓക്കെ ഓക്കെ.
2: അതേപോലെ മാട്ടം എന്ന് പറഞ്ഞാല് നമ്മള് കുറച്ചുകൂടി ചെറിയൊരു കുന്നുപോലെ അങ്ങനെ കയറി കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവും.
1: അപ്പൊ
2: അതിങ്ങനെ നമുക്ക് ഇപ്പൊക്കെ സ്റ്റെപ്പിന് വരാം അവിടെ ഇങ്ങനെ മാട്ടം എന്നറിയതിന്,
1: സ്ലോപ്പ്
2: സ്ലോപ്പ് പോലെ. അവിടെ എന്താ പറയാ
1: നമ്മളെന്താ അതിന് പ്രത്യേകിച്ച് മലയാള വാക്ക് എന്താ പറയാ?
2: അങ്ങനെ മാട്ടം മാട്ടം എന്ന് പറയും. പിന്നെ അതുപോലെ
1: നമ്മള് തിരുവനന്തപുരത്ത് നമ്മളിതുപോലെ കയറ്റത്തിന് തേരി എന്ന് പറയും.
2: തേരി
1: തേരി തേരി.
2: പിന്നെ അതുപോലെ സഞ്ചാരം എന്ന് പറയും.
1: സഞ്ചാരം എന്ന് പറഞ്ഞാൽ
2: സഞ്ചാരം, സഫോക്കേഷൻ.
1: അങ്ങനെയാണ്
2: ശരീരത്തിന് ഒരു ബ്രഹ്മസഞ്ചാരം എന്നൊക്കെ പറയും. നമുക്ക് സഫോക്കേഷൻ എന്തോ ഒരു പറ്റാ, അങ്ങനെ കൊറേ വേർഡ്സ് ഉണ്ട്
1: മലയാളത്തിൽ. സത്യം പറഞ്ഞാൽ ഇപ്പൊ അന്യം നിന്ന് പോകുന്ന മലയാള
2: വാക്കുകള് പഴയ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട്.
1: ആ ശരി. അത് പറഞ്ഞപ്പോഴാണ് ഈ വാക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ കാണുന്ന സാധനങ്ങളുടെ പേരുകൾക്ക് വ്യത്യാസം
2: വരുമല്ലോ.
1: ഒലക്ക അറിയോ?
2: ഒലക്ക അറിയാം, ഒലക്ക ഉരലൊക്കെ അറിയാം.
1: ഒലക്ക അറിയാം, ഉരലറിയാം. പിന്നെ അരക്കുന്ന കല്ല്, അരകല്ല്,
2: അമ്മിക്കല്ല്.
1: അമ്മിക്കല്ല്. പിന്നെ പണ്ടൊക്കെ നമ്മൾക്ക് അമ്മമ്മയുടെ ഒക്കെ കാലത്തൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അപ്പൊ അവര് വെക്കുന്നത് ഉറിയിലാണ്. നിങ്ങളുടെ അവിടെ എന്താ പറയാ?
2: ഉറിയെന്നാ
1: പറയാ. ഓക്കെ. പിന്നെ നമ്മൾ തണുക്കാൻ വേണ്ടിട്ട് വെള്ളം
2: കൂജ,
1: കൂജ കറക്റ്റ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറച്ച് വാക്കുകളൊന്നും പറഞ്ഞ മറന്നുപോയ വാക്കുകളൊക്കെ. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ നിത്യയും പത്മയും എല്ലാരും കൂടി ഇരുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ നാട്ടിലും ഓരോന്ന് പറയുന്നത് ഓരോരോ രീതിയിലാണ്.
2: അതുപോലെ നമ്മുടെ ഞങ്ങളവിടെ കരിപ്പിടി എന്ന് പറയും, ഏറ്റവും ടേസ്റ്റ് ഉള്ള മീനാ
1: കരിപ്പിടി. അതെന്താ കരിമീൻ എന്ന് പറയുന്നത്?
2: കരിമീനല്ല, ഈ പാടത്ത് കിട്ടുന്ന ഒരു മീനാണ്.
1: ആറ്റുമീൻ, അതായത്
2: നല്ല മുള്ളുള്ള, കയ്യൊക്കെ നന്നാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷെ കയ്യൊക്കെ മുറിയും കരിപ്പിടി. അതിന് ഒരു ഒരുപാട് പല സ്ഥലങ്ങളിലും പല വാക്കാണ്.
1: ഓക്കെ,
2: നിങ്ങൾക്ക് അറിയുന്നൊരു ഇതന്നെ ആയിരിക്കും, പക്ഷെ തിരുവനന്തപുരത്ത് എന്താ പറയുന്നത് എനിക്കറിയില്ല.
1: അപ്പൊ
2: ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കോ. ഞങ്ങൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ
1: അത് കടലിലുള്ളതാണോ?
2: അല്ല, ഈ കുളത്തിലും പാടത്തൊക്കെ ഉണ്ടാവുന്നതാണ് കരിപ്പിടി എന്ന് പറയുന്നത്.
1: ഓക്കെ ഓക്കെ.
2: കരിപ്പിടിക്ക് കുറേ വാക്കുകളുണ്ട്. അത് ഇപ്പൊ ചിലപ്പോ പ്രേക്ഷകർ നമുക്ക് മെസ്സേജ് അയക്കും.
1: കരിമീനിന് എന്താ പറയാ നിങ്ങള്?
2: കരിമീന്, കരിമീന് സാധാരണ കരിമീൻ തന്നെ പറയാം.
1: അപ്പലണ്ടി മുട്ടായി അഭയാർത്ഥി കട്ട എന്ന് പറയും. കരിപ്പിടി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് പറയുന്നത്.
2: തൃശ്ശൂർ ഞങ്ങളുടെ നാട്ടിലെ കരിപ്പിടി എന്ന് പറയാം. അതിന് ഭയങ്കര ടേസ്റ്റ് ഉള്ള മീനാണത്. അത് പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടും. ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ മത്തോക്ക് എന്ന് പറയുന്നത് നമ്മളവിടെ കൊള്ളിക്ക്, മത്തോക്ക്
1: നമ്മുടെ കപ്പയ്ക്ക്,
2: കപ്പയ്ക്ക്. അപ്പൊ അതന്നെ കൊള്ളി എന്ന് പറയും, പൂള പറയും, മരച്ചീനി പറയും,
1: മരച്ചീനി നമ്മുടെ തിരുവനന്തപുരത്ത് പറയും.
2: ഒരുവിധമുള്ള സ്ഥലങ്ങളിലൊക്കെ പല പേരുകളിലാണ് ഈ കപ്പ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ കരിപ്പിടി എന്ന് പറയുന്ന മീനും ഒരുവിധമുള്ള സ്ഥല ഓരോ ജില്ലയിലും വ്യത്യാസമുണ്ട്.
1: നിങ്ങൾ പശുവിനെ കിട്ടുന്ന സ്ഥലത്തിന് എന്താ പറയാ?
2: തൊഴുത്ത്.
1: ആ കറക്റ്റ്, തൊഴുത്ത് തന്നെ എല്ലായിടത്തും തൊഴുത്ത്. ഓക്കെ, അത് ഞങ്ങളിങ്ങനെ കഴിഞ്ഞ ദിവസമായിരുന്നു സംസാരിച്ചപ്പോ, അത് നമ്മൾ തൊഴുത്ത് തന്നെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു. വീടിന്റെ നമ്മള്
2: ഉമ്മറം,
1: ആ വീടിന്റെ പുറക് സൈഡിന് എന്താ പറയാ, ഇപ്പം നമ്മള് മുൻവശത്തിനല്ലേ ഉമ്മറം,
2: നമ്മളവിടെ വടക്കേപ്പുറം. ആ
1: നമ്മള് വടക്കേപ്പുറം.
2: എന്തുകൊണ്ട് വടക്കേപ്പുറം എന്ന് പറയുന്നത്?
1: വടക്ക് സൈഡാണ്.
2: അങ്ങനല്ല, വാസ്തുശാസ്ത്ര പ്രകാരമാണ് നമ്മുടെ നാട്ടിലേക്ക് വീടുകൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ ഒന്നും നോക്കിയില്ല, നേരെ ഉണ്ടാക്കി, സ്ഥലം കണ്ടുപിടിച്ച് താഴ്ത്തി ഉണ്ടാക്കി.
1: ചിലപ്പോ അറിയാൻ പറ്റില്ല, നോക്കിയിട്ടുണ്ടാവും.
2: വാസ്തു നോക്കുന്നില്ലല്ലോ.
1: നോക്കുന്നില്ലല്ലേ.
2: ആ പക്ഷെ നമ്മുടെ നാട്ടില് നമുക്കതിൽ റിലീജിയൻ ഇല്ല,
1: മതല്ല.
2: എല്ലാവരും കിണറിനടക്കം, നമ്മളെവിടെ കിണർ കുഴിക്കണം എന്നുള്ളത് ഒക്കെ നോക്കിയിട്ടേ കുഴിക്കുള്ളൂ. അതിനാളെ കൊടുന്ന് സ്ഥാനം നിശ്ചയിച്ച് അവിടെയാണ് നമ്മള് കിണർ കുഴിക്കുന്നത്, ശരിയല്ലേ?
1: അതെ അതെ അതെ. ഇപ്പൊ ആരെ കിണർ കുഴിക്കുന്നല്ലേ. ആ പക്ഷെ എങ്കിലും നാട്ടും പുറത്തോട്ടൊക്കെ ഇപ്പോഴും
2: കിണർ,
1: അതിനുള്ള നമ്മുടെ സിറ്റി ഏരിയയിലൊന്നും സ്ഥലവും ഇല്ല. ആകെപ്പാടെ വീട് വയ്ക്കാൻ ഒരു രണ്ടോ മൂന്നോ സെന്റ് ഒക്കെ കട്ടിച്ച് കിട്ടിയാലായിരുന്നുള്ളു. അതിൽ തന്നെ ഒരു കാർ പാർക്കിംഗ് ഉണ്ടാക്കും ഇല്ലേ, അത്യാവശ്യം രണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ടാക്കും.
2: അതില് സങ്കടമുള്ള ഒരു കാര്യം പറഞ്ഞാല്, നമുക്ക് കുറച്ച് മണ്ണുള്ളത് ആ മണ്ണ് പോലും അവിടെ കോൺക്രീറ്റ് ഇട്ട് അത് അതുപോലും ആ മണ്ണില് പോലും നമുക്ക് ചവിട്ടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി മാറി.
1: ഇഷ്ടമാണ് മണ്ണില്
2: മണ്ണില് ചവിട്ടില്ല നടക്കണ്ട, മണ്ണല്ലേ ഇഷ്ടം.
1: മണ്ണാണ്
2: മണ്ണിന്റെ ഒരു, ശരിക്കും ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ പ്രവാസികൾക്കാണ് ആ മണ്ണിന്റെ വില അറിയുന്നത്. കാരണം ഞാൻ അറിയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, പുള്ളി ചെറുപ്പത്തില് നാട്ടില് 15-16 വയസ്സിൽ വന്നിട്ടുള്ള ഒരു വയസ്സായ ഒരു ആള്. ആൾക്ക് എപ്പോഴും ഈ കൃഷി ഇതുപോലൊക്കെ പാടത്ത് നെല്ലും ഇതുപോലെ കൃഷിയൊക്കെ ഇഷ്ടമുള്ള ഒരാള്. പക്ഷെ ഇവിടെ വന്നിട്ട് അയാള് ജീവിക്കേണ്ടി വന്ന്, പക്ഷെ അയാൾക്ക് ഇതൊക്കെ അയാളെ ലൈഫിൽ നഷ്ടപ്പെട്ട്, അത്ര ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടു കൂടി ആ മണ്ണില് ചവിട്ടി കൃഷി ചെയ്യാനും ഇതിനൊക്കെ, അങ്ങനെ എത്രയോ ആൾക്കാര് പ്രവാസികളായിട്ടുണ്ടാവും. ഇപ്പോഴും നമ്മള് ഈ ശ്രോതാക്കൾ കേൾക്കുന്നവര് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ 2 മാസത്തിന് പോയി കഴിഞ്ഞാല് അവര് കപ്പ കുഴിച്ചിടും, കുള്ളി കുത്തിവെക്കും, അതേപോലെ വാഴ നടും. പക്ഷെ അത് അവർക്ക് അതിൽ നിന്ന് ഒരു ഇത് വാഴക്കുല വെട്ടാനോ അല്ലെങ്കിൽ ആ കപ്പ പറിച്ചെടുക്കാനോ ഒന്നല്ല, അവരാ പ്രകൃതിയിലെ ഇഷ്ടം കൊണ്ട് ഈ മരുഭൂമിയിൽ നിന്ന് പോയിട്ട് ആ 2 മാസത്തിൽ അവര് ആ മണ്ണിനെ സ്നേഹിക്കുന്ന കാരണം കൊണ്ട് ചെയ്യുന്നതാ.
1: സത്യം സത്യം സത്യം.
2: ഈ പറയുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടാവും.
1: ശരി, എനിക്കറിയാലോ എന്റെ വീട്ടിൽ പോകുന്ന സമയത്ത്
2: അവർക്ക് വേണ്ടിയിട്ടല്ല,
1: അറിയ ചെടിയൊക്കെ വെക്കും, ഇങ്ങനെ
2: വെക്കും. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടല്ല അത്, അവർക്ക് അതിൽ ചെടി വളരുന്നതോ ആ ചെടിയിൽ പുഷ്പങ്ങൾ ഉണ്ടാവുന്നതോ ഒന്നും അവര് ആ 2 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വരുമ്പോ അവരിതൊന്നും കാണുന്നില്ല. പക്ഷെ അവരെ മനസ്സിന്റെ സന്തോഷമാണ് ഈ കൃഷി ചെയ്യുക എന്നുള്ളത്, ഈ മണ്ണില് ചവിട്ടുക, ആ മണ്ണില് കാര്യങ്ങൾ ചെയ്യുക, വെള്ളമൊഴിക്കുക, തടയിടുക.
1: സത്യമാണ് സത്യമാണ്. അപ്പൊ ശരി, നമുക്കൊരു തമിഴ് പാട്ട് കേട്ടിട്ട് വന്നാലോ?
2: യെസ്.

0: Home 92.2 FM. Home is a feeling.
1: സിപിഎം സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ലെന്ന് പി കെ ശ്രീമതി. സിപിഎം പാർട്ടിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കുന്നു, നിയമത്തിന്റെ വഴിയെ പോകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ.
0: Home 92.2 FM. Home is a feeling.
1: സിപിഎം സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ലെന്ന് പി കെ ശ്രീമതി.

0: ബാനറിൽ കലാനിധി മാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
3: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
5: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടോ?
6: CPM സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ലെന്ന് PK ശ്രീമതി. CPM പാർട്ടിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കുന്നു, നിയമത്തിന്റെ വഴിയെ പോകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പരാതിയുമായി എത്തിയാൽ ഇരയ്ക്കൊപ്പമെന്ന് മന്ത്രി. ലൈംഗിക കേസുകളിലെ പാർട്ടി നിലപാട്.
0: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-922-0 മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

0: അങ്ങനെ ഈ മണിക്കൂറിൽ എവർ ഗ്രീൻ സോങ്ങും നമ്മൾ കേട്ടത്. കഴിഞ്ഞ മണിക്കൂറിൽ ഒരു സുഹൃത്ത് അനീഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് ചോദിച്ചിരുന്ന പാട്ടാണ്, അപ്പൊ എനിക്ക് ഇപ്പോഴാണ് അത് പ്ലേ ചെയ്യാൻ പറ്റിയത്. ക്ഷമിക്കുക, എല്ലാവരുടെ പാട്ടിലേക്ക് എത്താനും പറ്റിയിട്ടില്ല. കാരണം ഇന്ന് നമുക്ക് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ 3-4 ആ ഒരു മണിക്കൂറിൽ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ഫൈസൽ റാസി എത്താറുണ്ട്. അപ്പൊ ഫൈസൽ വന്ന് കുറെ പഴയ വാക്കുകളെ കുറിച്ചൊക്കെ
1: പറഞ്ഞു. അതെ, കരിപ്പിടി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ അതിന്റെ ഫോട്ടോ മുതല് അതിന്റെ ഹിസ്റ്ററി വരെ വരാൻ തുടങ്ങി.
0: അതെ, കരിപ്പിടി എന്ന് പറഞ്ഞാൽ അതൊരു മീനാണ്.
1: കല്ലുത്തി എന്നാണ് വേറൊരു വാക്ക് പറഞ്ഞത്. പല ജില്ലകളിലും പല പേരുകളിൽ അറിയപ്പെടുന്ന അതാണ്.
0: അത് കടലിലെ മീനല്ല,
1: പാടത്തും കുളത്തിലും ഒക്കെ കിട്ടുന്ന മീനാണ്.
0: ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. ആസിഫ് തൃശ്ശൂർ ഉള്ള ഒരു സുഹൃത്താണ്.
1: ഞാൻ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള മീൻ അതാ.
0: ആണല്ലേ,
1: പൊരിച്ചു കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉള്ള മീൻ വേറല്ല. അതാണ് കല്ലുത്തി.
0: ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ സമയം പെട്ടെന്ന് പടപടേ നങ്ങ് തീർന്നു
1: പോയി.
0: അപ്പൊ കുറെ കാര്യങ്ങൾ ഇനിയും പറയണമെന്ന് പറഞ്ഞിട്ടാണ്, നമുക്ക് അടുത്ത ആഴ്ച പറയാം കേട്ടോ.
1: ശരി,
0: അപ്പൊ എന്തായാലും എപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബംഗളൂരുവിൽ കൂട്ടൻ റാലിയുമായി സി ജെ പി ജ്ഞാനേഷ് കുമാറിന് മുന്നറിയിപ്പ്. ഡൽഹിയെ സ്തംഭിപ്പിച്ച് മൂന്നാം ദിനവും പ്രതിഷേധം. കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി ഉറപ്പ് നൽകിയെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭാ സഹായം നൽകുമെന്ന് അറിയിച്ചു. ശബരിമല റോപ്പ്വേ പദ്ധതിയുടെ DPR തയ്യാറാക്കി അനുമതി വേഗത്തിലാക്കും. പദ്ധതി 2 വർഷത്തിനകം പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാജ്യവിവാദം വിശദീകരിക്കാൻ ആർ ശ്രീലേഖ. ഞായറാഴ്ച വിശദീകരണം നൽകുമെന്ന് FP പോസ്റ്റ്. തനിക്ക് പറയാനുള്ളതുകൂടി കേൾക്കൂ എന്ന് ശ്രീലേഖ. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ശ്രീലേഖ രാജിവെച്ചു എന്ന് പറഞ്ഞ് 3-4 ദിവസം ആഘോഷിച്ചെന്ന് വിശദീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനിടെ പാർട്ടിയുമായുള്ള പിണക്കം മാറ്റി ശ്രീലേഖ. ഇന്ന് BJP സംസ്ഥാന സമിതി യോഗത്തിൽ ശ്രീലേഖ പങ്കെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ്. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിലാണ് വിമർശനം. ജ്ഞാനേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. SIR റദ്ദാക്കും വരെ പോരാടും. പോരാട്ടം എപ്പോഴും സമാധാനപരമായിരിക്കുമെന്നും പ്രകാശ് രാജ്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ കുറ്റകൃത്യങ്ങളുടെ റെക്കോർഡുകൾ കൈമാറുന്ന സുരക്ഷാ ശൃംഖല ശക്തമാകുന്നതായി റിപ്പോർട്ട്. GCC രാജ്യത്ത് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് മുൻപ് നാടുകടത്തപ്പെട്ടവർക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പുതിയ കച്ചവടമോ ജോലിയോ തുടങ്ങാൻ നിയന്ത്രണം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനെത്തുന്ന നിക്ഷേപകരുടെ മുൻകാല റെക്കോർഡുകളും പരിശോധിക്കുന്ന തരത്തിലാണ് സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത്. ദുബായ് നിരത്തുകളിലെ സ്ട്രീറ്റ് ബോർഡുകളുടെയും അഡ്രസ് ബോർഡുകളുടെയും നിറം മാറ്റുന്നു. ദുബായ് മുനിസിപ്പാലിറ്റിയുടേതാണ് തീരുമാനം. ഓരോ മേഖലയുടെയും പ്രത്യേകതയ്ക്കനുസരിച്ച് ബോർഡുകളിലെ കളർ മാറ്റാനാണ് തീരുമാനം. രാഹുൽഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വീണ്ടും FIR. ഡൽഹി പോലീസിന്റേതാണ് നടപടി. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്നലെ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിലാണ് രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. ഇരുവർക്കുമെതിരെ 3 FIR രജിസ്റ്റർ ചെയ്തു. പോലീസിനെ കയ്യേറ്റം ചെയ്തുവെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുമാണ് കേസ്. ജ്ഞാനേഷ് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് താനല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണം എങ്ങനെ വേണമെന്ന് വിജിലൻസ് ഡയറക്ടറും ഉദ്യോഗസ്ഥരും തീരുമാനിക്കുമെന്നും ആഭ്യന്തരമന്ത്രി. 20 വർഷത്തിനുശേഷം അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ല. ക്രൈം വിൽ നെവർ ഡൈ എന്നും രമേശ് ചെന്നിത്തല. അഭിനയകലയിൽ വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച നാനാ പടേക്കർ വിടവാങ്ങി. ഹൃദയാഘാതമാണ് മരണകാരണം. 3 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2013 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം ഇന്ത്യയിൽ ശക്തമാകുന്നതിനിടെ കോൺഗ്രസിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരെത്ര ബഹളം വെച്ചാലും തന്റെ പ്രവർത്തനം തുടരുമെന്ന് മോദി. ഖജനാവ് കൊള്ളയടിച്ചവർ തന്നെ സ്നേഹിക്കില്ലെന്നറിയാമെന്നും പ്രധാനമന്ത്രിയുടെ പ്രതികരണം. 5 ലക്ഷം കോടി രൂപ തെറ്റായ കൈകളിൽ പോകുന്നതിൽ നിന്ന് തടഞ്ഞുവെന്നും മോദി അവകാശപ്പെട്ടു. 10th മൊബൈൽ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിന് പരോക്ഷ മറുപടി നൽകിയത്. സ്ത്രീ പീഡകരെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് ആവർത്തിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. താൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ സ്ത്രീകൾക്കെതിരെയും പെൺകുട്ടികൾക്കെതിരെയും ആര് അതിക്രമം കാണിച്ചാലും അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇനിയും അതങ്ങനെ തന്നെ തുടരുമെന്നും PK ശ്രീമതി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ സുരക്ഷ ശക്തമാക്കി. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന്റെ വീടിന് പുറത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തും വിന്യസിച്ചിട്ടുണ്ട്. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ സ്പീക്കപ്പ് പദ്ധതിയുമായി ആഭ്യന്തര വകുപ്പ്. ഗാർഹിക പീഡനങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതിയെന്ന് ആഭ്യന്തരമന്ത്രി. പരാതി നൽകുന്ന സ്ത്രീകളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് നോഡൽ ഓഫീസർ IG അജിത ബീഗം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായി ആരോപിച്ച് സുപ്രീംകോടതിയിലെയും ഹൈക്കോടതിയിലെയും മുൻ ജഡ്ജിമാർ അടങ്ങുന്ന 42-അംഗ സംഘം രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും തുറന്ന കത്തെഴുതി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രചരണങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ജനങ്ങൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസമാണെന്നും അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ജനാധിപത്യപരമായ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. KFC വായ്പാ തട്ടിപ്പിലെ വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA PV അൻവർ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും തള്ളി. ഇത് 2nd തവണയാണ് ആവശ്യം ഹൈക്കോടതി തള്ളുന്നത്. പ്രതിഷേധം ശക്തമായതോടെ നാട്ടികയിലെ ടോൾ പിരിവ് നിർത്തലാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് സ്ട്രെച്ചിൽ സർവീസ് റോഡിന്റെയും പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും പണി പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ടോൾ തുടങ്ങിയാൽ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്ന് കലക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടുണ്ട്. യു പി ഐ ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്താനുള്ള തീരുമാനം നീട്ടിവയ്ക്കാൻ സാധ്യത. ഈ മാസം 15 പകരം ജനുവരി 1 ഇത് നീട്ടാനാണ് ആലോചിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി സി ജെ പി. ഡൽഹി ജന്തർമന്ദർ സമരത്തിന് മുന്നോടിയായി ബംഗളൂരുവിൽ സി ജെ പി റാലി നടത്തി. യൂട്യൂബർ ധ്രുവ് റാത്തി, എസ് എഫ് ഐ നേതാവ് ഐഷി ഘോഷ്, നടൻ പ്രകാശ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്നും വോട്ട് മോഷണം നടത്തിയെന്നും സി ജെ പി നേതാവ് അഭിജിത് ദീപ്കെ ആരോപിച്ചു. മോദിക്കും അമിത്ഷായ്ക്കും അംബേദ്കറിൽ വിശ്വാസമില്ല. ഗോഡ്സെയുടെ ആശയങ്ങളോടാണ് അവർക്ക് താൽപര്യം. ഗാന്ധിയാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്, അംബേദ്കർ നട്ടെല്ലും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് മുദ്രാവാക്യം മാത്രമാണ്. അതിന് പിന്നിലുള്ളത് ഗൂഢലക്ഷ്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒരു രാജ്യം ഒരു പാർട്ടി എന്ന അവസ്ഥ. ഹിറ്റ്ലറും ഈ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിച്ചത്. ഹിറ്റ്ലർക്ക് എന്ത് സംഭവിച്ചു എന്നോർക്കുന്നത് നന്ന്. ജനവികാരം മാറുന്നത് മോദി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ കൂട്ടത്തോടെ ഒഴിവാക്കുന്നത്. ഈ പാത നമ്മുടേതാണ്, അതിലൂടെ സഞ്ചരിച്ച് ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കണമെന്നും അഭിജിത് ദീപ്കി. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ പ്രതിഷേധം ശക്തം. തുടർച്ചയായ 3 ദിവസവും ഇന്ത്യ സെക്കൻഡ് ഡൽഹിയിൽ പ്രതിഷേധിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ പോലീസ് നടപടിയിൽ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
1: ഇങ്ങനെ കരയിലാണോ? അണ്ണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാർ ഇല്ലാത്തതല്ലേ?
2: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
3: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
4: Call 050-000-2918.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
2: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തെ ദിവസവും ഡൽഹിയിൽ വലിയ രീതിയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. രാജ്ഘട്ടിലാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യം എത്തിയിരിക്കുന്നത്. ഇന്ത്യാ സഖ്യത്തിലെ എം പിമാർ, പ്രതിപക്ഷ എം പിമാരൊക്കെ രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥന നടത്തുകയാണ്. അതിനുശേഷം സമാധാനപരമായി തങ്ങൾ പ്രതിഷേധിക്കും എന്നാണിപ്പോൾ ഇന്ത്യാ സഖ്യം പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രിയങ്കയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു വലിയ വ്യാപകമായുള്ള പ്രതിഷേധം നടക്കുമ്പോൾ ബംഗളൂരുവിൽ CJP നേതൃത്വത്തിൽ യൂട്യൂബർ ധ്രുവ് രാഠി അടക്കം പങ്കെടുക്കുന്നു. പ്രകാശ് രാജ്, നടനും ആക്ടിവിസ്റ്റുമാണ്, അദ്ദേഹവും പങ്കെടുക്കുന്നു. അങ്ങനെ നേതാക്കളൊക്കെ അണിനിരക്കുന്ന ഒരു പ്രതിഷേധ മാർച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യാ സഖ്യ നേതാക്കളൊക്കെ രാജ്ഘട്ടിലെത്തി അടുത്തഘട്ട സമരത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണുള്ളത്. നമ്മുടെ ഇന്നത്തെ വിഷയം, CPM സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ല എന്ന മുൻമന്ത്രി PK ശ്രീമതി പറഞ്ഞ വാക്കുകൾ. CPM പാർട്ടിക്കുള്ളിൽ എപ്പോഴും പ്രശ്നം പരിഹരിക്കുന്നു, നിയമത്തിന്റെ വഴി നോക്കാത്തത് എന്ത്? അങ്ങനെ പാർട്ടി തന്നെ കോടതിയാകുന്ന സ്ഥിതിവിശേഷം CPMനകത്ത് പ്രത്യേകിച്ചുണ്ട്. പ്രത്യേകിച്ച് ലൈംഗിക കേസുകൾ വരുമ്പോൾ പരാതിയുമായി എത്തിയാൽ ഇരയ്ക്കൊപ്പം നിൽക്കുമെന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്. ലൈംഗിക കേസുകളിലെ പാർട്ടി നിലപാടുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇടതുപക്ഷത്ത് മാത്രമായിട്ട് ഒതുക്കേണ്ട, മൊത്തത്തിൽ നമുക്ക് സംസാരിക്കാം. എങ്കിലും ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് CPMന്റെ പാലക്കാട്ടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിഷയമുണ്ടായപ്പോൾ ഷാഫി പറമ്പിൽ MPക്കെതിരെ വരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തി കൂടിയാണ് ഇത് എന്ന് ഓർക്കണം. അപ്പോൾ സ്വന്തം തെറ്റുകുറ്റങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണോ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ഒരാളെ കുറ്റപ്പെടുത്തിയത്? സ്ത്രീ വിഷയങ്ങൾ വരുമ്പോൾ, ലൈംഗിക പീഡന കേസുകൾ വരുമ്പോൾ എല്ലാ പാർട്ടികൾക്കും ഒരേ നിലപാടാണോ ഉള്ളത്? വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമ്മുടെ ടെലിഫോൺ ലൈനിലെ പ്രശ്നമൊക്കെ ഇന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് കോൾസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. വിളിക്കാം 800-9220. ഒപ്പം നമ്മുടെ വാട്സാപ്പ് നമ്പറുണ്ട്, 0585829220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ ഹോം 92.2 FM സംബന്ധിച്ചിട്ട് ഒരു സന്തോഷ ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആസിഫിൻ്റെ ബർത്ത്ഡേ കൂടിയാണെന്ന്, ബർത്ത്ഡേ ബോയ് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചതിന് ശേഷം ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വരുന്നതായിരിക്കും. നമ്മളെന്തായാലും ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. ഇന്നും ഡൽഹിയിലെ സമരമാണോ എന്ന് ചോദിച്ചിട്ടിവിടെ മെസ്സേജ് വരുന്നുണ്ട്. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഏത് ചർച്ചയുടെയും കൂടെ നമുക്ക് ആമുഖമായിട്ട് നമ്മൾ ഈ ചർച്ചയെക്കുറിച്ച് തന്നെയാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തെക്കുറിച്ച് തന്നെയാണ് പറയാറുള്ളത്. ഇന്ന് പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്നത് CPMൽ സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ല എന്ന് PK ശ്രീമതി. ഇങ്ങനെ പാലക്കാട്ട് ജില്ലയിൽ സ്ത്രീ പീഡനമോ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയെ മാറ്റിയത് എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തത ഇല്ല എന്ന് KK ശൈലജ, മുൻ ആരോഗ്യമന്ത്രി, പറയുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു നമുക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല അത്തരത്തിലെന്ന്. മന്ത്രി ബിന്ദു കൃഷ്ണ പറയുന്നു ഈ പരാതിക്കാരി നേരിട്ട് സർക്കാരിനെ സമീപിക്കുകയോ നിയമ നടപടികളിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള നിയമ സംരക്ഷണവും മറ്റ് നിയമ സഹായവും നൽകുമെന്ന്. അപ്പോൾ പാർട്ടികളുടെ, ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ UDFന്റെ ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ലൈംഗിക കേസുകൾ വരുമ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ഒരു സ്ത്രീ അനുകൂല നിലപാടുകളാകുന്നില്ലേ? ആ വിഷയത്തിൽ നമുക്ക് ഒരു ചർച്ചയായല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഇത് എവിടെയാണ് ഷമീർ? ഒന്നും കേൾക്കുന്നില്ലല്ലോ, കുറെ ദൂരെയാണോ? ഇവിടെ ലൈനൊക്കെ ക്ലിയർ ആണ്. റാസൽ ഖൈമയിൽ എങ്ങനെയുണ്ട്? പിന്നെ പൊടിക്കാറ്റും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു രാവിലെ?
3: ഇല്ല, അത്ര മഞ്ഞുണ്ടായിരുന്നു.
2: ആഹാ,
3: പൊടിക്കാറ്റൊന്നും അങ്ങനെ അതുവരെ.
2: ഇന്നത്തെ ദിവസം കാര്യമായിട്ടുണ്ടായില്ല, കഴിഞ്ഞ ദിവസമൊക്കെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അല്ലേ?
3: കഴിഞ്ഞ ദിവസം കുറച്ചുണ്ടായിരുന്നു.
2: ഓക്കെ ഷമീറെ, ഈ സ്ത്രീ പീഡന കേസുകൾ അല്ലെങ്കിൽ ലൈംഗിക വിഷയങ്ങൾ, ലൈംഗിക പീഡന വിവാദം ഒക്കെ വരുമ്പോ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം എപ്പോഴും ആ പാർട്ടിക്കുള്ളിൽ തന്നെ തീർക്കാൻ പോകുന്നത്?
3: അതില് ഒരു നിശ്ചയമുണ്ട്. കാരണം ബ്രാഞ്ച് തുടങ്ങി പോളിറ്റ് ബ്യൂറോ വരെ, PB വരെ ആയിരക്കണക്കിന് വനിതാ സഖാക്കള്, ആയിരക്കണക്കിന്. ഞാൻ വെറുതെ പറയണല്ല, ഞാന് ആ അത്ര ഉറപ്പിച്ചു
2: പറയണ്.
3: അല്ലല്ലല്ല, ആയിരക്കണക്കിന് കഴിഞ്ഞ, ഞാന് മുമ്പ് സഖാ VB ചെറിയാനൊരു TVയിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാളും നിശ്ചയിച്ചിട്ടില്ല ഒരു കഥ, എല്ലാരെയും
2: കേട്ടിട്ടുണ്ടാവും.
3: അതടക്കം ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് പരാതികള് വനിതാ സഖാക്കള് പാർട്ടി നേതൃത്വത്തിന് കൊടുത്തിട്ട് ഒരു സഖാവിനെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ പാർട്ടിക്ക് കണ്ടില്ല. പിന്നെ ഇവർക്ക് എന്ത് നീതിബോധം ഉള്ളത്? ഈ പെൺകുട്ടികള് അല്ലെങ്കിൽ സ്ത്രീകള് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്, അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തിട്ട് ഈ നേതാക്കന്മാരെ കുറച്ചു കാലം മാറ്റിയിരുന്നു. P ശശിക്കെതിരെ എന്താ 5 പെണ്ണുങ്ങളുടെ പരാതി ഉണ്ടായിരുന്നു, പരാതി കൊടുത്ത KP സാധേവൻ വരെ പറിച്ചു പറഞ്ഞില്ല. അതെ. അപ്പൊ എന്നിട്ട് പിന്നെ ഇവര് ശശിക്കെതിരെ എന്തുകൊണ്ട് എന്ത് നടപടിയാണ് നിയമനടപടി എടുത്തത്? ഇവര് ശശിനെ സംരക്ഷിച്ചല്ലേ ഉള്ളൂ.
2: അത് മാത്രല്ല, ഇവർ എപ്പോഴും പറയുന്ന ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തു, പാർട്ടി അത് ഇടപെട്ട് പാർട്ടി ആരാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും പരിഹരിക്കാനും?
3: അപ്പൊ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇരട്ട തപ്പാണ്. ഈ ശ്രീമതി ടീച്ചർ എന്നൊക്കെ പറയുന്നത് വെറും കാപ്പട്ടിയാണ്. ശ്രീമതി ശൈലജ ടീച്ചറൊക്കെ വേറൊരാളെ കേസ് പറഞ്ഞു ഇവരെന്തെല്ലാം
2: തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതും എന്നൊക്കെ പറയുന്നതാണ്.
3: ഞാൻ പറയണേ കോൺഗ്രസ് പാർട്ടിയിൽ അത്ര വ്യക്തികൾ ഉണ്ടാവും ഇല്ലാന്നൊന്നും പറയുന്നില്ല. അവരെ ശിക്ഷിക്കാൻ തന്നെ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആരായാലും പി ജെ കുര്യനെതിരെ പരാതി വന്നു, എത്ര 3 ഏജൻസികൾ അന്വേഷിച്ചു. പി കെ കുഞ്ഞാലിക്കെട്ടിയെതിരെ പരാതി വന്നു, അന്വേഷണ ഏജൻസികളുടെ മുന്നിലേക്ക് അവര് പോണ്ടി വന്നു. സി പി എമ്മിലെ ഒരു നേതാവ് പോലും നിയമത്തിന്റെ മുന്നിൽ വന്നിട്ടില്ല. അത് ഈ പാർട്ടി സംരക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും ഞാൻ നീചമായ ഒരു പാർട്ടി നേതൃത്വം തന്നെ പറയും. അത് പോളിറ്റ് ബ്യൂറോയിൽ വരെ അംഗമായ ആളുകൾ വരെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് എന്റെ അറിവുണ്ട്. പോളിറ്റ് ബ്യൂറോയിൽ ഒരു അംഗത്വം കിട്ടിയ പെണ്ണ് സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിൽ പഴയ കാലത്ത്, കുറച്ച് 10-25 കൊല്ലം മുമ്പത്തെ കഥ. അപ്പൊ എന്നിട്ട് പോലും നീതി അവർ നിയമത്തിലേക്ക് ഈ പാർട്ടി നീങ്ങിയിട്ടില്ല. പിന്നെ ഇവർക്ക് എന്താ അധികാരമുള്ളത് മറ്റുള്ള പാർട്ടിക്കാരെ കുറ്റം പറയാനും മറ്റുള്ള ഇത്തരം സ്ത്രീ വീടകർക്കെതിരെ നടപടി എടുക്കാൻ പറയാനൊക്കെ? ഒരു അധികാരം ഒരിക്കില്ല.
2: തീർച്ചയായിട്ടും സ്ത്രീ സംരക്ഷകരാണെന്ന് അവകാശപ്പെട്ടിട്ടാണ് എപ്പോഴും ഇടതുപക്ഷം വരുന്നത്. നന്ദി ഷമീറെ, ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചിൽ. ഫസ്റ്റ് കോളർ ആയിരുന്നു, ഒപ്പം നമ്മുടെ ടെലിഫോൺ ലൈനൊക്കെ എങ്ങനെയായെന്ന് അറിയാനുള്ള ഒരു ആദ്യത്തെ കോളറും കൂടി ആയിരുന്നു. വിളിക്കാം 800-922-0. നമസ്കാരം, ആരാണിത്?
4: നമസ്കാരം.
2: നമസ്കാരം ജ്യോതി, സുഖമായിരിക്കുന്നോ?
4: സുഖമായിരിക്കുന്നു. എന്ത് പറയണോ, എല്ലാം പ്രശ്നങ്ങൾ തീർത്തോ?
2: നോക്കൂ, നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നമുക്കിപ്പോ? യെസ്, പറയൂ.
4: സുഖായിരിക്കുന്നു,
2: സുഖായിരിക്കുന്നു.
4: സഖാക്കളുടെ വിഷയമാണ്.
2: സഖാക്കളുടെ വിഷയത്തിൽ കുറച്ച് സഖാക്കൾ വരണം എന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷെ ഇത്തരം വിഷയങ്ങൾ എടുക്കുമ്പോ ഒരൊറ്റ സഖാവിനെ പൊടിയിട്ട് നോക്കിയാൽ ഉണ്ടാവില്ല.
4: എനിക്കൊരു കാര്യത്തിൽ ചെറിയ വന്നത്, നമ്മള് സോഷ്യൽ മീഡിയയിൽ ഒരു എനിക്ക് വ്യക്തമായിട്ട് ഒരു പഴയ ഒരു സഖാവിനോട് ചോദിച്ചപ്പോ, ഒരു ബ്രാഞ്ചില് ഒരു സ്ത്രീ ആദ്യം പ്രഗ്നന്റ് ആയി മെമ്പർ. അപ്പോ ഉടനെ ചോദിച്ച കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു അവര് പ്രഗ്നന്റ് അല്ലെന്ന്. അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ പ്രസവിച്ചപ്പോ പറഞ്ഞു ഇത് ഞങ്ങളുടെ അല്ലെന്ന് പറഞ്ഞ സ്ത്രീയെ പുറത്താക്കി. അത് കണ്ടു കാണും. എന്നിട്ട് അയാളൊരു ചെറിയ ചെറുക്കുന്നില്ല. എന്നപോലെ ഈ കെ നായനാർ പറഞ്ഞ ഒരു വാക്കു കൂടി ഞാനിതിൽ കോട്ട് ചെയ്യാം. സ്ത്രീയുള്ള അവിടെ സ്ത്രീ പീഡനം ഉണ്ടാവും എന്നും പറഞ്ഞല്ലോ നമ്മുടെ നായനാര്.
2: തീർച്ചയായിട്ടും, അതെ.
4: പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് കേട്ടോ.
2: എം എം മണിയുടെ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളുണ്ട്.
4: അതെ, ഇല്ല അത് വേറെയാണ്. അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല, എം എം മണിയോടോ മറ്റുള്ളവരോടോ. പക്ഷെ നർമ്മരസമായി നല്ല രീതിയിൽ പറയുന്ന ഒരാളായിരുന്നു നമ്മുടെ.
2: ഏത് രീതിയിൽ നർമ്മം പുരട്ടിയാലും പഞ്ചസാര പുരട്ടിയാലും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ഏത് മുഖ്യമന്ത്രി മുൻമുഖ്യമന്ത്രി പറഞ്ഞാലും തെറ്റ് തന്നെയാണ്.
4: ഈ വിരുദ്ധം പറയാൻ പാടില്ല, നമ്മള് ആരെയും ദ്രോഹിക്കാൻ പാടില്ല. പക്ഷേ ഈ പാർട്ടി ഇതില് വരുന്നതിന്റെ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയക്കാരനും അത് അംഗീകരിക്കില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഏതെങ്കിലും പറയുമോ ഞാൻ പീഡിപ്പിച്ചു എന്ന്? രാഷ്ട്രീയക്കാരൻ പോട്ടെ, മറ്റുള്ളവരും പറയാറില്ല, അത് വേറൊരു വശം. അപ്പൊ പാർട്ടിയിൽ സംരക്ഷണം നൽകുന്നത് കൊണ്ടാണ് ഇത് കൂടി വരുന്നത്, അല്ലെങ്കിൽ അതിലുണ്ടാവില്ല. ഇത് തന്നെ സി പി എമ്മിൽ മാത്രമുള്ളതായിട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. കെ മുരളീധരനെ കുറിച്ചിട്ട് നമ്മുടെ കാസർകോട്ടെ എം പി പറഞ്ഞത് എല്ലാവരുടെ ചേട്ടിലും ഇന്നും മുഴങ്ങുന്നുണ്ട് അല്ലേ? ഞാന് മിനിയാന്നുകൂടി സോഷ്യൽ മീഡിയയിൽ ആ വാക്കുകൾ കേട്ടു. അല്ലെ, സ്ത്രീയായി ജനിക്കാതിരുന്നത് മലയാളികളുടെ ഭാഗ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, കെ മുരളീധരനെ കുറിച്ചിട്ട് കേട്ട് അല്ലേ? ശരിയല്ലേ?
2: അപ്പൊ
4: ഈ സ്ത്രീകൾ പീഡനത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികൾ ഒരൊറ്റ കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർക്കണം. അത് ഭാഗ്യമോ നിർഭാഗ്യമോ എങ്ങനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഇവരെല്ലാം അവരവന്റെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്.
2: അതിൽ
4: സ്ത്രീകൾ പോലും കൂടെയുണ്ട് എന്നതാണ് വളരെ ദുഃഖിപ്പിക്കുന്ന വാർത്ത.
2: ഇപ്പൊ
4: ശ്രീമതി ടീച്ചർ അന്വേഷിക്കാൻ പോകുന്ന, തീവ്രത അലക്കാൻ പോകുന്ന ഒരു ടീം മെമ്പർ ആണ് അല്ലേ?
2: അതെ. പക്ഷെ ഇന്ന് അവർ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു സ്ത്രീ പീഡകരെയും, എനിക്കൊന്ന് പാലക്കാട്ടത്തെ വിഷയത്തിൽ ഒരു ലൈംഗിക ആരോപണമാണെന്ന് ഒരു പൊതു പുറം ലോകത്തിന് വളരെ കൂടുതൽ വ്യക്തമായത് ഇന്നത്തെ ശ്രീമതി ടീച്ചറുടെ പ്രസ്താവനയോടുകൂടി തന്നെയാണ്.
4: അതെ,
2: എല്ലാവർക്കും അറിയാം എങ്കിലും ഒരു ഒഫീഷ്യലായിട്ട് നമുക്കത് മനസ്സിലായത് ആ ഒരു പ്രസ്താവനയിലൂടെയാണ്.
4: ഇപ്പോ ഈ ഇതേ വിഷയത്തിൽ തന്നെ നമ്മുടെ പി കെ ശശി കോൺഗ്രസിൽ പോയപ്പോ കഴിഞ്ഞ ആഴ്ച ഇതേ ഒരു വിഷയം, ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ ശ്രീജിത്ത് പണിക്കരുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി കോൺഗ്രസ് ലീഡർ. അവര് സി പി കെ ശശിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതായത് പ്രതിപക്ഷത്തെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോ അതിനെ അത് പറയുകയും അത് കഴിഞ്ഞ് വന്നപ്പോ എന്നിട്ട് ആര് തെളിയിച്ചു, ഏത് തെളിയിച്ചു, അത് പാർട്ടിയല്ലേ അന്വേഷിച്ചത് എന്നിട്ട് തെളിഞ്ഞു എന്നെല്ലാം പറഞ്ഞ് കോൺഗ്രസിലെ ഒരു വനിതാ നേതാവ് തന്നെ അത് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു.
2: പക്ഷേ ഈ കോൺഗ്രസിന്റെ കാര്യം എടുക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് കൂടുതലൊന്നും ആലോചനയ്ക്ക് പോയില്ലല്ലോ. അതൊരു നല്ല നല്ല തുടക്കമായിട്ടല്ലേ കാണേണ്ടത്?
4: അതെ, തീർച്ചയായിട്ടും. പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട്. ഒരു സ്ത്രീ തന്നെ വ്യക്തമായ പല
2: സ്വർഗ്ഗങ്ങളും
4: നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നീങ്ങി.
2: ഒരു സ്ത്രീയല്ല, ഒന്നിലധികം സ്ത്രീകള് അവരുപയോഗിച്ച വാക്കുകൾ, പരാതികൾ എല്ലാം വളരെ ഗൗരവമുള്ളതായിരുന്നു.
4: ഗൗരവമായിരുന്നു. വോയിസ് മെസ്സേജുകൾ വെളിയിൽ വന്നു.
2: അതെ, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള ഒരു കേസായിരുന്നു.
4: അതിലെ പലതും വളരെ മോശമാണ്. നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ
2: ഒരിക്കലും അല്ല. അതെ അതെ, തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി അത്തരം തരത്തിൽ പെരുമാറാൻ പറ്റുമെന്ന് എല്ലാവരും മനസ്സിലും വന്നു.
4: ഗതികേട്ടു വന്നു.
2: അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തേനെ എന്നാണ് പറയുന്നത് അല്ലേ?
4: ചെയ്യല്ലോ. അത് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നില്ലേ?
2: അതെ,
4: ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. പല രീതിയിലും അന്വേഷിക്കുന്നുണ്ട്.
2: പല വേദികളിലും അദ്ദേഹം എത്തുന്നുണ്ട്. ശരിയാണ്.
4: അടുത്ത പ്രാവശ്യം ചിലപ്പോ സ്ഥാനാർത്ഥി ആവാനും ഇനിയിപ്പൊ നാളെ കോൺഗ്രസ് വീണ്ടും വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ.
2: അല്ല, ഇതിലും വലിയ ആരോപണങ്ങൾ നേരിട്ട വ്യക്തികള് ഇപ്പൊ മന്ത്രിസ്ഥാനത്തും അധികാര കസേരയിലും മുമ്പും പിൻപും ഒക്കെ ഇരുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ പീഡകരുടെ വിഷയത്തിലോ എല്ലാ പാർട്ടികൾക്കും ഇരട്ടത്താപ്പ് തന്നെയാണ്.
4: ഞാൻ ഇതിന്റെ വേറൊരു വശം കൂടി പറയാം. എന്നെ ഒന്ന് അനുവദിക്കണം. ഇപ്പൊ റീസെന്റലി ഒരു കാര്യം നടന്നിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയിൽ വെച്ചിട്ട് ടിക്കറ്റ് അന്വേഷിച്ചപ്പോ ടിക്കറ്റ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്താണ് TTR പിടിച്ചപ്പോ അവര് ഉടനെ തന്നെ എന്നെ അപമര്യാദയായി പെരുമാറി പറഞ്ഞു. അപ്പൊ ഇന്ന് മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് എന്നുള്ളത് ഓർക്കണ്ടോളൂ. ഒരുപാട് സ്ത്രീകളെ,
2: അത് ഞാൻ താങ്കളോട് യോജിക്കുന്നു കേട്ടോ, ഒരുപാട് പേര് അങ്ങനെ ആ രീതിയിൽ അത് ആക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളെ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ റദ്ദ് ചെയ്യണ്ട.
4: അറിയോ, ഏറ്റവും നല്ല സ്ത്രീകൾക്ക് പോലും അത് മോശമായി മാറുന്നു ഇങ്ങനെയുള്ള ഇത് ഉപകരിക്കും. അവസരത്തിനൊത്ത് സ്ത്രീകൾ ഞങ്ങളെ അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞ കേസിന് വേണ്ടി നിൽക്കുന്നതുണ്ടല്ലോ, അത് വളരെയധികം മോശമാണ്.
2: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ജ്യോതി, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോയാലും വിളിക്കാം. 800-922-0. ഇരട്ടത്താപ്പാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്. CPM-ന് ആരാണിത്?
5: ആ, മിനി സുധീർ. അത്
2: പറയൂ സുധീർ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോ എപ്പോഴും.
5: അല്ല, ഈ വിഷയം ഇപ്പോഴല്ല മിനി പത്മ. കണ്ണൂര് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം CKP പത്മനാഭൻ ഒരു പരാതി കൊടുത്തിരുന്നു പി ശശിക്കെതിരെ. ആ കൊടുത്ത ആളിനെ ഒതുക്കി അദ്ദേഹത്തിന്റെ പേര് പോലും ഇന്ന് CKP പത്മനാഭൻ മുൻ MLA ആയിരുന്നു CPM-ന്റെ. ആരോപണം ഉന്നയിക്കുന്നവരെ അവരെ ഒതുക്കുകയാണ്, കുറ്റം ചെയ്യുന്നവരെ സംരക്ഷിക്കുക. അപ്പൊ പി ശശിയെ പൊളിറ്റിക്കൽ
2: സെക്രട്ടറി.
5: മിനി പത്മ എണ്ണിയാ തീരാത്ത കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന പറഞ്ഞ അല്ല അച്ചു അശ്വതി അച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മളെ യൂട്യൂബിൽ പോയി നോക്കിയാൽ അറിയാം ഇദ്ദേഹം രാത്രി വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളല്ല. എന്നിട്ട് അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്ത് സംസ്ഥാന കമ്മിറ്റി തിരുത്തേക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആരെയാണ് ഇവര് ഇത് എന്തെങ്കിലും വലിയ പ്രശ്നമാകുമ്പോ കുറച്ച് എന്തെങ്കിലും ഒന്ന് ഇത്തിരി ഒന്ന് മാറ്റി നിർത്തും. അതിനപ്പുറം ഇവരൊക്കെ എല്ലാവർക്കും ഇത് അറിയുകയും ചെയ്യാം.
2: ഇതിപ്പോ മന്ത്രി ബിന്ദു കൃഷ്ണ പറയുന്നുണ്ട് ഈ പാർട്ടിക്കുള്ളിൽ ഒതുക്കി പാർട്ടി കോടതിയായിട്ട് തീർക്കേണ്ട വിഷയമല്ല. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ ഈ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ല?
5: അല്ല, അവര് പല കാരണങ്ങളും ചിലപ്പോ ഉണ്ടാവും. അവര് പൊതുജനമധ്യത്തിൽ ഇനി കൂടുതൽ അവകാശനാവണമെന്ന് പലരും പല ചിന്തയില്ലേ?
2: പറയാൻ പാടില്ല, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ള നിയമ പരിരക്ഷ അവർക്കുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം?
5: അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് സ്വമേധയാ കേസെടുക്കാമല്ലോ. പല കേസിലും രാഹുൽ മാങ്ങോട്ടത്തിന്റെ കേസിൽ നമ്മൾ കണ്ടില്ലേ?
2: ഇല്ല, അവിടെ പരാതിയുണ്ടായിരുന്നു, പരാതിക്കാർ തന്നെ ഉണ്ടായിരുന്നു അവിടെ.
5: അതിന്റെ ഉണ്ടെങ്കിലും പല കേസിലും പരാതി ഇല്ലാതെ കേസെടുത്തിട്ടുള്ള ചരിത്രം ഉണ്ടല്ലോ.
2: അത് കുട്ടികളുടെ വിഷയത്തില് ജുവനൈൽ കേസിലും ഒക്കെ കൊടുക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ കൊടുക്കാം. ഈ വിഷയത്തില് ഇവര് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയല്ലേ, ഇവർക്ക് റിപ്പോർട്ട് ചെയ്തുകൂടി? ഇവരെന്തിനാണ് പാർട്ടിയുടെ ഉള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഇവര് നിൽക്കുന്നത്?
5: അല്ല, അവരവസാനം പറഞ്ഞല്ലോ പാർട്ടി അദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ ഞാൻ പോലീസിൽ പോകുന്നവർ പറഞ്ഞായിരുന്നല്ലോ.
2: പാർട്ടി മാറ്റിയാൽ മാത്രം മതി, ഞാൻ ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു ഒരു ചിന്തയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ പാർട്ടി മാറ്റിയാൽ തീരാവുന്നതാണോ?
5: അവര് ചെയ്യേണ്ടതാണ്, അത് ശരിക്കും അവര് ചെയ്യേണ്ടതാണ്, അത് അവര് തീരുമാനിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളാരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
2: ശരിക്കും
5: അവര് അപ്പൊ രണ്ടാമതെന്ന് പറഞ്ഞാൽ CPM ഈ പാർട്ടി ഇത്രയും അപജയം വരാൻ കാരണം ശക്തമായ നിലപാടുകൾ സമയസമയങ്ങൾ ഇങ്ങനെയും കുന്നും മുഖം നോക്കേണ്ട കാര്യമില്ല. പണ്ടൊക്കെ ഗൗരിയമ്മേ MB രാഘവൻ അവർ ഈ കേസിലല്ല, പല കാര്യങ്ങളിലും പാർട്ടി നിലപാടിന് വിരുദ്ധമായി പുറത്താക്കിയ പാർട്ടിയാണ്. ഇന്ന് ഇങ്ങനെയുള്ള കേസ് വരുമ്പോ എടുത്ത് ഒരു നിമിഷം പോലും വെക്കാതെ എടുത്ത് കളഞ്ഞാൽ പിന്നെ ഉള്ള നേതാക്കന്മാർ ഇത് ആവർത്തിക്കൂല. ഇത് എന്താണ് അവർക്കറിയാം, ഇത് പോയാൽ പോയി എന്ത് നടപടി എടുത്താലും ഏതുവരെ നടപടി എടുക്കുമെന്ന് ഇവരൊക്കെ വ്യക്തമായ കാര്യം അറിയാം. അതിന്റെ ഉദാഹരണം ഞാൻ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ഇന്ന് ഉന്നത പദവിയിൽ ഇരിക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്.
2: യെസ്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ശ്രുതി, വളരെ സന്തോഷം കേട്ടോ. ഇന്ന് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ ഒരു സന്തോഷം ഉണ്ട് എല്ലാവർക്കും, എനിക്ക് അതിലും അധികം സന്തോഷമുണ്ട്. ആരാണ് ഷമീർ ഒതുക്കങ്ങൾ പറയൂ. താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ഞാൻ അതിശക്തമായിട്ട് വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെ മാത്രമല്ല, താങ്കളുടെ പാർട്ടിയിലെ നേതാക്കൾക്കെതിരെയും ഇതുപോലുള്ള ആരോപണങ്ങൾ വരാറുണ്ട്.
6: പക്ഷേ ഞങ്ങളെ പാർട്ടിയിൽ ഒരാൾക്ക് വന്നപ്പോ
2: പാർട്ടി കോടതി അവിടാറില്ല അല്ലേ?
6: അല്ല, പാർട്ടി കോടതി അവിടെ വെച്ചട്ടെ. ഇതിനെതിരെ ഘോരഘോരം പ്രസംഗിച്ച ഒരുപാട് സ്ത്രീപക്ഷക്കാരുണ്ടായി. ഇന്ന് ഒരു പൊടി പോലും കാണുന്നില്ല. അറിയാലോ ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ,
2: മനസ്സിലായി?
6: മനസ്സിലായില്ല. ഇന്ന് അവരാരും പറയുന്നില്ല. അതിൽ ഒരാൾ ന്യായീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ആരും പിന്നെ കാണില്ല.
2: ഓക്കെ,
6: അപ്പോ ഇതിന് ഇവര് വീഡിയോ, അതായത് വീഡിയോ കോൾ ചെയ്ത് പിന്നെ അവരെ കൊണ്ട് ഇവർ ഈ പറഞ്ഞ ആളെ കൊണ്ട് പുറത്താക്കിയ ആളെ കൊണ്ട് സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് വരെ പാർട്ടിക്ക് പരാതി കൊടുത്ത, ഇത് ഇലക്ഷന്റെ മുമ്പ് നടന്ന അല്ലേ?
2: അതെ.
6: ആ എന്നിട്ടും പല നടപടി എടുക്കുന്നില്ല കണ്ടപ്പോ ഞാൻ പുറത്ത് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നടപടി എടുത്തത്.
2: അല്ല, ഇങ്ങനെ പുറത്ത് പറയുമെന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണി ആ രീതിയിലേക്കാണോ പോകേണ്ട? നിയമം എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ നാട്ടിലില്ലേ?
6: വേറൊരു കാര്യമുണ്ട്, അത് അവര് സ്വന്തം പാർട്ടിക്കാരാണ്. മറ്റത് പാർട്ടിക്കാർ മറ്റത് ഇവര് കൊണ്ടിരുന്നിട്ട് ഇവരെ ഇപ്പൊ രാഹുലിനെതിരെ ഒരു കേസ്, ഇപ്പൊ ഞാൻ പറഞ്ഞതാ വിദേശത്തുള്ള ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടല്ലോ, അത് അവര് നേരിട്ട് പരാതി കൊടുത്തിട്ടില്ല ഉണ്ടോ?
2: അല്ല, അവർ നേരിട്ട് പരാതി പറയാൻ അവരെ ഇമെയിൽ വഴി അയച്ചാലും മതി, അത് അയച്ചിട്ടുണ്ട്.
6: അത് കഴിഞ്ഞിട്ട് എഫ്ഐആർ ഇടണമെന്നുണ്ട്,
2: അത് പോണം. അവരോട് അവർ ചെല്ലുന്ന മുറയ്ക്കത് ചെയ്യാമെന്ന് എന്നായിരുന്നു പറഞ്ഞത്.
6: എന്നിട്ട് എന്ത് പറഞ്ഞു? അവര് വരാതെ പിന്നെ എഫ്ഐആർ ഇട്ടത്.
2: അപ്പൊ അത് വെറുതെ എന്നാണോ പറയുന്നത്?
6: അല്ലേ, ആണല്ലേ.
2: എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഓരോ സ്ത്രീയും അവരവരെ ലൈംഗിക ചൂഷണം ചെയ്യാതെ ഒരു സ്ത്രീകളും വെറുതെ പറയില്ല?
6: വെറുതെ പറയുന്നു ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇതിൽ വേറെ പ്രശ്നം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ ആളുകളൊക്കെ സ്വന്തം സമ്മതത്തോടു കൂടി ചെയ്തിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും പലരും.
2: അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ മ്യൂച്വൽ കൺസെന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അങ്ങനെ അതൊന്ന് ഒരു തവണയുള്ള കൺസെന്റുകൾ, ബാക്കി എല്ലാ തവണയുള്ള കൺസെന്റ് അല്ല. പിന്നെ പിന്നെ പിന്നെ പിന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ല. ഈ കാര്യത്തിലൊക്കെ BNS ഭാരതീയ ന്യായ സംഹിതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുഹൃത്തെ.
6: കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീന് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകിയത് അവര് വിശ്വസിക്കാൻ പാടുണ്ടോ? കല്യാണം കഴിഞ്ഞ സ്ത്രീയല്ലേ?
2: അത് വേറെ തന്നെ ഒരു മുറയിലായിട്ട് വരുന്ന സംഭവമാണ് അത്. നമ്മൾ നമ്മുടെ ചർച്ച തെന്നി മാറുന്നു. നമ്മൾ ആ വിഷയത്തിലേക്ക് വന്നാൽ അത് സദാചാരം ആ രീതിയിലേക്കുള്ള വലിയ വലിയ സംഭവങ്ങളിലേക്ക് പോകും. അത്തരം ചർച്ചകളിലേക്ക് നമുക്ക് പോണോ? ഷമീറെ, സന്തോഷം വിളിച്ചേല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
7: ഹലോ
2: ഹലോ ഷാജി.
7: ഹലോ,
2: ആ കേൾക്കാമോ? ശ്രീ ഷാജി അല്ലേ? പറഞ്ഞോളൂ.
7: ആ, ഇന്ന് എന്തായാലും വളരെ സന്തോഷമുണ്ട്, എല്ലാം ക്ലിയർ ചെയ്തതിൽ വളരെ സന്തോഷം.
2: അതെ അതെ, ഒരുപാട് സന്തോഷം എനിക്ക്. എനിക്ക് നിങ്ങൾ വിളിക്കുമ്പോഴേ, താങ്കൾ വിളിക്കുമ്പോഴൊക്കെ ഒരു നല്ല രീതിയിൽ കേൾക്കാൻ പറ്റാതെ ഏറ്റവും ദുഃഖം അനുഭവപ്പെടുന്ന എനിക്കാണ്.
7: പ്രശ്നം പരിഹരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, കാരണം ഇന്നലെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു.
2: അതെ.
7: ആ, അപ്പൊ നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ
2: വരുമ്പോഴേ,
7: ഇത് എല്ലാ പാർട്ടിയിലും ഈ സ്ത്രീകൾക്കെതിരെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പീഡനം അതിനകത്ത് നടക്കുന്നുണ്ട്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ ഒരു പാർട്ടിയും പിന്നോട്ടല്ല. പക്ഷേ ഇവിടെ CPM എന്താണ് ഈ കാര്യത്തിൽ വ്യത്യസ്തമാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെന്തു പറഞ്ഞാലും ഉണ്ടല്ലേ, അത് നമ്മൾ പാർട്ടി അന്വേഷിച്ച് നമ്മളൊരു കോടതി പാർട്ടിക്കുണ്ട്, ആ കോടതിയിൽ ന്യായാധിപൻ ഉണ്ടാവും, വക്കീൽ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, സാക്ഷി സഹിതം ഉണ്ടാവും. പക്ഷെ എന്നാലും ഇന്ത്യൻ പീനൽ കോഡിലോട്ട് അവർ പിടില്ല. പക്ഷെ ഇവിടെ നേരത്തെ മിനി പെട്ടെന്ന് പറഞ്ഞ വളരെ ഒരു കറക്റ്റ് ആയിരുന്നു, എന്തുകൊണ്ട് ഈ സ്ത്രീ പുറത്തു വരുന്നില്ല? ഈ സ്ത്രീ പുറത്തു വന്ന് കേസ് കൊടുത്ത് FIR ഇടണം.
2: ശരിക്കും അതെ, നിയമം നടപടി പോകണ്ടേ? അപ്പോഴല്ലേ ഈ പാർട്ടി കോടതിക്ക് വലിയൊരു അപ്രമാദിത്വം കിട്ടുന്നത്.
7: അതെ അതെ അതെ അതെ, കാരണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീമതി ടീച്ചർ, ഷൈലജ, അതുപോലെ ചിന്തോ ജറാം അല്ലെ, ഈ മൂന്ന് സ്ത്രീകളെ നമുക്ക് എന്ത് എടുത്താലും ഈ CPM നമുക്ക് പറയാൻ പറ്റും ഇവർക്ക് പറഞ്ഞൂടെ മര്യാദയ്ക്ക് അയാളെ പിടിച്ച് പുറത്താക്കാനായിട്ട്
2: അല്ലേ? പറയുന്നത് KK ശൈലജ അങ്ങനെയാണോ? പാലക്കാട്ട് സെക്രട്ടറി
7: ഭൂമിക്കടിയിൽ ഉറുമ്പ് കൂടുകൂട്ടിയിരിക്കുന്ന ഉറുമ്പിന്റെ നേതാവ് അറിഞ്ഞിട്ട് KK ശൈലജ അറിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിക്കണം, എന്തൊരു വിരോധാവസ്ഥയാണ്! അത് ഒരു സ്ത്രീയുടെ കൂടെയാണ്. നോക്ക്, ഈ അതല്ലേ നമ്മൾ ഈ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ പാരയാവുന്ന ചില അവസരങ്ങളുണ്ട്. ഈ അടുത്ത സമയത്തിൽ ഒരു ബലാത്സംഗം നടന്നത് അതിൽ തന്നെ സ്ത്രീകളാണ് മെയിൻ ആയിട്ടുണ്ട് അല്ലേ?
2: തീർച്ചയായിട്ടും.
7: അപ്പൊ ഈ CPM ഇത്തരം കാര്യം വരുമ്പോഴത്തേക്കും ഈ വനിതാ നേതാക്കൾ, നല്ല ശക്തരായ വനിതാ നേതാക്കളുണ്ട്, അവർക്ക് എന്തോ അവരെന്തുകൊണ്ട് പുറത്തിത് പറഞ്ഞത്? ശൈല ടീച്ചറൊക്കെ നമ്മളൊന്നും പറഞ്ഞില്ല. ഇതിനെ ആദ്യം ന്യായീകരിക്കാൻ വന്നാരാണ്? പിന്നെ ഗോവിന്ദൻ മാഷ്. ഗോവിന്ദൻ മാഷ് എന്ത് മൈക്ക് കിട്ടിയാലും പുള്ളി പറയാം, ഇത് കണ്ണൂരിന് നേരെ പിന്നെ നമുക്ക് എറണാകുളത്ത് കൊണ്ട് ഈ സ്പീഡിന് വിറ്റിട്ട് തിരിച്ചു കൊണ്ടുവരാന്നൊക്കെ ഉള്ള ഒരു സംഭാഷണത്തിൽ ഇതിൽ അദ്ദേഹം ഇതും അങ്ങനെ ഒരു സാധാരണ രീതിയിൽ കണ്ട്. അതല്ല വേണ്ടത്. നോക്കൂ മിനി പട്മ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയല്ല BD സതീശ്
2: എടുത്തത്?
7: കാരണം നമ്മൾക്കിടക്കെ, കാരണം അതിനൊക്കെ എതിരെ ഞാനൊക്കെ എത്രയോ ഈ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ നല്ലതാണ്, പക്ഷേ ഈ ഒരു കാര്യം കാണിച്ചത് ഏറ്റവും വൃത്തികേടാണ്. ഈ CPM പലപ്പോഴും നടക്കും, സ്ത്രീകളെ വാ മൂടിക്കെട്ടും, ഭീഷണിപ്പെടുത്തി കളയും, പക്ഷെ അത് കോൺഗ്രസിന് പറ്റില്ല. കോൺഗ്രസിനും പറ്റില്ല, BJP പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഈ ഗ്രൂപ്പ് പ്രത്യേകിച്ചും കോൺഗ്രസിൽ നടക്കാത്ത എന്ന് ഈ ഗ്രൂപ്പീസ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഗ്രൂപ്പുകാർ ഇത് പുറത്തു കൊണ്ടുവരും. അപ്പൊ ഈ CPM ഇത് തുടരെ തുടരെ നടക്കുന്നു, അത് ഈ പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യും. ഇനിയെങ്കിലും ഈ ഇതിലെ വനിതാ നേതാക്കൾ ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കാതിരുന്നാൽ മതി, എങ്കിൽ ഇവരുടെ കൂടെ ജനങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക്
2: പറയാനുള്ളത്.
7: സിപിഎമ്മില് ഇത് തുടരെ തുടരെ നടക്കുന്നു, അത് ഈ പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യും. ഇനിയെങ്കിലും ഈ ഇതിലെ വനിതാ നേതാക്കൾ ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കാതിരുന്നാൽ മതി, എങ്കിൽ ഇവരുടെ കൂടെ

0: ലൈനൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ശബ്ദം ഒന്ന് വൃത്തിയായിട്ട് കേൾക്കാൻ,
1: ഒരു കാറും കോളും ഒക്കെ ഒഴിഞ്ഞ ഒരു കടൽ വെക്കേ പോലെ ഉണ്ട് അല്ലേ, നല്ല സമാധാനം.
0: വളരെയധികം പരാതി ഉണ്ടായിരുന്നു, സർപ്രൈസ് ആയിരുന്നു, കാരണം നിങ്ങളുടെ ടെക്നിക്കൽ ടീം ഇത്രയും ടൈം എടുത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി.
1: അതെ, എന്തായാലും അത് ശരിയായിട്ടുണ്ട്, ഇനി വരും ദിവസങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പറയൂ.
0: അതെ, തീർച്ചയായിട്ടും. നമ്മള് ഈ പിന്നെ പരാതി കൊടുത്ത സ്ത്രീ എന്ന് പറയുന്നത് ഒരു അഭിഭാഷകയാണ്.
1: അതെ,
0: ആ വസ്തുത മറന്നുകൊണ്ട് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് അർത്ഥം എന്താ വെച്ചാൽ, ആ വ്യക്തിക്ക് കൃത്യമായിട്ട് ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളും അതെങ്ങനെ പ്രവർത്തിക്കുന്നു ഒക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ മിനി പത്മ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ, എന്തുകൊണ്ടാണ് അത് ഇവിടുത്തെ നിയമത്തിന് അനുസരിച്ചിട്ടൊരു നടപടി ഇല്ലാത്തത്, പാർട്ടി മാത്രം തീരുമാനം എടുത്തോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇതിന് മുമ്പത്തെ പാർട്ടി കമ്മീഷന്റെ അകത്ത് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാർട്ടി ഘടകത്തിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കണം, പുറത്ത് കേസുമായി വരരുതെന്നുള്ളത്. അപ്പൊ പാർട്ടിയുടെ പ്രവർത്തക എന്ന അർത്ഥത്തില് അവര് ആ പാർട്ടി പറഞ്ഞ കാര്യം സ്വീകരിച്ചിട്ടേ ഉള്ളൂ, അതാണ് നടന്നിട്ടുള്ളത്. ഇനി കോടതിക്ക് ഇനി സ്വമേധയ കേസെടുക്കാമാണെങ്കിൽ, നമുക്കറിയാം കുറ്റം ചെയ്തതും കുറ്റം ചെയ്തതിന് മറച്ചു വെക്കുന്നതും കുറ്റം ചെയ്തതിന് സമമാണെന്നുള്ള അർത്ഥത്തിലാണ് പറയാറുള്ളത്
1: നമ്മൾ പലപ്പോഴും.
0: പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഈ അഭിഭാഷക എന്ന വ്യക്തി അതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാ അഭിഭാഷകരാണ് തീരുമാനം എടുക്കേണ്ടത്, ആ ഒരു വ്യക്തി അഭിഭാഷകയായിട്ട് ഇനി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് യോഗ്യയല്ല എന്നുള്ളത്, അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരണം. ഞാൻ അവരുടെ വ്യക്തി താല്പര്യത്തിനൊന്നും ഞാൻ എതിര് നിൽക്കുന്നില്ല, കാരണം അത് അവരുടെ ഇഷ്ടമാണ്, ഞാൻ നിയമമായിട്ട് മുന്നോട്ട് പോവോ ഇല്ല എന്നുള്ളത്. എന്റെ പ്രസക്തമായ ചോദ്യം എന്താ വെച്ചാൽ, അഭിഭാഷകയാണ് നിങ്ങൾക്ക്, ഇവിടുത്തെ നിയമത്തെ നിങ്ങൾ മാനിക്കണം, അതിന്റെ കാവൽപടയാണ് നിങ്ങൾ, നിയമം മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശക്തിയുക്തം വാദിക്കുന്ന ഒരു വ്യക്തി ഈ നിയമത്തെ അനുസരിച്ചിട്ട് ഈ ഒരു കുറ്റകൃത്യം മറച്ചു വെക്കാൻ, അതും സ്വയം ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവം, സ്വയം പരാതിയുള്ള ഒരു വ്യക്തി അത് കൂട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനോട് യോജിപ്പില്ല എനിക്ക്, അതിനെന്താ വേണ്ട ബാർ കൗൺസിലൊക്കെ ശക്തമായ നടപടി എടുക്കാൻ വേണ്ടത്. ഇനി മേലിൽ അവർ കോടതിയിൽ ഹാജരാവാൻ യോഗ്യമല്ല, അതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഉണ്ടായത് ഇനി രാഷ്ട്രീയപരമായിട്ട് വരാം നമുക്ക്, CPM ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. CPM ഞാൻ പറഞ്ഞു, പാർട്ടി കമ്മീഷൻ എന്താണ് തീരുമാനം എടുത്തത് അതാണ് ഇപ്പൊ CPM നടന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇത് പുറത്തേക്ക് ഒരു പരാതിയായിട്ട് വന്നാൽ പോലും ഈ സ്ത്രീ പറയാ അവർക്ക് പരാതി ഇല്ല എന്നാ പറയാ.
1: അവരെ സംബന്ധിച്ചിടത്തോളം ആരോപണ വിധേയനായ അവർ ഉപദ്രവിച്ച വ്യക്തി ആ പാർട്ടി പദവിയിൽ ഇരിക്കേണ്ട എന്ന് മാത്രമാണ്.
0: അത് മാത്രമാണോ അതിനുള്ളത്? സാധാരണഗതിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് നിയമം മൂലം ഒരു നടപടി എടുക്കുന്ന ഒരാൾക്കെതിരെ, ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആയാലും ശക്തമായ നടപടി വേണമെന്ന് നമ്മളൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ്? നാളെ ഒരു സ്ത്രീക്ക് ഒരു അനുഭവം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാ, പാർട്ടിക്ക് അകത്തുള്ള സ്ത്രീക്ക് മാത്രമല്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് കേസൊന്നും ഉണ്ടാവില്ല, ഒന്നല്ലെങ്കിൽ ശാസന അല്ലെങ്കിൽ കീഴടത്തിലേക്ക് മാറ്റും, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടും, ഇത് മാത്രമാണോ ശിക്ഷ? അപ്പൊ ഒരു രണ്ടുതരം നിയമം ഇന്ത്യയിൽ ഉള്ള പോലെ ആയില്ലേ? അതിന് രാഷ്ട്രീയത്തിനൊന്നും പ്രസക്തി ഇല്ല, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇനി BJP നേതാക്കളായാലും ശരി, ഇങ്ങനത്തെ വിഷയങ്ങൾ, അതായത് നിയമത്തിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു ആരോപണമോ ഒരു പരാതിയോ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ നിയമ സംവിധാനം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അതാണ് എനിക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാം.
1: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു ശ്രീ ജോസഫ്, താങ്ക് യു സോ മച്ച്. ഒരു ഒന്ന് രണ്ട് കോളും കൂടി നമുക്ക് പെട്ടെന്ന് എടുക്കാം അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം,
1: ലത്തീഫേ പറയൂ. അതെ അതെ, എനിക്ക് ലത്തീഫിന്റെ പേര് കേട്ടപ്പോ, ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി അതിനുള്ള ഉത്തരവ് വരുന്നുണ്ട്.
2: സുരേഷ് ബാബു വിഷയത്തിൽ കൂടുതൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഞാനൊരു
1: പാലക്കാട്ട്
2: അറിയാം. ഈ വിഷയത്തിനുണ്ടായ സ്ഥലത്ത് ഈ പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന
1: സംഭവ വികാസങ്ങളൊക്കെ ഏതാണ്ട് അറിയാം അല്ലേ.
2: ഏകദേശം വിഷയങ്ങളൊക്കെ അറിയാം. പിന്നെ ഈ പറയുന്നത് പോലെ അത്തക്ക തെളിവുകളൊന്നും പാർട്ടിക്കും കിട്ടിയിട്ടില്ല, അവരും കൊടുത്തിട്ടില്ല. പിന്നെ നിയമപരമായിട്ട് പോകണോ വേണ്ടേ എന്നുള്ളത് ഇപ്പൊ ഒരു ആള് പറഞ്ഞതുപോലെ, അദ്ദേഹം ഒരു നിയമത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന വ്യക്തി തന്നെയാണ് ഈ പരാതി കൊടുത്ത
1: വ്യക്തി.
2: അതെ, എനിക്ക് കൂടുതൽ ആവശ്യമില്ല. പിന്നെ ഈ സുരേഷ് ബാബുവിനെ മാറ്റാനുള്ള പ്രശ്നം ഈ സ്ത്രീകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊന്നും അല്ല. അവിടെ പാലക്കാടില് ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷൻ തന്നെ പലവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, അന്നേ അദ്ദേഹം മാറി നിൽക്കണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഇതൊരു വിഷയം കിട്ടിയപ്പോൾ അത് കൂടുതൽ കത്തി അദ്ദേഹത്തെ തക്കതായ സമയത്ത് തന്നെ മാറ്റി, അതാണ് ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ സ്ത്രീ വിഷയമാണെങ്കിൽ അത് ഒരു പാർട്ടിക്കാരിൽ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടിയിലും, ഇപ്പോ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്തൊക്കെ ഉമ്മൻചാണ്ടി
1: സാറിനൊക്കെ എതിരെ,
2: അതാ പറഞ്ഞത്, ഈ വിഷയത്തിൽ മാത്രമല്ല എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് പാലക്കാട് പാർട്ടിയിൽ ഒരുപാട് വേറെ വിഷയങ്ങളുണ്ട്, അത് എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം.
1: നമ്മൾ എങ്ങനെയാണ് ഇത്ര ഡൈല്യൂട്ട് ചെയ്യുന്നത്? ഈ വിഷയത്തിൽ മാത്രമല്ല, ബാക്കി കുറെ വിഷയം ഉണ്ടായതുകൊണ്ട് നടപടി എടുത്തു. ഈ വിഷയത്തിലല്ലേ ആദ്യം പാർട്ടി നടപടി എടുക്കേണ്ടത്?
2: പെൺവിഷയത്തിൽ മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഇത്ര പെട്ടെന്നൊരു നടപടി വന്നതെന്ന് മാത്രമേ.
1: പെൺവിഷയം കൂടി ഉണ്ടായിരുന്നില്ലേ? സ്ത്രീ വിഷയം കൂടി ഉണ്ടായിരുന്നില്ലേ?
2: സ്ത്രീ വിഷയം പരാതി കിട്ടിയെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, പക്ഷേ
1: അവിടെയാണ് അവിടെയാണ് ഒരു സ്ത്രീ, ആ പാർട്ടിയിൽപ്പെട്ട ഒരു സ്ത്രീ, അഭിഭാഷകയായിട്ടുള്ള ഒരു സ്ത്രീ, അവർക്ക് ലൈംഗിക പീഡനം അല്ലെങ്കിൽ ദുരു പിന്നെ മോശം ഒരു ഇതുണ്ടായി പറയുമ്പോ
2: പീഡനം നടന്നിട്ടില്ല.
1: മോശം വാക്കുകൾ പോലും അത് തന്നെയല്ലേ ഒരു സ്ത്രീയെ,
2: അതൊരു ട്രാപ്പ് ആണെന്ന്.

0: ഒരു വിഭാഗം അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പി കെ ശശിയുടെ ഒക്കെ ഒരു
1: ഏതാളുടെ കൈയുണ്ടെങ്കിലും ഇപ്പോ ഷാഫി പറമ്പിൽ എം പിയെ കുറിച്ച് ആരോപണം ഉന്നയിക്കാൻ മുന്നിൽ നിന്നൊരു വ്യക്തിയാണ്.
0: പക്ഷെ ഞാൻ പറയുന്നത് എന്താ,
1: ഉൾപാർട്ടിയിലെ പ്രശ്നങ്ങളാണ് ഇതിനിടയാക്കിയെന്ന് അല്ലെ?
0: അല്ല, ഇപ്പൊ ഇവിടെ ഘോരഘോരം വന്ന് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് കേട്ടോ, ഈ ഒരു പാർട്ടിയിൽ മാത്രമേ വിഷയമെന്നുള്ളൂ. ഇത് പാർട്ടി ഒന്നും അല്ല, ഇതിപ്പോ ഓരോ ഇവിടെ തന്നെ എത്ര കമ്പനികളായാലും ഓരോ വീട്ടിനകത്ത് പോലും സമൂഹത്തിലായാലും സ്കൂളിലായാലും കോളേജിലായാലും എല്ലായിടത്തും ഉണ്ട് സ്ത്രീകൾക്ക്. പിന്നെ സി പി ഐ എം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ആളുകളോടത്ത് പറയാൻ, 1990 കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപീകരിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. അതിനുശേഷം പിങ്ക് പോലീസ്, അതുപോലെ എത്രയോ സംവിധാനങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ മെമ്പർഷിപ്പ് ഉള്ള പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ ഈ ഗൂഗിൾ ഇതിലൊക്കെ ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള പ്രസ്ഥാനം തന്നെയാണ് സി പി ഐ എം. പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനം സി പി ഐ എം തന്നെയാണ്. പിന്നെ പീഡനങ്ങൾ പറയുകയാണെങ്കിൽ നിലമ്പൂർ പാർട്ടി ഓഫീസിനകത്ത് നിന്നാണ് രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ചാക്കിൽ കെട്ടി കൊന്നത്. പിന്നെ ഒരു എം പി ആയിരിക്കുന്ന സമയത്താണ് പ്രശസ്തമായ സിനിമാ നടി ശ്വേതാ മേനോനായിട്ടുള്ള വിഷയം. അങ്ങനെ ഈ സരിത കേസിലൊക്കെ എത്ര ആളുകളുടെ പേരാ വന്ന്, അവരൊക്കെ എന്താ കേസിന് പോയില്ല, കാരണം അവരൊക്കെ അതിൽ പ്രതികളാണ്.
1: എന്തായാലും താങ്കൾ നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചിരുന്നു. ഉമ്മൻചാണ്ടി ഒരു നല്ല വ്യക്തിയാണ്. അദ്ദേഹം തെറ്റുകാരനല്ല, കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ട് തന്നെയാണ് അദ്ദേഹം പിന്നെ മരിച്ചത്, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആശ്വാസമായിട്ട് ആ ഒരു വാർത്ത കൂടി വന്നിരുന്നു അല്ലേ. എന്നാലും സന്തോഷം സ്നേഹം ലത്തീഫെ, ഒരാളെങ്കിലും വന്നിട്ട് അവരുടെ പാർട്ടിയുടെ ഭാഗം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ചർച്ച ഏകപക്ഷീയമായിട്ട് പോകും. പക്ഷെ ഇന്ന് ഏകപക്ഷീയ ചർച്ചയാണ്. ഏത് സ്ത്രീ വിരുദ്ധ വിഷയങ്ങളിൽ ഏർപ്പെട്ടയാളെയും ഒരു പാർട്ടിയും സംരക്ഷിക്കാൻ പാടില്ല എന്നത് തന്നെയായിരിക്കണം നമ്മുടെയൊക്കെ നിലപാട്. അത് സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത അങ്ങനെയൊന്നുമില്ല. ഏത് കേസിൽ ആരുൾപ്പെട്ട് കഴിഞ്ഞാലും അത് ലൈംഗിക പീഡന കേസാണെങ്കിൽ മാതൃകയാകേണ്ട ഏത് രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും നിയമത്തിന്റെ വഴിയെ പോവുക, ശിക്ഷിക്കപ്പെടുക എന്നത് തന്നെയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം സ്നേഹം.
2: Let's talk with Mini Padma. 1982 മുതൽ യു എയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 WhatsApp to 0503885370.

ബെംഗളൂരുവിൽ കൂറ്റൻ റാലിയുമായി സി ജെ പി. ജ്ഞാനേഷ് കുമാറിന് മുന്നറിയിപ്പ്. ഡൽഹിയെ സ്തംഭിപ്പിച്ച് മൂന്നാം ദിനവും പ്രതിഷേധം. കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ സഹായം നൽകുമെന്ന് അറിയിച്ചു. ശബരിമല റോപ്പ്വേ പദ്ധതിയുടെ DPR തയ്യാറാക്കി അനുമതി വേഗത്തിലാക്കും. പദ്ധതി 2 വർഷത്തിനകം പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാജ്യവിവാദം വിശദീകരിക്കാൻ ആർ ശ്രീലേഖ. ഞായറാഴ്ച വിശദീകരണം നൽകുമെന്ന് FP പോസ്റ്റ്. തനിക്ക് പറയാനുള്ളതുകൂടി കേൾക്കൂ എന്ന് ശ്രീലേഖ. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ശ്രീലേഖ രാജിവെച്ചു എന്ന് പറഞ്ഞ് 3-4 ദിവസം ആഘോഷിച്ചെന്ന് വിശദീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനിടെ പാർട്ടിയുമായുള്ള പിണക്കം മാറ്റി ശ്രീലേഖ. ഇന്ന് BJP സംസ്ഥാന സമിതി യോഗത്തിൽ ശ്രീലേഖ പങ്കെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ്. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിലാണ് വിമർശനം. ജ്ഞാനേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. SIR റദ്ദാക്കും വരെ പോരാടും. പോരാട്ടം എപ്പോഴും സമാധാനപരമായിരിക്കുമെന്നും പ്രകാശ് രാജ്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ കുറ്റകൃത്യങ്ങളുടെ റെക്കോർഡുകൾ കൈമാറുന്ന സുരക്ഷാ ശൃംഖല ശക്തമാകുന്നതായി റിപ്പോർട്ട്. GCC രാജ്യത്ത് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് മുൻപ് നാടുകടത്തപ്പെട്ടവർക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പുതിയ കച്ചവടമോ ജോലിയോ തുടങ്ങാൻ നിയന്ത്രണം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനെത്തുന്ന നിക്ഷേപകരുടെ മുൻകാല റെക്കോർഡുകളും പരിശോധിക്കുന്ന തരത്തിലാണ് സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത്. ദുബായ് നിരത്തുകളിലെ സ്ട്രീറ്റ് ബോർഡുകളുടെയും അഡ്രസ് ബോർഡുകളുടെയും നിറം മാറ്റുന്നു. ദുബായ് മുനിസിപ്പാലിറ്റിയുടേതാണ് തീരുമാനം. ഓരോ മേഖലയുടെയും പ്രത്യേകതയ്ക്കനുസരിച്ച് ബോർഡുകളിലെ കളർ മാറ്റാനാണ് തീരുമാനം. രാഹുൽഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വീണ്ടും FIR. ഡൽഹി പോലീസിന്റേതാണ് നടപടി. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്നലെ ജന്തർ മന്ദിറിൽ നടത്തിയ പ്രതിഷേധത്തിലാണ് രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. ഇരുവർക്കുമെതിരെ 3 FIR രജിസ്റ്റർ ചെയ്തു. പോലീസിനെ കയ്യേറ്റം ചെയ്തുവെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുമാണ് കേസ്. ജ്ഞാനേഷ് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് താനല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണം എങ്ങനെ വേണമെന്ന് വിജിലൻസ് ഡയറക്ടറും ഉദ്യോഗസ്ഥരും തീരുമാനിക്കുമെന്നും ആഭ്യന്തരമന്ത്രി. 20 വർഷത്തിനുശേഷം അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ല. ക്രൈം വിൽ നെവർ ഡൈ എന്നും രമേശ് ചെന്നിത്തല. അഭിനയകലയിൽ വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച നാനാ പടേക്കർ വിടവാങ്ങി. ഹൃദയാഘാതമാണ് മരണകാരണം. 3 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2013 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം ഇന്ത്യയിൽ ശക്തമാകുന്നതിനിടെ കോൺഗ്രസിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരെത്ര ബഹളം വെച്ചാലും തന്റെ പ്രവർത്തനം തുടരുമെന്ന് മോദി. ഖജനാവ് കൊള്ളയടിച്ചവർ തന്നെ സ്നേഹിക്കില്ലെന്നറിയാമെന്നും പ്രധാനമന്ത്രിയുടെ പ്രതികരണം. 5 ലക്ഷം കോടി രൂപ തെറ്റായ കൈകളിൽ പോകുന്നതിൽ നിന്ന് തടഞ്ഞുവെന്നും മോദി അവകാശപ്പെട്ടു. 10th മൊബൈൽ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിന് പരോക്ഷ മറുപടി നൽകിയത്. സ്ത്രീ പീഡകരെ പാർട്ടി സംരക്ഷിക്കില്ലെന്നാവർത്തിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. താൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ സ്ത്രീകൾക്കെതിരെയും പെൺകുട്ടികൾക്കെതിരെയും ആര് അതിക്രമം കാണിച്ചാലും അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇനിയും അതങ്ങനെ തന്നെ തുടരുമെന്നും PK ശ്രീമതി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ സുരക്ഷ ശക്തമാക്കി. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന്റെ വീടിന് പുറത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തും വിന്യസിച്ചിട്ടുണ്ട്. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ സ്പീക്കപ്പ് പദ്ധതിയുമായി ആഭ്യന്തരവകുപ്പ്. ഗാർഹിക പീഡനങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതിയെന്ന് ആഭ്യന്തരമന്ത്രി. പരാതി നൽകുന്ന സ്ത്രീകളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് നോഡൽ ഓഫീസർ IG അജിത ബീഗ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായി ആരോപിച്ച് സുപ്രീംകോടതിയിലെയും ഹൈക്കോടതിയിലെയും മുൻ ജഡ്ജിമാർ അടങ്ങുന്ന 42-അംഗ സംഘം രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും തുറന്ന കത്തെഴുതി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രചരണങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ജനങ്ങൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസമാണെന്നും അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ജനാധിപത്യപരമായ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. KFC വായ്പാ തട്ടിപ്പിലെ വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA PV അൻവർ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും തള്ളി. ഇത് 2nd തവണയാണ് ആവശ്യം ഹൈക്കോടതി തള്ളുന്നത്. പ്രതിഷേധം ശക്തമായതോടെ നാട്ടികയിലെ ടോൾ പിരിവ് നിർത്തലാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് സ്ട്രെച്ചിൽ സർവീസ് റോഡിന്റെയും പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും പണി പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ടോൾ തുടങ്ങിയാൽ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്ന് കലക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടുണ്ട്. UPI ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്താനുള്ള തീരുമാനം നീട്ടിവയ്ക്കാൻ സാധ്യത. ഈ മാസം 15 പകരം ജനുവരി 1 ലേക്ക് ഇത് നീട്ടാനാണ് ആലോചിക്കുന്നത്.
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി സി ജെ പി. ഡൽഹി ജന്തർ മന്ദിർ സമരത്തിന് മുന്നോടിയായി ബംഗളൂരുവിൽ സി ജെ പി റാലി നടത്തി. യൂട്യൂബർ ധ്രുവ് റാത്തി, എസ് എഫ് ഐ നേതാവ് ഐഷി ഘോഷ്, നടൻ പ്രകാശ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്നും വോട്ട് മോഷണം നടത്തിയെന്നും സി ജെ പി നേതാവ് അഭിജിത് ദീപ്കെ ആരോപിച്ചു. മോദിക്കും അമിത്ഷായ്ക്കും അംബേദ്കറിൽ വിശ്വാസമില്ല. ഗോഡ്സെയുടെ ആശയങ്ങളോടാണ് അവർക്ക് താൽപര്യം. ഗാന്ധിയാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്, അംബേദ്കർ നട്ടെല്ലും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് മുദ്രാവാക്യം മാത്രമാണ്. അതിന് പിന്നിലുള്ളത് ഗൂഢലക്ഷ്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒരു രാജ്യം ഒരു പാർട്ടി എന്ന അവസ്ഥ. ഹിറ്റ്ലറും ഈ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിച്ചത്. ഹിറ്റ്ലർക്ക് എന്ത് സംഭവിച്ചു എന്നോർക്കുന്നത് നന്ന്. ജനവികാരം മാറുന്നത് മോദി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ കൂട്ടത്തോടെ ഒഴിവാക്കുന്നത്. ഈ പാത നമ്മുടേതാണ്, അതിലൂടെ സഞ്ചരിച്ച് ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കണമെന്നും അഭിജിത് ദീപ്കി. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ പ്രതിഷേധം ശക്തം. തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യ സെക്കൻഡ് ഡൽഹിയിൽ പ്രതിഷേധിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ പോലീസ് നടപടിയിൽ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ. നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടോർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലൈബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06 553-3424. Ensure your peace. Ensure your future.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravugal, Nalayude Aarogyam, Dubai Investment Park 1-il. Call now 054-224-5901.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പല നര കയറിയ വഴിയവരടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പല നര കയറിയ വഴിയവരടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC apply.
4: You are listening to Home 92.2 FM. Home is a feeling.
5: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂഡ്, SJ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.
6: നമ്മൾ ദിവസവും കണ്ണാടിയിൽ നോക്കും, മുടി ശരിയാണോ, ഡ്രസ് ശരിയാണോ അല്ലേ. പക്ഷേ സ്വന്തം ബ്രസ്റ്റ് ഹെൽത്തിനെ കുറിച്ച് അവസാനമായിട്ട് എപ്പോഴാ ശ്രദ്ധിച്ചേ? നീ എന്താ ഉദ്ദേശിച്ചത്? ബ്രസ്റ്റിലെ പുതിയ ലംപ്, സ്വെല്ലിംഗ്, ഷേപ്പ് അല്ലെങ്കിൽ സ്കിന്നിലുള്ള അൺയൂഷ്വൽ ചേഞ്ച്, അതും അല്ലെങ്കിൽ അബ്നോർമൽ ഡിസ്ചാർജ്, ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവഗണിക്കാതെ ഡോക്ടറിനോട് സംസാരിക്കണം. ശരിയാ, നമ്മളും നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കണം.
5: ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയൂ, എന്തെങ്കിലും അസാധാരണ മാറ്റങ്ങൾ കണ്ടാൽ കൃത്യസമയത്ത് ഡോക്ടറുടെ ഉപദേശം തേടൂ. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്, ദുബായ്. കോൾ 0508609611.
6: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
7: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
6: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
5: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM. ടു വിൻ ഇൻവൈറ്റ്സ്.
8: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
9: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗ്യാനേഷ് കുമാറിന്റെ രാജി, രാജ്ഘട്ടിൽ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതിഷേധം, ബംഗളൂരുവിൽ കൂട്ടൻ റാലിയുമായി CGP, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്തുണയുമായി 42 ജഡ്ജിമാരുടെ കത്ത്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യയെ ഹൈജാക്ക് ചെയ്തുവെന്നും വോട്ട് മോഷണം നടത്തിയെന്നും രാഹുൽഗാന്ധി ആരോപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന പ്രതിഷേധം നാളെയും തുടരും. സമരത്തിന്റെ ഭാഗമായി രാഹുലിന്റെ നേതൃത്വത്തിൽ രാജ്ഘട്ടിലെത്തിയ എംപിമാർ ഗാന്ധിജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗ്യാനേഷ് കുമാറും RSS മേധാവി മോഹൻ ഭഗവതും ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് രാഹുൽഗാന്ധി ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി. ഏതാണ്ട് 300 MPമാർക്ക് സമാധാനപരമായി പ്രതിഷേധിക്കണം. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി തങ്ങളെ അതിന് അനുവദിക്കുന്നില്ല. ആദ്യ ദിനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ച് തടഞ്ഞു. പിറ്റേന്ന് ജന്തർ മന്ദറിനടുത്തും തടഞ്ഞു. പശ്ചിമബംഗാളിൽ നിന്ന് മമതാ ബാനർജിയോടും മഹാരാഷ്ട്രയിൽ നിന്ന് ഉദ്ധവ് താക്കറെയോടും ബീഹാറിൽ നിന്ന് തേജസ്വി യാദവിനോടും നാളെ ഡൽഹിയിൽ സമരത്തിൽ പങ്കെടുക്കാൻ രാഹുൽഗാന്ധി ക്ഷണിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ വോട്ടവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കവർന്നെടുക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് 300 നേതാക്കളാണെന്ന് രാഹുൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോക്രോച്ച് ജനതാ പാർട്ടി. ഡൽഹി ജന്തർ മന്ദിർ സമരത്തിന് മുന്നോടിയായി ബംഗളൂരുവിൽ CJP റാലി നടത്തി. യൂട്യൂബർ ധ്രുവ് റാഠി, SFI നേതാവ് ഐഷി ഘോഷ്, നടൻ പ്രകാശ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്നും വോട്ട് മോഷണം നടത്തിയെന്നും CJP നേതാവ് അഭിജിത് ദീപ്കെ. BJP എതിർക്കുന്നവരുടെ വോട്ടവകാശം എടുത്തുകളയാനാണ് SIR കൊണ്ടുവന്ന് വോട്ടുകൾ വെട്ടിമാറ്റിയതെന്ന് അഭിജിത്ത്. SIRലൂടെ ഇത്തരം വോട്ടുകൾ വെട്ടിമാറ്റിയാണ് പിണറായി വിജയൻ അടക്കമുള്ളവരുടെ സർക്കാരുകളെ BJP താഴെയിറക്കിയതെന്നും ദീപ്കെ. മോദിക്കും അമിത്ഷായ്ക്കും അംബേദ്കറിൽ വിശ്വാസമില്ല. ഗോഡ്സെയുടെ ആശയങ്ങളോടാണ് അവർക്ക് താൽപര്യം. ഗാന്ധിജിയാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്, അംബേദ്കർ നട്ടെല്ലും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതൊരു മുദ്രാവാക്യം മാത്രമാണ്. അതിന് പിന്നിലുള്ളത് ഗൂഢ ലക്ഷ്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP ലക്ഷ്യമിടുന്നത് ഒരു രാജ്യം ഒരു പാർട്ടി എന്ന അവസ്ഥയ്ക്ക് ഹിറ്റ്ലറും ലക്ഷ്യം വെച്ചത് ഇതാണ്. ഹിറ്റ്ലർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഓർക്കുന്നത് നല്ലത്. ജനവികാരം മാറുന്നത് മോദി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്നവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ കൂട്ടത്തോടെ ഒഴിവാക്കുന്നത്. ഈ പാത നമ്മുടേതാണ്. അതിലൂടെ സഞ്ചരിച്ച് ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കണമെന്നും അഭിജിത് ദീപ്കെ. BJP വോട്ടർമാർക്ക് ഇതുവരെ വോട്ട് കൊള്ള എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് യൂട്യൂബർ ധ്രുവ് റാഠി. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ, അത് അവകാശം. ബംഗാളിൽ SIRന് മുൻപേ വോട്ടുകൾ കൊള്ളയടിച്ചു. ബീഹാറിലും അതുതന്നെ സംഭവിച്ചു. SIRലൂടെ എല്ലായിടത്തും ഇതുതന്നെ ചെയ്തു. വോട്ട് മോഷണമെന്നത് യാഥാർത്ഥ്യം. അതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ പോലും അവർ മരിച്ചവരാക്കി. ഗ്യാനേഷ് കുമാറിനേക്കാൾ വലിയ വഞ്ചകൻ വേറെയില്ലെന്നും ധ്രുവ് റാഠി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ പ്രകാശ് രാജ്. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ CJP നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിലാണ് വിമർശനം. ഗ്യാനേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. SIR റദ്ദാക്കും വരെ പോരാടും. പോരാട്ടം എപ്പോഴും സമാധാനപരമായിരിക്കുമെന്നും പ്രകാശ് രാജ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം ഇന്ത്യയിൽ ശക്തമാകുന്നതിനിടെ കോൺഗ്രസിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരെത്ര ബഹളം വെച്ചാലും തന്റെ പ്രവർത്തനം തുടരും. ഖജനാവ് കൊള്ളയടിച്ചവർ തന്നെ സ്നേഹിക്കില്ലെന്നറിയാമെന്നും പ്രധാനമന്ത്രിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായി ആരോപിച്ച് സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും മുൻ ജഡ്ജിമാർ അടങ്ങുന്ന 42-അംഗ സംഘം രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും തുറന്ന കത്തെഴുതി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രചരണങ്ങൾ ഇതിന്റെ ഭാഗം. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ജനങ്ങൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം. അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ജനാധിപത്യപരമായ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുമെന്ന് കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് PN രവീന്ദ്രനും തുറന്ന കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. കേരളത്തിൽ ഉടനീളം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും നിലവിലുള്ള വിവരങ്ങൾ തിരുത്തലുകൾ വരുത്തുന്നതിനുമായി ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ സജിത് ബാബു. ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനായി ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നതായിരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സിഎംആർ ലെക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് എംഎൽഎയ്ക്കും നാളെ നിർണായക ദിനം. പിണറായിക്കും റിയാസിനുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹർജിയിൽ നാളെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പറയും. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് വിധി പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്യണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പ്രാഥമിക അന്വേഷണം വേണമെന്ന നിലപാട് സർക്കാരും സ്വീകരിച്ചിരുന്നു. പൊതുപ്രവർത്തകനായ KM ഷാജഹാനാണ് ഹർജി നൽകിയത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയെന്ന് മുഖ്യമന്ത്രി. കോഴിക്കോട് പാലക്കാട് പദ്ധതിയുടെ തുടർ അംഗീകാരം 3 മാസത്തിനകം നൽകുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് പ്രതികളുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യമാണ് സുപ്രീംകോടതി തള്ളിയത്. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള പ്രതികളാണ് വിചാരണ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത്. കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് 600 കോടി രൂപ അനുവദിച്ച് കേരള സർക്കാർ. LDF സർക്കാരിന്റെ കാലത്തെ കടം തീർക്കാനാണ് പണം അനുവദിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണവുമായി വകുപ്പ് മന്ത്രി KM ഷാജി. ഉദ്യോഗസ്ഥർ തമ്മിൽ തർക്കമില്ലെന്നും രണ്ടുത്തരവുകൾ ഇറങ്ങിയതിൽ അസ്വാഭാവികതയില്ലെന്നും മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വകുപ്പ് സെക്രട്ടറിയും പ്രിൻസിപ്പൽ ഡയറക്ടറും സമാന്തര പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. പ്രിൻസിപ്പൽ സെക്രട്ടറി TV അനുപമ നിർമ്മലം എന്ന പദ്ധതി പ്രഖ്യാപിച്ചു. എന്നാൽ വകുപ്പ് ഡയറക്ടർ ദിവ്യ SIR പ്രഖ്യാപിച്ചത് IC 100 ചലഞ്ച് ആയിരുന്നു. ഒരേ ആവശ്യങ്ങൾക്കായി രണ്ടുത്തരവുകൾ വന്നതോടെ ഉദ്യോഗസ്ഥർക്ക് ആശയക്കുഴപ്പമായി. എന്നാൽ വകുപ്പിൽ തർക്കമില്ലെന്നും ഇതൊരു ഹെൽത്തി ചാലഞ്ച് മാത്രമാണെന്നുമാണ് വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം. വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ ദിനവത്തെയും വാടകയും മുടങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി TC സിദ്ദിഖ്. ചെറിയ കാലതാമസമുണ്ടായി എന്നത് സത്യം. അടിയന്തരമായ തുക കൈമാറാൻ മന്ത്രിസഭാ സബ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. അടിയന്തരമായി കൊടുക്കാൻ തീരുമാനമെടുത്തു. സാങ്കേതിക പ്രശ്നം കാരണമാണ് കാലതാമസമുണ്ടായതെന്നും മന്ത്രി TC സിദ്ദിഖ്. KFC വായ്പാ തട്ടിപ്പിലെ വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA PV അൻവർ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും തള്ളി. ഇത് 2 തവണയാണ് ആവശ്യം ഹൈക്കോടതി തള്ളുന്നത്. 22.5 കോടിയുടെ ക്രമക്കേടിലാണ് അൻവറിനെയും ഉദ്യോഗസ്ഥരെയും പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തത്. പ്രതിഷേധം ശക്തമായതോടെ നാട്ടികയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് സ്ട്രെച്ചിൽ സർവീസ് റോഡിന്റെയും പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെയും പണി പൂർത്തിയായില്ല. ഇപ്പോൾ ടോൾ ആരംഭിച്ചാൽ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമെന്ന് കലക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ മന്ത്രി PK ബഷീർ നിർദ്ദേശം നൽകിയത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടി മുന്നണി നേതൃത്വത്തിന് മുന്നിൽ ഇനി അപേക്ഷിക്കാൻ പോകേണ്ടെന്ന് തീരുമാനിച്ച CPI. ആവശ്യമുന്നയിച്ച് അങ്ങോട്ട് ചർച്ചയ്ക്ക് പോകേണ്ടെന്ന് ധാരണ. CPM മുൻകൈയെടുത്ത് ക്ഷണിച്ചാൽ മാത്രം ചർച്ചയെന്ന നിലപാട്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമാകും വരെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. BJP നേതൃയോഗത്തിൽ ഇന്ന് വിവാദ വിഷയങ്ങൾ ചർച്ചയായില്ല. ചർച്ച ചെയ്തത് സർക്കാരിനെതിരായ 1 മാസത്തെ സമരപരിപാടികളെക്കുറിച്ചാണ്. LDF UDF ഒരുമിച്ചു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. ശ്രീലേഖ രാജി, നഗരസഭാ വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യാൻ നേതൃത്വം തയ്യാറായില്ല. രാജി കാരണം ശ്രീലേഖ തന്നെ വിശദീകരിക്കട്ടെ എന്ന് നേതൃത്വം വ്യക്തമാക്കി. ഗ്യാനേഷ് കുമാറിനെതിരായ LDF UDF നീക്കം പ്രതിരോധിക്കണമെന്നും യോഗത്തിൽ തീരുമാനമായി. അതിനിടെ തന്റെ രാജി സംബന്ധിച്ച് ഞായറാഴ്ച കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് R ശ്രീലേഖ. പാർട്ടിയുമായുള്ള പിണക്കം അവസാനിപ്പിച്ച് ഇന്നത്തെ BJP സംസ്ഥാന സമിതി യോഗത്തിൽ R ശ്രീലേഖ പങ്കെടുത്തു. പാലക്കാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് EN സുരേഷ് ബാബുവിനെ ഒഴിവാക്കിയത് സ്ത്രീ പീഡന പരാതിയെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. സ്ത്രീ പീഡകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് പാർട്ടിയുടെ പാരമ്പര്യം. ഭാവിയിലും അത് തുടരും. എന്നാൽ പരാതി ലഭിച്ചോ എന്നറിയില്ലെന്നാണ് KK ശൈലജയുടെ മറുപടി. സുരേഷ് ബാബുവിനെതിരെ പരാതി നൽകാൻ യുവതി മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. GST ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് അധികാരം പൂർണ്ണമായി എടുത്തുകളയാൻ തീരുമാനം. നികുതി എൻഫോഴ്സ്മെന്റ് രീതികളിൽ വൻ ഇളവും നടപടിക്രമങ്ങളിൽ സുതാര്യതയും ലക്ഷ്യമിട്ട്. 2026 സാഹിത്യ നൊബേലിന് കനേഡിയൻ എഴുത്തുകാരിയും പരിഭാഷകയും കവയിത്രിയുമായ ആൻ കാഴ്സൺ അർഹയായി. സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയാണ് പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചത്. അഭിനയകലയിൽ വേറിട്ട വ്യക്തി മുദ്ര പതിപ്പിച്ച നാനാ പടേക്കർ വിടവാങ്ങി. 75 വയസ്സായിരുന്നു. ഹിന്ദി മറാഠി സിനിമകളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം തേടിയ താരമായിരുന്നു. 3 ദേശീയ പുരസ്കാരങ്ങൾ നേടി. രാജ്യം 2013 അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. അദ്ദേഹത്തിന്റെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. റിയാദിന് നേരെ വീണ്ടും ഹൂതി ആക്രമണം. ആക്രമണത്തെ ചെറുത്തുവെന്ന് രാജ്യം. 2 ബാലിസ്റ്റിക് മിസൈലുകൾ രാജ്യം ഫലപ്രദമായി ചെറുത്തെന്ന് സൗദി അറേബ്യ. സൗദി അറേബ്യയിലേക്ക് പുറപ്പെടേണ്ട ചില വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് റദ്ദാക്കിയ വാർത്ത വരുന്നു. റിയാദിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് റിയാദിലേക്കുള്ള 2 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. രാത്രി 7:55 ആകാശ എയറും രാത്രി 9:40 വിമാനവുമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ദുബായ് മിറക്കിൾ ഗാർഡൻ സന്ദർശകർക്കായി തുറന്നു. 2000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 150,000+ പൂക്കളും 120+ ഇനങ്ങളുമാണ് ഈ സീസണിൽ ഒരുക്കിയിരിക്കുന്നത്. മുതിർന്നവർക്ക് 70 ദിർഹവും കുട്ടികൾക്ക് 50 ദിർഹവുമാണ് നിരക്ക്. പൊതു സന്ദർശകർക്ക് മുതിർന്നവർക്ക് 100 ദിർഹം കുട്ടികൾക്ക് 80. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യം. അടുത്ത വാർത്ത 7 മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
6: You are

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ. നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടോർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06-553-3424. Ensure your peace. Ensure your future.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 9 to 2 മദ്രാസ് മെയിൽ, തമിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽകോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട്, ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദി UAE.

0: 9922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is the feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: യുഎയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ട് കുറച്ചു ദിവസമായി. ഐഡിയ സൂപ്പറാ, പക്ഷെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴാ ഒരു പ്രശ്നം.
5: എന്ത് പ്രശ്നം?
4: അല്ല, ഓരോ സ്ഥലത്തും ഓരോ പാക്കേജ്, ചിലതാണ് ലൈസൻസ് മാത്രം, വേറൊന്നിലാണ് കുറച്ച് സർവീസസ്, പിന്നെയാണെങ്കിലോ ഓരോന്നിനും അധിക ചാർജുകളും.
5: ഓ, അപ്പോ ഫൈനൽ കോസ്റ്റ് എത്രയാണെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലല്ലേ.
4: എക്സാക്ട്ലി, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലെന്നേ.
5: അപ്പോ നീ ശരിക്കും അന്വേഷിക്കുന്നത് ഒരു ബിസിനസ് സെറ്റപ്പ് പാക്കേജസ് അല്ല, ബിസിനസിന്റെ തുടക്കം മുതൽ വളർച്ച വരെ കൂടെ നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. അതിനുള്ള ഒരേ ഒരു ഉത്തരമാണ് ഉമുൽകോയിൻ ഫ്രീ ട്രേഡ് സോൺ. ബിസിനസ് തുടങ്ങുന്നത് മുതൽ വളരുന്നത് വരെ ആവശ്യമായ കാര്യങ്ങൾക്കെല്ലാമായി ഒരൊറ്റ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം. അഫോർഡബിൾ ലൈസൻസിംഗ്, മോഡേൺ ഓഫീസ് സ്പേസസ്, വെയർ ഹൗസസ്, ഇൻഡസ്ട്രിയൽ ലാൻഡ്, കോർപ്പറേറ്റ് ടാക്സ് ബെനിഫിറ്റ്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് അഡ്വാൻറ്റേജസും.
2: ഉമുൽകോയിൻ ഫ്രീ ട്രേഡ് സോൺ, ഇറ്റ്സ് ഈസിയർ ദാൻ യു തിങ്ക്. വിസിറ്റ് uaqftz.com.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Gyanesh Kumarinte Raji, Rajghattil India Sakhyathinte Pradishedham. ബംഗളൂരുവിൽ കൂറ്റൻ റാലിയുമായി സി ജെ പി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്തുണയുമായി 42 ജഡ്ജിമാരുടെ കത്ത്. നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി വി ഡി സതീശൻ. സൌദിക്ക് നേരെ വീണ്ടും ഹൂദി ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യയെ ഹൈജാക്ക് ചെയ്തുവെന്നും വോട്ട് മോഷണം നടത്തിയെന്നും രാഹുൽഗാന്ധി ആരോപിച്ചു. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന പ്രതിഷേധം നാളെയും തുടരും. സമരത്തിന്റെ ഭാഗമായി രാഹുലിന്റെ നേതൃത്വത്തിൽ രാജ്ഘട്ടിലെത്തിയ എം പിമാർ ഗാന്ധിജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മടങ്ങി. തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി സി ജെ പി. ഡൽഹി ജന്തർ മന്ദറിന് സമരത്തിന് മുന്നോടിയായി ബംഗളൂരുവിൽ സി ജെ പി റാലി നടത്തി. യൂട്യൂബർ ധ്രുവ് രാഠി, എസ് എഫ് ഐ നേതാവ് ഐഷി ഘോഷ്, നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്നും വോട്ട് മോഷണം നടത്തിയെന്നും സി ജെ പി നേതാവ് അഭിജിത് ദീപ്കെ. ബി ജെ പി എതിർക്കുന്നവരുടെ വോട്ടവകാശം എടുത്തുകളയാനാണ് എസ് ഐ ആർ കൊണ്ടുവന്ന വോട്ടുകൾ വെട്ടിമാറ്റിയത്. എസ് ഐ ആറിലൂടെ ഇത്തരത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റിയാണ് കേരളത്തിൽ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ സർക്കാരുകളെ ബി ജെ പി താഴെയിറക്കിയതെന്നും ദീപ്കെ. മോദിക്കും അമിത്ഷായ്ക്കും അംബേദ്കറിൽ വിശ്വാസമില്ല. ഗോഡ്സെയുടെ ആശയങ്ങളോടാണ് അവർക്ക് താൽപര്യം. ഗാന്ധിജിയാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്. അംബേദ്കർ നട്ടെല്ലും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്നത് മുദ്രാവാക്യം മാത്രമാണ്. അതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ദീപ്കെ. ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒരു രാജ്യം ഒരു പാർട്ടി എന്ന അവസ്ഥയ്ക്കാണ്. ഹിറ്റ്ലറും ഈ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിച്ചത്. ഹിറ്റ്ലർക്ക് ഒടുവിൽ എന്ത് സംഭവിച്ചു എന്നോർക്കുന്നത് നന്ന്. ജനവികാരം മാറുന്നത് മോദി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ കൂട്ടത്തോടെ ഒഴിവാക്കുന്നതെന്നും ദീപ്കെ. ബി ജെ പി വോട്ടർമാർക്ക് ഇതുവരെ വോട്ടുകൊള്ള എന്തെന്ന് മനസ്സിലായിട്ടില്ലെന്ന് ധ്രുവ് രാഠി. ആർക്കു വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ, അത് അവകാശം. ബംഗാളിൽ എസ് ഐ ആറിന് മുൻപേ വോട്ടുകൾ കൊള്ളയടിച്ചു. ബീഹാറിലും ഇതുതന്നെ സംഭവിച്ചു. എസ് ഐ ആറിലൂടെ എല്ലായിടത്തും ഇതുതന്നെയാണ് ചെയ്തതെന്ന് ധ്രുവ് രാഠി. വോട്ട് മോഷണം എന്നത് യാഥാർത്ഥ്യം. അതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ പോലും അവർ മരിച്ചവരാക്കി. ഗ്യാനേഷ് കുമാറിനേക്കാൾ വലിയ വഞ്ചകൻ വേറെയില്ലെന്നും ധ്രുവ് രാഠി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ പ്രകാശ് രാജ്. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ സി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിലായിരുന്നു വിമർശനം. ഗ്യാനേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എസ് ഐ ആർ റദ്ദാക്കും വരെ പോരാടും. പോരാട്ടം എപ്പോഴും സമാധാനപരമായിരിക്കുമെന്നും പ്രകാശ് രാജ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം ഇന്ത്യയിൽ ശക്തമാകുന്നതിനിടെ കോൺഗ്രസിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരെത്ര ബഹളം വെച്ചാലും തന്റെ പ്രവർത്തനം തുടരും. ഖജനാവ് കൊള്ളയടിച്ചവർ തന്നെ സ്നേഹിക്കില്ലെന്നറിയാമെന്നും പ്രധാനമന്ത്രിയുടെ മറുപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായി ആരോപിച്ച് സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും മുൻ ജഡ്ജിമാർ അടങ്ങുന്ന 42-അംഗ സംഘം രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും തുറന്ന കത്തെഴുതി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രചരണങ്ങൾ ഇതിന്റെ ഭാഗം. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ജനങ്ങൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസമാണെന്നും അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ജനാധിപത്യപരമായ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുമെന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട്. കേരള ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് പി എൻ രവീന്ദ്രനും തുറന്ന കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും നിലവിലുള്ള വിവരങ്ങൾ തിരുത്തലുകൾ വരുത്തുന്നതിനുമായി ഒക്ടോബർ 15 മുതൽ 31 വരെ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ സജിത് ബാബു. ജനങ്ങൾക്ക് എളുപ്പത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനായി ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചും പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. സി എം ആർ ലെക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും നാളെ നിർണായക ദിനം. പിണറായിക്കും റിയാസിനുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നാളെ വിധി പറയും. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് വിധി പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഇഡിയും പ്രാഥമിക അന്വേഷണം വേണമെന്ന നിലപാട് സർക്കാരും സ്വീകരിച്ചിരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ഗതാഗതമന്ത്രി ഉറപ്പു നൽകിയെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും മുഖ്യമന്ത്രി ബി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് പ്രതികളുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യമാണ് തള്ളിയത്. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള പ്രതികളാണ് വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത്. കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് 600 കോടി രൂപ അനുവദിച്ച കേരള സർക്കാർ. എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ കടം തീർക്കാനാണ് പണം അനുവദിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണവുമായി വകുപ്പ് മന്ത്രി KM ഷാജി. ഉദ്യോഗസ്ഥർ തമ്മിൽ തർക്കമില്ലെന്നും രണ്ടുത്തരവുകൾ ഇറങ്ങിയതിൽ അസ്വാഭാവികതയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ദിനപത്തയും വാടകയും മുടങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി ടി സിദ്ദിഖ്. ചെറിയ കാലതാമസമുണ്ടായി എന്നത് വാസ്തവം. അടിയന്തരമായി തുക കൈമാറാൻ മന്ത്രിസഭാ സബ് കമ്മിറ്റി നിർദ്ദേശം നൽകി. അടിയന്തരമായി കൊടുക്കാൻ തീരുമാനമെടുത്തുവെന്നും മന്ത്രി അറിയിച്ചു. KFC വായ്പാ തട്ടിപ്പിലെ വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA PV അൻവർ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും തള്ളി. ഇത് രണ്ടാം തവണയാണ് ആവശ്യം ഹൈക്കോടതി തള്ളുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടി മുന്നണി നേതൃത്വത്തിന് മുന്നിൽ അപേക്ഷിക്കാൻ പോകേണ്ടെന്ന് തീരുമാനിച്ച് CPI. ആവശ്യമുന്നയിച്ച് അങ്ങോട്ട് ചർച്ചയ്ക്ക് പോകേണ്ടെന്നാണ് ധാരണ. CPM മുൻകൈയെടുത്ത് ക്ഷണിച്ചാൽ മാത്രം ചർച്ചയെന്നാണ് നിലപാട്. ഇന്ന് ചേർന്ന BJP നേതൃയോഗത്തിൽ വിവാദ വിഷയങ്ങൾ ചർച്ചയായില്ല. സർക്കാരിനെതിരായ ഒരു മാസത്തെ സമരപരിപാടികൾ മാത്രമാണ് ചർച്ചയായത്. തന്റെ രാജി സംബന്ധിച്ച് ഞായറാഴ്ച കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് ശാസ്തമംഗലം കൌൺസിലർ R. ശ്രീലേഖ. അതിനിടെ പാർട്ടിയുമായുള്ള പിണക്കം മറന്ന് ശ്രീലേഖ ഇന്ന് BJP സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാനെത്തി. പാലക്കാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് EN സുരേഷ് ബാബുവിനെ ഒഴിവാക്കിയത് സ്ത്രീപീഡന പരാതിയെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. സ്ത്രീപീഡകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് പാർട്ടി പാരമ്പര്യം. എന്നാൽ പരാതി ലഭിച്ചോ എന്നറിയില്ലെന്നാണ് KK ശൈലജയുടെ മറുപടി. സുരേഷ് ബാബുവിനെതിരെ പരാതി നൽകാൻ യുവതി മുന്നോട്ട് വന്നാൽ കേരള സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. GST ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് അധികാരം പൂർണ്ണമായി എടുത്തുകളയാൻ തീരുമാനം. നികുതി എൻഫോഴ്സ്മെന്റ് രീതികളിൽ വൻ ഇളവുകളും നടപടിക്രമങ്ങളിൽ സുതാര്യതയും ലക്ഷ്യമിട്ട് GST കൌൺസിലിന്റെ 57th യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. ഈ വർഷത്തെ സാഹിത്യ നൊബേലിന് കനേഡിയൻ എഴുത്തുകാരിയും പരിഭാഷകയും കവയിത്രിയുമായ ആൻ കേഴ്സൺ അർഹയായി. റിയാദിന് നേരെ വീണ്ടും ഹൂതി ആക്രമണം. ആക്രമണത്തെ ചെറുത്തുവെന്ന് സൌദി അറേബ്യ അറിയിച്ചു. 2 ബലിസ്റ്റിക് മിസൈലുകൾ രാജ്യം ഫലപ്രദമായി ചെറുത്തെന്ന് സൌദി അറേബ്യ. സൌദി അറേബ്യയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും നേരെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സാധാരണക്കാരുടെ മരണത്തിനും പരിക്കുകൾക്കും ഇടയാക്കിയ ആക്രമണം അത്യന്തം അപലപനീയമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. യുഎയിൽ ഇനി മുതൽ ആത്മഹത്യാ ശ്രമം കുറ്റകൃത്യമായി കണക്കാക്കില്ല. മാനസിക വിഷമതകൾ അനുഭവിക്കുന്നവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതിനു പകരം കൂടുതൽ മാനുഷിക സമീപനത്തോടെ പ്രതിരോധവും ചികിത്സയും ചികിത്സാപരമായ പിന്തുണയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. നിയമ നടപടികളെക്കുറിച്ചുള്ള ഭയം ഒഴിവാക്കി സഹായം തേടാൻ ഇത് ആളുകളെ പ്രേരിപ്പിക്കുമെന്നും കൂടുതൽ മികച്ച മാനസികാരോഗ്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് മിറക്കിൾ ഗാർഡൻ സന്ദർശകർക്കായി തുറന്നു. 2000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 150 ദശലക്ഷത്തിലധികം പൂക്കളും 120ലധികം ഇനങ്ങളുമാണ് ഈ സീസണിൽ ഒരുക്കിയിരിക്കുന്നത്. മുതിർന്നവർക്ക് 70 കുട്ടികൾക്ക് 50 ദിർഹവുമാണ് നിരക്ക്. പൊതു സന്ദർശകർക്ക് മുതിർന്നവർക്ക് 100 കുട്ടികൾക്ക് 80 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൌജന്യമാണ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me. You are

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടോർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06 553 3424. Ensure your peace. Ensure your future.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 9 to 2 മദ്രാസ് മെയിൽ, ദ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 MGCC TNC അപ്ലൈ.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനന്ദിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, SJ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
6: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലോ.
2: ജയസൂര്യ, വിനായകനും ഇവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
4: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
8: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടോ?
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗ്യാനേഷ് കുമാറിന്റെ രാജി, രാജ്ഘട്ടിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം, ബംഗളൂരുവിൽ കൂറ്റൻ റാലിയുമായി CJP, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്തുണയുമായി 42 ജഡ്ജിമാരുടെ കത്ത്, നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി VD സതീശൻ. സൗദിക്ക് നേരെ വീണ്ടും ഹൂദി ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യയെ ഹൈജാക്ക് ചെയ്തുവെന്നും വോട്ട് മോഷണം നടത്തിയെന്നും രാഹുൽഗാന്ധി ആരോപിച്ചു. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന പ്രതിഷേധം നാളെയും തുടരും. സമരത്തിന്റെ ഭാഗമായി രാഹുലിന്റെ നേതൃത്വത്തിൽ രാജ്ഘട്ടിലെത്തിയ MPമാർ ഗാന്ധിജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മടങ്ങി. തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി CJP. ഡൽഹി ജന്തർ മന്ദറിന് സമരത്തിന് മുന്നോടിയായി ബംഗളൂരുവിൽ CJP റാലി നടത്തി. യൂട്യൂബർ ധ്രുവ് രാഠി, SFI നേതാവ് ഐഷി ഘോഷ്, നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്നും വോട്ട് മോഷണം നടത്തിയെന്നും CJP നേതാവ് അഭിജിത് ദീപ്കെ. BJPയെ എതിർക്കുന്നവരുടെ വോട്ടവകാശം എടുത്തുകളയാനാണ് SIR കൊണ്ടുവന്ന വോട്ടുകൾ വെട്ടിമാറ്റിയത്. SIRലൂടെ ഇത്തരത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റിയാണ് കേരളത്തിൽ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ സർക്കാരുകളെ BJP താഴെയിറക്കിയതെന്നും ദീപ്കെ. മോദിക്കും അമിത്ഷായ്ക്കും അംബേദ്കറിൽ വിശ്വാസമില്ല, ഗോഡ്സെയുടെ ആശയങ്ങളോടാണ് അവർക്ക് താൽപര്യം. ഗാന്ധിജിയാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്, അംബേദ്കർ നട്ടെല്ലും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് മുദ്രാവാക്യം മാത്രമാണ്, അതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ദീപ്കെ. BJP ലക്ഷ്യമിടുന്നത് ഒരു രാജ്യം ഒരു പാർട്ടി എന്ന അവസ്ഥയ്ക്കാണ്. ഹിറ്റ്ലറും ഈ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിച്ചത്. ഹിറ്റ്ലർക്ക് ഒടുവിൽ എന്ത് സംഭവിച്ചു എന്നോർക്കുന്നത് നന്ന്. ജനവികാരം മാറുന്നത് മോദി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ കൂട്ടത്തോടെ ഒഴിവാക്കുന്നതെന്നും ദീപ്കെ. BJP വോട്ടർമാർക്ക് ഇതുവരെ വോട്ടുകൊള്ള എന്തെന്ന് മനസ്സിലായിട്ടില്ലെന്ന് ധ്രുവ് രാഠി. ആർക്കു വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ, അത് അവകാശം. ബംഗാളിൽ SIRന് മുൻപേ വോട്ടുകൾ കൊള്ളയടിച്ചു. ബീഹാറിലും ഇതുതന്നെ സംഭവിച്ചു. SIRലൂടെ എല്ലായിടത്തും ഇതുതന്നെയാണ് ചെയ്തതെന്ന് ധ്രുവ് രാഠി. വോട്ട് മോഷണം എന്നത് യാഥാർത്ഥ്യം. അതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ പോലും അവർ മരിച്ചവരാക്കി. ഗ്യാനേഷ് കുമാറിനേക്കാൾ വലിയ വഞ്ചകൻ വേറെയില്ലെന്നും ധ്രുവ് രാഠി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ പ്രകാശ് രാജ്. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിലായിരുന്നു വിമർശനം. ഗ്യാനേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. SIR റദ്ദാക്കും വരെ പോരാടും, പോരാട്ടം എപ്പോഴും സമാധാനപരമായിരിക്കുമെന്നും പ്രകാശ് രാജ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം ഇന്ത്യയിൽ ശക്തമാകുന്നതിനിടെ കോൺഗ്രസിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരെത്ര ബഹളം വെച്ചാലും തന്റെ പ്രവർത്തനം തുടരും. ഖജനാവ് കൊള്ളയടിച്ചവർ തന്നെ സ്നേഹിക്കില്ലെന്നറിയാമെന്നും പ്രധാനമന്ത്രിയുടെ മറുപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായി ആരോപിച്ച് സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും മുൻ ജഡ്ജിമാർ അടങ്ങുന്ന 42-അംഗ സംഘം രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും തുറന്ന കത്തെഴുതി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രചരണങ്ങൾ ഇതിന്റെ ഭാഗം, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ജനങ്ങൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസമാണെന്നും അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ജനാധിപത്യപരമായ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുമെന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട്. കേരള ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് PN രവീന്ദ്രനും തുറന്ന കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും നിലവിലുള്ള വിവരങ്ങൾ തിരുത്തലുകൾ വരുത്തുന്നതിനുമായി ഒക്ടോബർ 15 മുതൽ 31 വരെ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ സജിത് ബാബു. ജനങ്ങൾക്ക് എളുപ്പത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനായി ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചും പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. CMR ലെക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും നാളെ നിർണായക ദിനം. പിണറായിക്കും റിയാസിനുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നാളെ വിധി പറയും. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് വിധി പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ED പ്രാഥമിക അന്വേഷണം വേണമെന്ന നിലപാട് സർക്കാരും സ്വീകരിച്ചിരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും മുഖ്യമന്ത്രി ബി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് പ്രതികളുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യമാണ് തള്ളിയത്. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള പ്രതികളാണ് വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത്. കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് 600 കോടി രൂപ അനുവദിച്ച കേരള സർക്കാർ. LDF സർക്കാരിന്റെ കാലത്തെ കടം തീർക്കാനാണ് പണം അനുവദിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണവുമായി വകുപ്പ് മന്ത്രി KM ഷാജി. ഉദ്യോഗസ്ഥർ തമ്മിൽ തർക്കമില്ലെന്നും രണ്ടുത്തരവുകൾ ഇറങ്ങിയതിൽ അസ്വാഭാവികതയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ദിനപത്തെയും വാടകയും മുടങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി ടി സിദ്ദിഖ്. ചെറിയ കാലതാമസമുണ്ടായി എന്നത് വാസ്തവം. അടിയന്തരമായി തുക കൈമാറാൻ മന്ത്രിസഭാ സബ് കമ്മിറ്റി നിർദ്ദേശം നൽകി. അടിയന്തരമായി കൊടുക്കാൻ തീരുമാനമെടുത്തുവെന്നും മന്ത്രി അറിയിച്ചു. KFC വായ്പാ തട്ടിപ്പിലെ വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA PV അൻവർ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും തള്ളി. ഇത് രണ്ടാം തവണയാണ് ആവശ്യം ഹൈക്കോടതി തള്ളുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടി മുന്നണി നേതൃത്വത്തിന് മുന്നിൽ അപേക്ഷിക്കാൻ പോകേണ്ടെന്ന് തീരുമാനിച്ച് CPI. ആവശ്യമുന്നയിച്ച് അങ്ങോട്ട് ചർച്ചയ്ക്ക് പോകേണ്ടെന്നാണ് ധാരണ. CPM മുൻകൈയെടുത്ത് ക്ഷണിച്ചാൽ മാത്രം ചർച്ചയെന്നാണ് നിലപാട്. ഇന്ന് ചേർന്ന BJP നേതൃയോഗത്തിൽ വിവാദ വിഷയങ്ങൾ ചർച്ചയായില്ല. സർക്കാരിനെതിരായ ഒരു മാസത്തെ സമരപരിപാടികൾ മാത്രമാണ് ചർച്ചയായത്. തന്റെ രാജി സംബന്ധിച്ച് ഞായറാഴ്ച കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് ശാസ്തമംഗലം കൌൺസിലർ R. ശ്രീലേഖ. അതിനിടെ പാർട്ടിയുമായുള്ള പിണക്കം മറന്ന് ശ്രീലേഖ ഇന്ന് BJP സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാനെത്തി. പാലക്കാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് EN സുരേഷ് ബാബുവിനെ ഒഴിവാക്കിയത് സ്ത്രീപീഡന പരാതിയെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. സ്ത്രീപീഡകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് പാർട്ടി പാരമ്പര്യം. എന്നാൽ പരാതി ലഭിച്ചോ എന്നറിയില്ലെന്നാണ് KK ശൈലജയുടെ മറുപടി. സുരേഷ് ബാബുവിനെതിരെ പരാതി നൽകാൻ യുവതി മുന്നോട്ട് വന്നാൽ കേരള സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. GST ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് അധികാരം പൂർണ്ണമായി എടുത്തുകളയാൻ തീരുമാനം. നികുതി എൻഫോഴ്സ്മെന്റ് രീതികളിൽ വൻ ഇളവുകളും നടപടിക്രമങ്ങളിൽ സുതാര്യതയും ലക്ഷ്യമിട്ട് GST കൌൺസിലിന്റെ 57th യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. ഈ വർഷത്തെ സാഹിത്യ നൊബേലിന് കനേഡിയൻ എഴുത്തുകാരിയും പരിഭാഷകയും കവയിത്രിയുമായ ആൻ കേഴ്സൺ അർഹയായി. റിയാദിനു നേരെ വീണ്ടും ഹൂതി ആക്രമണം. ആക്രമണത്തെ ചെറുത്തുവെന്ന് സൌദി അറേബ്യ അറിയിച്ചു. 2 ബലിസ്റ്റിക് മിസൈലുകൾ രാജ്യം ഫലപ്രദമായി ചെറുത്തെന്ന് സൌദി അറേബ്യ. സൌദി അറേബ്യയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും നേരെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സാധാരണക്കാരുടെ മരണത്തിനും പരിക്കുകൾക്കുമിടയാക്കിയ ആക്രമണം അത്യന്തം അപലപനീയമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. യുവയിൽ ഇനി മുതൽ ആത്മഹത്യാ ശ്രമം കുറ്റകൃത്യമായി കണക്കാക്കില്ല. മാനസിക വിഷമതകൾ അനുഭവിക്കുന്നവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതിനു പകരം കൂടുതൽ മാനുഷിക സമീപനത്തോടെ പ്രതിരോധവും ചികിത്സയും ചികിത്സാപരമായ പിന്തുണയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. നിയമ നടപടികളെക്കുറിച്ചുള്ള ഭയം ഒഴിവാക്കി സഹായം തേടാൻ ഇത് ആളുകളെ പ്രേരിപ്പിക്കുമെന്നും കൂടുതൽ മികച്ച മാനസികാരോഗ്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് മിറക്കിൾ ഗാർഡൻ സന്ദർശകർക്കായി തുറന്നു. 2000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 150 ദശലക്ഷത്തിലധികം പൂക്കളും 120ലധികം ഇനങ്ങളുമാണ് ഈ സീസണിൽ ഒരുക്കിയിരിക്കുന്നത്. മുതിർന്നവർക്ക് 70 കുട്ടികൾക്ക് 50 ദിർഹവുമാണ് നിരക്ക്. പൊതു സന്ദർശകർക്ക് മുതിർന്നവർക്ക് 100 കുട്ടികൾക്ക് 80 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me. You are listening.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
4: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂഡ്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
4: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.